ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരിടമുണ്ട്, സെമിത്തേരി. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം. ശ്രദ്ധിച്ചാൽ ഓരോ കല്ലറയ്ക്കുള്ളിൽ നിന്നും അതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ കേൾക്കാം. ആ ശബ്ദങ്ങൾ സ്നേഹത്തിൻ്റെതാണ്, ക്ഷമയും നന്ദിയും പറയുന്നതാണ്, മാപ്പ് അപേക്ഷിക്കുന്നതാണ്, അപേക്ഷകളും പരിഭവങ്ങളുമാണ്. പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും ബാക്കി വെച്ചിട്ട് പോയ ഒരുപാട് ഒരുപാട് ശബ്ദങ്ങളാണവ. ഒരുപക്ഷെ ആ ശബ്ദങ്ങൾ ശ്രവിച്ചാൽ നമ്മുടെ ഹൃദയമിടിപ്പും അതിൻ്റെ വേഗതയും ശ്രവിക്കാനാകും. എവിടെ നിന്നോ ഒരു തേങ്ങലുയരും, ആരെങ്കിലും താങ്ങായി അടുത്തുണ്ടെങ്കിലും നാശിച്ചു പോകും. ലോകസത്യം നാം തിരിച്ചറിയുകയാണ്, മരണം. നിശബ്ദതയും ശബ്ദമുഖരിതമാണെന്ന് തോന്നാം, മനസ്സിൻ്റെ ശൂന്യത. എന്തിനായി ഞാൻ അഹങ്കരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ, ആറടി മണ്ണിൽ ഒടുങ്ങുന്ന അഹങ്കാരം. സെമിത്തേരി എന്ന വാക്ക് തന്നെ നമ്മെ ഒരുപക്ഷെ മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചേക്കാം. ചിന്തിക്കാം.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വയലാറിന്റെ കവിത ദൈവം, ആലപിക്കുന്നത് ഉണ്ണികൃഷ്ണൻ കീച്ചേരി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം, ഇതിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഗീത അധ്യാപികയായി വിരമിച്ച ആനന്ദവെല്ലി ടീച്ചർ സംസാരിച്ചതിന്റെ 2-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനശാല. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ഗാനലയം. ഉച്ചയ്ക്ക് 12:00 ആർദ്ര ഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്ര ഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്ര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. കാവ്യധാരയിൽ ഇന്ന് വയലാറിന്റെ ദൈവം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു ഉണ്ണികൃഷ്ണൻ കീച്ചേരി.

0: വയലാറിന്റെ ദൈവം എന്ന കവിത ഉണ്ണികൃഷ്ണൻ കീച്ചേരി ആലപിച്ചതാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു. കാവ്യധാര
1: വചനാമൃതം. ശീലിച്ചാൽ ഒന്നും പ്രയാസമില്ല, തീയിലും നടക്കാം. ശ്രീനാരായണ ഗുരു.

0: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ
1: ഇന്ന് സെപ്റ്റംബർ 1 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 1 വർഷത്തിലെ 244-ാം ദിനമാണ്. ഇന്ന് ലോക കത്തെഴുത്ത് ദിനമായി ആചരിക്കുന്നു. സെപ്റ്റംബർ 1 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1858 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടതിനു ശേഷം കമ്പനി ഡയറക്ടർമാരുടെ അവസാന യോഗം ലണ്ടനിൽ നടന്നു. 1938 മുസോളിനി ഇറ്റലിയിലെ ജൂതന്മാരുടെ പൗരാവകാശം റദ്ദു ചെയ്തു. 1939 ഹിറ്റ്ലറുടെ യുദ്ധത്തിന് മാനസികമായി തയ്യാറില്ലാത്തവരെ വധിക്കാനുള്ള നടപടി നിലവിൽ വന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ട് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. 1942 രാഷ്ബിഹാരി ബോസ് INA രൂപീകരിച്ചു. 1947 ISD അംഗീകരിച്ച് നടപ്പിലാക്കി. 1951 USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവ ചേർന്ന് ANZUS എന്ന സൈനിക സഖ്യം രൂപീകരിച്ചു. 1952 ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കിഴവനും കടലും എന്ന ഗ്രന്ഥത്തിന്റെ അപ്രകാശിത ഭാഗം ലൈഫ് മാഗസിൻ പ്രസിദ്ധീകരിച്ചു. 1956 LIC സ്ഥാപിച്ചു, കൂടാതെ ഇൻഷുറൻസ് കമ്പനികൾ ദേശസാൽക്കരിച്ചു. 1962 ലോക ജനസംഖ്യ 3 ബില്യൺ പിന്നിട്ടു എന്ന് UN പ്രഖ്യാപിച്ചു. 1967 കേരള ലോട്ടറി വകുപ്പ് നിലവിൽ വന്നു. 1979 പയനിയർ 2 ശനി ഗ്രഹത്തിന് ഏറ്റവും അടുത്തെത്തി. 1987 ബെൽജിയത്തിൽ പരസ്യ പുകവലി.

0: കവയിത്രിയുമായ ഹൃദയകുമാരി, ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞയും രസതന്ത്രജ്ഞയുമായിരുന്ന ഹെർത്ത സ്പോണർ തുടങ്ങിയവരുടെ ജന്മദിനവും, ഏറ്റവും ദീർഘിച്ച കാലം ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി പതിനാലാമൻ, കത്തുകൾ സാഹിത്യരൂപത്തിലാക്കിയ ആദ്യ മലയാളി ചക്രപാണി ഭാസ്കരകുമാർ, കർണാടക സിനിമാ നാടക സംവിധായകനായ ബി വി കാരന്ത് തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ ഒന്നിനാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
4: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
5: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
6: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്, പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140007225900018.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി.
7: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
7: ഫോൺ 9496420880 8111933600. CM വിസ്താര,
0: CM വിസ്താര, നെല്ലൂന്നി.
8: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
9: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
7: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
9: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
7: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness. Krish.

ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 16-ാം ദിവസം. ഇന്ന് കംസസൽഗതിയുടെ തുടർഭാഗം പാരായണം ചെയ്യുന്നു പി വി ധനലക്ഷ്മി.

0: ഗംഗാസമതലത്തിൽ വളർന്നു വരുന്ന മറ്റൊരു ശക്തനായ യുവാവാണ് ശിശുപാലൻ, കൃഷ്ണന്റെ ബന്ധു. അവനെ നാം വശത്താക്കണം. അതിനൊരു മാർഗമേ ഉള്ളൂ. രുക്മി, നിന്റെ സഹോദരിയായ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കണം. ജരാസന്ധന്റെ വാക്കുകൾ രുക്മിയുടെ മനസ്സിൽ ആശയുടെ പുത്തൻ നാമ്പുകൾ ഉയർത്തി. കൃഷ്ണന്റെ മരുമകനാണ് ശിശുപാലൻ. അമ്മാവനെ കൊന്നുവനാണല്ലോ കേശവൻ. ശിശുപാലൻ അമ്മാവനായ വകവരുത്തിയാൽ ജനങ്ങൾ സന്തോഷിക്കുക മാത്രമേ ഉള്ളൂ. രുക്മി സന്തോഷിച്ചു. രുക്മിണിയുടെ വിവാഹകാര്യം കൊട്ടാരത്തിൽ പലരും അറിഞ്ഞു. ഒരു ദിവസം അന്തപുരത്തിലേക്ക് രുക്മിണി കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നു. ജ്യേഷ്ഠത്തെയായ സുവ്രതയോട് പറഞ്ഞു, ജരാസന്ധ മഹാരാജാവിന്റെ പൗത്രി ഈ കൊട്ടാരത്തിൽ രാജ്ഞിയാവാൻ വരുന്നു. എന്നെ ശിശുപാലന് നൽകുവാനും പോകുന്നു. സപത്നിയായി വരുന്നവളെ സുവ്രത മനസ്സിൽ കണ്ടു. കൃഷ്ണനും സുഹൃത്തുക്കളും മധുരയുടെ തെരുവീഥിയിലൂടെ നടന്നു. ഗുരുവായ സാന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. ആശ്രമദ്വാരത്തിൽ വെച്ച് രണ്ട് യുവതികളെ അവർ കണ്ടു. സാന്ദീപനി അവരെ പരിചയപ്പെടുത്തി. ശ്വേതകേതുവിന്റെ സഹോദരിയാണ് അത്. പേര് വാസന്തിക. മറ്റവൾ രേവതിയാണ്. ഗദായുദ്ധത്തിലും കുതിരസവാരിയിലും സമർത്ഥയാണ് രേവതി. രേവതിയുടെ നോട്ടം ബലരാമന്റെ ഹൃദയത്തിൽ പതിച്ചു. കുശസ്ഥലയുടെ മകളാണ് രേവതി. ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങി ബലരാമനും കൃഷ്ണനും ശിപ്രാനദിയുടെ തീരത്തേക്ക് നടന്നു. അവിടെ ഒരു ഗുഹക്കകത്തേക്ക് അവർ കടന്നു. യോഗനിഷ്ഠയിൽ വർത്തിക്കുന്ന കുശസ്ഥലി രാജാവിനെ അവർ കണ്ടു. ധ്യാനത്തിലിരുന്ന രാജാവ് കണ്ണുകൾ തുറന്നു. കൃഷ്ണൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ വേദന ഞാൻ അറിയുന്നു. പുണ്യജൻ കുശസ്ഥലിയിൽ ചക്രവർത്തിയായി വിലസുന്നു. അവനെ പരാജയപ്പെടുത്തണം. എന്റെ ജ്യേഷ്ഠൻ ബലരാമന് ഗദായുദ്ധം അറിയാം. അതുപോലെ പ്രാഗൽഭ്യമുള്ള ഒരാളെ അന്വേഷിക്കണം. അയാൾ കൂടെ ഉണ്ടായാൽ മാത്രമേ അവന് ജയിക്കാൻ സാധിക്കൂ. കുശസ്ഥലിയെ മോചിപ്പിക്കാനാവൂ. അതിന് ആരെയെങ്കിലും കണ്ടുപിടിക്കണം. ഇത് കേട്ട രാജാവ് പറഞ്ഞു, കൃഷ്ണ, എന്റെ മകൾ ഈ രേവതി ഗദായുദ്ധത്തിൽ പരിശീലനം നേടിയവളാണ്. അങ്ങനെ രേവതിയും ബലരാമനും അസുരനിഗ്രഹത്തിനായി യുദ്ധഭൂമിയിലെത്തി. അടുത്ത ദിവസം മധുരയിൽ നിന്നും കേശവൻ അന്വേഷിച്ച് ഉദ്ധവരെത്തി. ഉദ്ധവൻ കേശവനെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് വന്നത്. ജരാസന്ധന്റെ പടയൊരുക്കം പൂർത്തിയായിരിക്കുന്നു. പുണ്യജനോടുള്ള ഏറ്റുമുട്ടലിന് ബലരാമനും രേവതിയും ഒരുക്കങ്ങൾ കൂട്ടി. ബലരാമനും രേവതിയും മുതുകോട് മുതുകു ചേർന്ന് യുദ്ധം ആരംഭിച്ചു. ബലരാമൻ പുണ്യജന്റെ ശിരസ്സിന് ഒരു പ്രഹരം നൽകി. ശിരസ് നാലുവശത്തേക്കും ചിതറി. പുണ്യജൻ അവിടെ തന്നെ വീണു. രേവതിയുടെ പിതാവിനെ രാജാവായി വീണ്ടും അഭിഷേകം ചെയ്തു. കേശവൻ പറഞ്ഞു, മഹാരാജാവേ, കുശസ്ഥലിയോട് ചേർന്നുള്ള ഈ പ്രദേശം പണ്ട് യാദവരുടെ പിതൃഭൂമിയായിരുന്നു. പിന്നീട് കടൽ കയറിയതാണ്. ഇപ്പോൾ വരുണൻ ആ ഭാഗം ഒഴിഞ്ഞു തന്നിരിക്കുന്നു. യാദവർക്ക് വേണ്ടി ഇവിടെ ഒരു നഗരം പണിയാം. യാദവർക്ക് എന്നും പ്രിയമേറിയ മണ്ണായിരുന്നു ഇവിടം. കേശവന്റെ വാക്കുകൾ രാജാവിന് അത്ഭുതത്തിന്റെ സ്വരങ്ങളായി. രാജാവ് പറഞ്ഞു, രാക്ഷസന്റെ കരത്തിൽ നിന്നും എന്റെ രാജ്യം മോചിപ്പിച്ചു തന്നത് നിങ്ങളാണ്. ഇനി ഹിമാലയത്തിലേക്ക് ഒരു തീർത്ഥയാത്ര പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്റെ മനസ്സിൽ ഗൃഹസ്ഥാശ്രമത്തിന്റെ ഒരു ഭാഗം കൂടി പൂർണ്ണമാകാതെ നിൽക്കുകയാണ്, എന്റെ മകളുടെ വിവാഹം. രാജാവ് തുടർന്നു, ബലരാമ, എന്താണ് വേണ്ടതെന്ന് പറയൂ. കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് നീയാണ്. ബലരാമൻ കേശവനെ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, നാളെ രാവിലെ മധുരയിലേക്ക് മടങ്ങാതെ വയ്യ. ഇവിടെ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. രേവതിയുടെ വാക്കുകൾ പോലെയാണ് ഇനിയുള്ള കാര്യങ്ങൾ. രേവതി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ. എല്ലാവരും ചിരിച്ചു. ബലരാമനും കൃഷ്ണനും ഉദ്ധവനും പ്രഭാതത്തിൽ തന്നെ കുശസ്ഥലി വിട്ടു. ഉഗ്രസേനൻ ഗർഗാചാര്യനെ വിളിപ്പിച്ചു പറഞ്ഞു, ആചാര്യ, എന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. യുവരാജാവായി ഒരാളെ ഉടൻ അഭിഷേകം ചെയ്യണം. ആചാര്യർ പറഞ്ഞു, മഹാരാജൻ, മധുരക്കൊരു യുവനായകൻ ഉണ്ടാവുക തന്നെ വേണം. ഇപ്പോൾ അതിനുള്ള സമയമല്ല. ദക്ഷിണായനമാണിപ്പോൾ. വസുദേവൻ ആചാര്യനോട് പറഞ്ഞു, കുന്തിയുടെ സന്ദേശവുമായി ഒരു ദൂതൻ വന്നിരിക്കുന്നു. ദുര്യോധനന്റെ ക്രൂരതകൾ കൊണ്ട് പാണ്ഡവർക്ക് അവിടെ തങ്ങുവാൻ ബുദ്ധിമുട്ടാണ്. ഹസ്തിനാപുരത്ത് വിദ്വേഷം ഉരുണ്ടുകൂടുകയാണ്. പാണ്ഡപുത്രരെ സഹായിക്കണം. കേശവനും ബലരാമനും അവിടത്തേക്കെത്തി. കേശവനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന് ഉഗ്രസേനൻ ആവശ്യപ്പെട്ടു. ഗോവിന്ദൻ പറഞ്ഞു, ഉത്തരായനത്തിന് മുൻപ് അങ്ങേക്ക് മരണമുണ്ടാവില്ല. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. ജരാസന്ധന്റെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചു. ഒരു ദിവസം സതീർത്ഥനായ ശ്വേതകേതു കേശവനെ കാണാനെത്തി. ജരാസന്ധന്റെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് അറിയിച്ചു. രുക്മി ജരാസന്ധന്റെ പൗത്രിയെ വിവാഹം കഴിക്കും. ശിശുപാലനെ രുക്മിണിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. രുക്മിണിക്ക് പക്ഷേ അതിഷ്ടമല്ല. രുക്മിണിയെ രക്ഷിക്കണം. വിദർഭയുടെ പാരമ്പര്യമനുസരിച്ച് സ്വയംവരമാണ് വിവാഹം. ആ സമയത്ത് ഞാൻ എത്തിച്ചേർന്ന് അവളെ രക്ഷിച്ചുകൊള്ളാം. ശ്വേതകേതു പറഞ്ഞു, താങ്കൾ ഇടയ ബാലനല്ലേ, രാജകുമാരന്മാർക്ക് മാത്രമേ വിവാഹക്ഷണമുണ്ടാവുകയുള്ളൂ. ശ്വേതകേതുവോട് പറഞ്ഞു, എല്ലാം പ്രകൃതിയുടെ നിശ്ചയം. കേശവനെതിരായ ചില യാദവ പ്രഭുക്കന്മാർ ഒത്തുചേർന്നു. സത്രാജിത്തായിരുന്നു ആസൂത്രകൻ. ജരാസന്ധൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഹസ്തിനാപുരത്തു നിന്നും ഭീമൻ കേശവനെ കാണാനായി എത്തിച്ചേർന്നു. സിന്ധുനദിയുടെ മറുകരയിൽ ഭരിക്കുന്ന രാക്ഷസ സ്വഭാവമുള്ള കാലയവനെ കുറിച്ച് ഭീമൻ കേശവനെ അറിയിച്ചു. ഭീമൻ ബലരാമന്റെ ഗദായുദ്ധ പരിശീലനം കണ്ടു. ഗദാപരിശീലനം അവിടെ ആരംഭിച്ചു. ഭീമനെ ശിഷ്യനായി ബലരാമൻ സ്വീകരിച്ചു. കേശവനെതിരായ ആലോചനകൾ സത്രാജിത്ത് തുടരുകയാണ്. യാദവരോട് കാലയവനും ജരാസന്ധനും വിരോധമില്ല. വെറുപ്പ് മുഴുവൻ കേശവനോടാണ്. അതുകൊണ്ട് പരിഹാരവും കേശവൻ തന്നെ കാണട്ടെ. കേശവൻ പറഞ്ഞു, ഒരു ഭാഗത്തൂടെ ജരാസന്ധനും മറുഭാഗത്തൂടെ കാലയവനും പാഞ്ഞുവരികയാണ്. ഇവർക്കിടയിൽ മധുര ഞെരുപിരികൊള്ളും. യാദവരെ നശിപ്പിക്കാനുള്ള വരം ശിവനിൽ നിന്നും കാലയവനൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നാം പിന്മാറിയേ പറ്റൂ. നാം എവിടെയാണോ മാറുക? മാധവൻ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാക്കും. പക്ഷേ കാലയവനും ജരാസന്ധനും കത്തിച്ച് ചാമ്പലാക്കുന്ന മധുരയിൽ നാം എങ്ങനെ വസിക്കും? അവർ മധുരാനഗരത്തെ പൊതിയും മുൻപ് നമുക്ക് രക്ഷപ്പെടണം. അതിന് ഒരു സ്ഥലമേ ഉള്ളൂ, കുശസ്ഥലി. സമുദ്രത്തിൻ്റെ കരയിലുള്ള മനോഹര പ്രദേശമാണത്. അത് നമ്മുടെ പിതൃഭൂമിയാണ്. യാദവ പ്രമുഖരിൽ ചിലർ ചോദിച്ചു, കേശവൻ ഞങ്ങളോടൊപ്പം വരുന്നില്ലേ? ഇല്ല, ഞാൻ മധുരയിൽ തന്നെ കഴിയും. യാദവരിൽ അവസാനത്തെ വ്യക്തിയും മധുര വിടും വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. ആ രാത്രിയിൽ തന്നെ മധുരാനഗരം ഉപേക്ഷിക്കണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ജീവിതം പറിച്ചു നടുകയാണ്. യാത്രാസംഘം കാളന്തി തടത്തിലെത്തി. എല്ലാവരെയും യാത്രയാക്കി കേശവനും ബലരാമനും മധുരയിൽ തങ്ങി. ശൂന്യമായ തെരുവുകൾ, ആളില്ലാതെ തുറന്നിട്ടിരിക്കുന്ന കൊട്ടാരങ്ങൾ, മധുരയുടെ നിർജീവമായ അവസ്ഥ കണ്ട് സത്രാജിത്ത് ഞെട്ടി. അവർ തെരുവിലേക്കിറങ്ങി. അപ്പോഴാണ് കാലയവനൻ്റെ വരവ്. സത്രാജിത്തും സംഘവും ഭയന്നു വിറച്ചു. കേശവനോട് രക്ഷയാചിച്ചു. കേശവൻ കാലയവനനെ തനിച്ച് കാണുവാൻ ചെന്നു. കേശവൻ്റെ ധൈര്യം കാലയവനനെ അത്ഭുതപ്പെടുത്തി. അതിസമർത്ഥമായി കാലയവനനെ കേശവൻ വധിച്ചു. കാലയവനൻ്റെ കുതിരപ്പുറത്തു കയറി കേശവൻ കുശസ്ഥലിയിലേക്ക് യാത്രയായി. അവിടെ വിശ്വകർമാവിനെ ധ്യാനിച്ചു. വിശ്വശില്പിയോട് യാദവർക്ക് അഭിമാനമുയർത്തുന്ന മണിസൗധങ്ങളും കോട്ടകുത്തളങ്ങളും ഉണ്ടാകാൻ ആവശ്യപ്പെട്ടു. ദേവശില്പി യാദവർക്കു വേണ്ടി ദ്വാരകാപുരി ചമച്ചു. ആഹ്ലാദത്തോടെ യാദവർ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
3: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞാ?
3: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
6: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 1, ചിങ്ങം 16, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിരാശ പടർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇനി രാജ്യത്തിനായി കളിക്കില്ലെന്ന് മെസ്സി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു. ഇത്തവണ ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് തോറ്റെങ്കിലും രാജ്യത്തിനായി എല്ലാം നേടിയാണ് മെസ്സി കളമൊഴിയുന്നത്. 6 ലോകകപ്പുകളിൽ അർജന്റീന കുപ്പായത്തിൽ നിറഞ്ഞാടിയ താരം ഖത്തറിൽ 2022 നടന്ന ലോകകപ്പിൽ അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ചു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് തർക്കപരിഹാര കോടതി പുറപ്പെടുവിച്ച വിധി ഇന്ത്യ തള്ളി. കോർട്ട് ഓഫ് ആർബിട്രേഷൻ സംവിധാനം നിയമവിരുദ്ധമായി രൂപവൽക്കരിച്ചതാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. സിന്ധു നദീജലം പങ്കുവയ്ക്കലുമായി ബന്ധപ്പെട്ട് 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട കരാർ പൂർണ്ണമായും നിലവിലുണ്ടെന്നും ഇത് മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്ക് നിയമസാധുതയില്ലെന്നും കരാർ വ്യവസ്ഥകൾ ഇന്ത്യ പാലിക്കണമെന്നുമാണ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ വിധിച്ചത്. ഈ വിധിയാണ് ഇന്ത്യ തള്ളിയത്. ലോകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ഉൾപ്പെടുന്ന തുകയുടെ 1% മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് തിരിച്ചുപിടിക്കാനാവുന്നതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേംബ്രിഡ്ജിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള 43-ാമത് അന്താരാഷ്ട്ര സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാജ അമേരിക്കൻ പ്രതിരോധ കരാറിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന VPVV കമ്പനിയുടെ ചെയർമാൻ വെങ്കിട്ട വെങ്കിട് അടക്കമുള്ളവരെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യുന്നു. അറസ്റ്റിലായ വെങ്കിട്ട വെങ്കിട് കമ്പനി ഡയറക്ടർമാരായ ഡൽഹി സ്വദേശി ഹിതേഷ് കുമാർ, മലയാളിയായ രാഹുൽ രാജീവ് നായർ എന്നിവരെ ഇന്ന് പാട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കും. തട്ടിപ്പിന്റെ മുഖ്യസൂത്രധാരനായ ഡോക്ടർ സാബ് എന്നറിയപ്പെടുന്നയാളെയും സാബിന്റെ സന്തത സഹചാരിയായ അഖിൽ അഹമ്മദിനെയും പിടികൂടാനായില്ല. ഇവർ രാജ്യം വിട്ടെന്ന് സംശയിക്കുന്നു. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 955 ഉയർന്നു. 4471 പേരെ കാണാതായി. ടിബറ്റൻ മേഖലയിൽ 16 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 546 പേരെ കാണാനില്ല. നേപ്പാളിൽ 939 മൃതദേഹം കണ്ടെടുത്തു. 3925 പേരെയാണ് കണ്ടുകിട്ടാനുള്ളത്. നേപ്പാളിൽ കാണാതായവരിൽ ഇന്ത്യക്കാരടക്കം 39 രാജ്യങ്ങളിൽ നിന്നുള്ള 592 വിദേശികളുണ്ട്. പ്രളയബാധിത മേഖലയിൽ കുടുങ്ങിയ 323 വിദേശ പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെ പ്രസംഗിച്ച വേദിയിലെ ശുദ്ധീകരണത്തിൽ BJP ജാതീയ മനോഭാവമാണ് വെളിപ്പെടുന്നതെന്ന് വിമർശനമുയർത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ജാതീയത ആരോപിച്ച് കേസെടുത്ത ഉത്തരാഖണ്ഡ് പോലീസ്

നടപടി വൻ വിവാദത്തിലേക്ക്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തടയൽ നിയമം കൂടി ഉൾപ്പെടുത്തിയാണ് കേസ്. കടുത്ത രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നാണ് ആരോപണം. വിമർശനത്തിന് രാഷ്ട്രീയ മറുപടി നൽകുന്നതിനു പകരം രാഹുലിന്റെ പേരിൽ വിചിത്രമായ വാദങ്ങൾ നിരത്തി കേസെടുത്തു എന്നും ആക്ഷേപമുണ്ട്. ജാതി വിവേചനം ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെ ജാതീയതയാകുമെന്ന ചോദ്യവും ഉയരുന്നു. നീറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാൻ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ട് ഹർജി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇക്കാര്യം തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ അറിയിച്ചത്. ഹർജി ചൊവ്വാഴ്ച തന്നെ അടിയന്തരമായി പരിഗണിക്കണമെന്നും മേത്ത അഭ്യർത്ഥിച്ചു. കക്ഷികളെല്ലാം സമ്മതിച്ചാൽ ചൊവ്വാഴ്ച കേസ് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെക്കാൻ കേന്ദ്ര തീരുമാനം. ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് മുൻപ് സെൻസസ് നടത്തരുതെന്നാവശ്യപ്പെട്ടുയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. മുട്ടിൽ മരം വിൽപ്പന കേസ് സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി തള്ളി. വയനാട്ടിൽ കേസ് നടക്കുന്നതിനാൽ ചോറ്റാനിക്കര കോടതിയിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ആവശ്യം. കുറ്റപത്രം വായിക്കുന്നതിനായി കേസ് 7 വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. വന്യജീവികളുടെ ഉടമസ്ഥരായിട്ടാണ് സർക്കാരിന് കാണുന്നതെന്നും അവ വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് സർക്കാരിനാണ് പൂർണ്ണ ബാധ്യതയെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. 2001 വയനാട് ചാമപ്പാറ പഞ്ചായത്ത് റോഡിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്കറിയയുടെ കുടുംബത്തിന് കീഴ്ക്കോടതികൾ വിധിച്ച 2 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ചോദ്യം ചെയ്ത് വനം വകുപ്പും സർക്കാരും നൽകിയ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭാര്യയാണെങ്കിലും 18 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ ശാരീരിക ബന്ധം പോക്സോ പ്രകാരമുള്ള കുറ്റമാണെന്ന് ഹൈക്കോടതി. ഭാര്യയാണോ അല്ലയോ എന്നത് പരിഗണിക്കേണ്ട വിഷയമല്ലെന്നും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. പോക്സോ കേസും ബലാത്സംഗ കേസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ 27-കാരൻ നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഡോക്ടർമാരിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്ന് ഹൈക്കോടതി. ഇവർക്ക് മറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികളെപ്പോലെ സ്റ്റൈപ്പൻഡിന് അർഹതയുണ്ടെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. തിരുവനന്തപുരം കീഴാറ്റിങ്ങൽ സ്വദേശി എസ് മുരുകൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് ചെന്നൈ എഗ്മോറിൽ നിന്ന് മംഗളൂരുവിലേക്ക് അനുവദിച്ച പ്രതിവാര പ്രത്യേക തീവണ്ടിയുടെ സർവീസ് September 28 നീട്ടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള അധികാരം നഷ്ടമാകും. 2 സർവകലാശാലാ നിയമങ്ങളും UGC ചട്ടമനുസരിച്ച് ഭേദഗതി ചെയ്യാൻ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയായി. കഴിഞ്ഞ വർഷത്തെ VC നിയമന ഹർജികൾ തീർപ്പാക്കാൻ ഇരുകൂട്ടരും ഒപ്പിട്ട ധാരണാപത്രം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. പ്രവർത്തനങ്ങളിൽ വൻ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്ന രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ശക്തമാവുന്നു. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ കോടതി മുറിക്കു മുന്നിൽ ഒരു വിഭാഗം അഭിഭാഷകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അശ്ലീല ഉള്ളടക്കങ്ങളുള്ള ആപ്ലിക്കേഷനുകളെന്ന വ്യാജേന പ്രചരിക്കുന്ന ആൻഡ്രോയിഡ് ആപ്പുകൾ വഴി സാമ്പത്തിക തട്ടിപ്പുകൾ കൂടുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങളും ലിങ്കുകളും ഉപയോഗിച്ചാണ് ആപ്പുകൾ പ്രചരിക്കുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഭാഗമായ NCTAU അറിയിച്ചു. പ്രമുഖ യുവ ഹരിയാൻവി ഗായകനും യൂട്യൂബറുമായ അങ്കിത് ബല്യാനെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികളെ ഉത്തർപ്രദേശ് പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചു. സുമിത്, മോഹിത് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരുടെയും തലയ്ക്ക് 50,000 രൂപ വീതം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 139.29 g MDMA പിടിച്ച കേസിലെ 2 പ്രധാന പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ MDMA ലഹരി ശൃംഖലയുടെ അന്താരാഷ്ട്ര കണ്ണികളിലൊരാളായ ഖാന സ്വദേശി വിക്ടർ ദസാബ, സംസ്ഥാനത്തിന് പുറത്തെ മുഖ്യ ഇടനിലക്കാരിലൊരാളായ അഹമ്മദാബാദ് ലാംബ സ്വദേശിനി റിയാഖാൻ എന്ന സാത്തി ഷേഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒഡീഷ കേഡറിലെ മലയാളി IG ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മേജർ ശസ്ത്രക്രിയ ആവശ്യമാണെന്നും സർക്കാർ ഏറ്റെടുത്ത ശേഷമുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി

0: കെ മുരളീധരൻ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ മേഖലയിൽ നിന്ന് ആരോഗ്യവകുപ്പിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ തന്നെ പഠിച്ച് റിപ്പോർട്ട് നൽകിയാൽ പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗി കട്ടിലിൽ നിന്ന് വീണു മരിച്ചു. കൊല്ലം ചടയമംഗലം വെട്ടുവഴി പുളിന്തിട്ട വീട്ടിൽ സുകുമാരപ്പിള്ളയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത്. അബോധാവസ്ഥയിലായിരുന്ന രോഗിയെ പരിചരിക്കുന്നതിലും കൃത്യമായ ചികിത്സ നൽകുന്നതിലും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി ബന്ധുക്കൾ ആരോപിച്ചു. സംസ്ഥാന അതിർത്തിയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി ജില്ലയിലെ വിവിധ പച്ചക്കറി കടകളിലും മറ്റും പണപ്പിരിവ് നടത്തിയെന്ന പരാതിയിൽ ഇരിട്ടി എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. സെപ്റ്റംബറിൽ സാധാരണയിൽ കുറവായിരിക്കും മഴയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കിഴലൂർ ഗ്രാമപഞ്ചായത്ത് തിരൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് മട്ടന്നൂർ നിയോജകമണ്ഡലം MLA VK സനോജ് നിർവഹിക്കും. 15-കാരൻ വൈഭവ് സൂര്യവംശി ദുലീപ് ട്രോഫി ക്രിക്കറ്റിലും ചരിത്രം കുറിച്ചു. കിഴക്കൻ മേഖലയ്ക്കായി 81 പന്തിൽ 92 റണ്ണാണ് ഇടങ്കയ്യൻ ബാറ്റർ അടിച്ചുകൂട്ടിയത്. ദുലീപ് ട്രോഫിയിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് സൂര്യവംശി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസ് 14 റണ്ണിന് ആലപ്പി റിപ്പിൾസിനെ കീഴടക്കി. U20 ഏഷ്യാകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. സിറിയയെ 1 ഗോളിന് തോൽപ്പിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
5: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
6: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
5: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
6: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
7: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്താ പ്രശ്നം?
6: ആ പിന്നെന്നാ?
1: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക

0: ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: Rama Rama Rama Rama Rama Nama Tarakam
2: Rama Rama Rama Rama
3: Rama Nama Mukheritamaya Karkidaka Masam Padirangiyal Chinga Masamana Krishna Nama Sangeerthanangalal Bhaktisandramaguna Chinga Masam
4: Karmukil കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
3: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം
5: മെല്ലെ മെല്ലെന്നങ്ങിഴഞ്ഞു.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി.
7: Created a technocrat. It has created the chief minister, it has created the ministers, and I am sure it has created the new chief minister, future chief minister also. I see an academic community deeply rooted in values, yet fearlessly marching forward technological excellence.
6: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സഹകരണ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഈ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിജയകരമായി മുന്നേറാൻ രാജ്യത്തിന് കരുത്തു നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ നേതൃത്വത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. 4247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാൾ സൈന്യം, നേപ്പാൾ പോലീസ്, സായുധ പോലീസ് സേന തുടങ്ങിയവയെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ ഗഞ്ച് റോഡ് വാരണാസി സിറ്റി സ്പെഷ്യൽ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അശ്വനി വൈഷ്ണവ് നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.

0: മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൌമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം, വിജ്ഞാന, ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തു നിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്കൻ കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവ അടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: അർജന്റീനയെ 3 തവണ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച മെസ്സി റെക്കോർഡുകളുടെ കൂടി രാജാവായിരുന്നു. 21 വർഷം നീണ്ട കരിയറിനാണ് അങ്ങനെ ഇന്നലെ അവസാനമായിരിക്കുന്നത്. 207 മത്സരങ്ങളിൽ 125 ഗോൾ നേടിയ മെസ്സി 2008 ഒളിംപിക് സ്വർണം, 2021-24 കോപ്പ അമേരിക്കയിലെ കിരീടം നേടുന്നതിന് മുന്നിൽ നിന്നു. പിന്നെ 2022 ഖത്തറിൽ ലോകകിരീടം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. ലോക ഫുട്ബോളിലെ സമാനതകളില്ലാത്ത വിസ്മയ താരം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഹൃദയത്തിൽ കുറിച്ചു. ഞങ്ങൾക്ക് ആ ബൂട്ടുകളുടെ വൈഭവം കണ്ണിറയെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ലഹരി മാഫിയക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയവും ജനകീയ മുന്നേറ്റവുമായി മാറിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരള ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കാര്യങ്ങളിൽ ഉണ്ടായ അപാകത പരിശോധിക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷം രാവിലെ നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കോഴിക്കോട് വളയനാട് ക്ഷേത്രവും മാതൃഭൂമിയും ചേർന്ന് ക്ഷേത്രത്തിൽ നടത്തുന്ന ശ്രീമാനവേദ സംഗീതോത്സവത്തിന്റെ ഭാഗമായി ഒക്ടോബർ 4, 10, 11 ദിവസങ്ങളിൽ നടക്കുന്ന സംഗീതാർച്ചനയിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷിക്കാം. ശാസ്ത്രീയ സംഗീതം, കഥകളി പദം, അഷ്ടപദി, വയലിൻ, വീണ, ഫ്ലൂട്ട്, മൃദംഗം, ഘടം, മുഖർ ശംഖ് എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 15 വരെ അപേക്ഷ സ്വീകരിക്കും. അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ക്ഷേത്രം ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9446374780, മറ്റൊരു നമ്പർ 8281599983. നിരുവമ്പ്രം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കോളേജിൽ ബികോം കോർപ്പറേഷൻ, ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, MSc കമ്പ്യൂട്ടർ സയൻസ്, MCOM ഫിനാൻസ് കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497287600, മറ്റൊരു നമ്പർ 9605228016. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. തളിപ്പറമ്പ് കുറുമാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് PGDCA, DCA എന്നിവയാണ് യോഗ്യത. മലയാളം ടൈപ്പിംഗ് അറിയണം. സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ, തിരിച്ചറിയൽ കാർഡ് എന്നിവ സഹിതം ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാവിലെ 10 മണിക്ക് കുറുമാത്തൂർ പഞ്ചായത്ത് ഹാളിൽ ഹാജരാകണം. ധർമ്മടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫുൾ ടൈം സ്വീപ്പർ കം സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ HMC മുഖേന താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 7 രാവിലെ 11 മുതൽ 1 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490231611. പയ്യന്നൂർ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു ഓവർസിയറുടെ ഒഴിവിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ITI സിവിൽ, പ്രവൃത്തി പരിചയം അഭികാമ്യം. അഭിമുഖം നാളെ രാവിലെ 10:30 നഗരസഭാ ഓഫീസിൽ. പാട്യം പഞ്ചായത്തിലെ വനിതാ ഫിറ്റ്നസ് സെന്ററിൽ വനിതാ പരിശീലകയെ തെരഞ്ഞെടുക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 പകൽ 11 പാട്യം പഞ്ചായത്ത് ഹാളിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495864824. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കൂടാളി പഞ്ചായത്ത് വാർഷിക പദ്ധതി സബ്സിഡി വളം വിതരണം ഇന്ന് തുടങ്ങും. പെർമിറ്റ് ലഭിച്ചവർക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ മൂലക്കരി ശാഖയിലെ വളം ഡിപ്പോയിൽ നിന്ന് വിതരണം ചെയ്യും. കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ മാസം 4 രാവിലെ 5 മണി മുതൽ നിർമ്മാല്യ ദർശനവും തുടർന്ന് വിശേഷാൽ പൂജ.

0: ക്കളും ഉണ്ടാകും. സി ഐ ടി യു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്കായി പുരുഷ വനിതാ വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 22 മട്ടന്നൂരിലാണ് മത്സരം. ടീമുകൾ 20 പേര് രജിസ്റ്റർ ചെയ്യണം. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ഈ മാസം 30 നീട്ടി. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11 ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
5: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
5: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
6: യെസ്
5: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
5: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
6: 9447371836,
5: 8078502836.
0: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഗീതാധ്യാപികയായി വിരമിച്ച ശ്രീമതി ആനന്ദവല്ലി ടീച്ചറുടെ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
7: ഇന്ന് ഇപ്പം സംഗീതം പഠിക്കാനും കല ഏതും അഭ്യസിക്കാൻ നമ്മളെ ജീവിത സാഹചര്യം ഒരുപാട് മാറിയത് കൊണ്ട് തന്നെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ട്. അതുപോലെ പ്രകടിപ്പിക്കാനും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ധാരാളമുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ടീച്ചർ മട്ടന്നൂരിലെ ആദ്യകാലങ്ങളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ലല്ലോ. കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വല്ലപ്പോഴും ഒരു കലോത്സവം, ഏതെങ്കിലും നാട്ടിലെ ഉത്സവ സ്റ്റേജ്, അങ്ങനെ അല്ലാതെ മറ്റൊരു വേദിയില്ലല്ലോ.
8: ഒന്നുമില്ല, അങ്ങനെ നല്ലൊരു വേദിയേ ഇല്ല. ഇഷ്ടമുള്ള കുട്ടികളെ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുക, സബ് ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കും. സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ സ്റ്റേജിലൊക്കെ നോക്കി ആരൊക്കെ നന്നായിട്ട് പാടിയത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത് അവിടെ വൈകുന്നേരം സ്കൂളെല്ലാം വിട്ട് കഴിഞ്ഞാൽ ഒരു റൂമിൽ കൊണ്ടുവരുത്തി സംഘഗാനം, കവിത ചൊല്ലല്, അങ്ങനത്തെ ഒക്കെ പഠിപ്പിച്ചിട്ട് സബ് ജില്ലയിലൊക്കെ.
7: അന്ന് സ്കൂളിൽ ഉച്ചഭക്ഷണം ഒന്നും ഇല്ലല്ലോ.
8: ഇല്ല,
7: പട്ടിണിയും പരിവട്ടമായി കഴിയുന്ന
8: അതെല്ലാം
7: അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നായിരിക്കുമല്ലേ കുട്ടികൾ വന്നിട്ടുണ്ടാവുക.
8: വളരെ കഷ്ടം അനുഭവിച്ച അന്നത്തെ കാലഘട്ടം കുട്ടികൾ വല്ലാതെ കഷ്ടപ്പെട്ടവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ടീച്ചർക്ക് പറ്റുന്ന എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കും. ആ സമയത്ത് തളർന്ന് വീഴുമ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയും. ഹോസ്പിറ്റലിനേക്കാളും കൊണ്ടുപോകുന്നതിനേക്കാളും നല്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതെന്ന്. അത് അന്നേ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഞാൻ കൊണ്ടുപോകും. നമ്മളെ അന്നേരം ക്യാൻറ്റീൻ ഉണ്ട് നമുക്ക്, അവിടെ പോയിട്ട് പറയും ഭക്ഷണം കൊടുക്കണം, എൻ്റെ ബുക്കിൽ എഴുതിക്കോന്ന് പറയും. അപ്പം അങ്ങനത്തെ കുറേ മക്കളിപ്പം വലിയ വലിയ നിലയിലെത്തിയിട്ട് ഓടി
7: എല്ലാ
8: കാര്യത്തിനും വരുന്നത്. അന്ന് ടീച്ചർ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ. എനിക്ക് പക്ഷെ അത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്.

0: കുട്ടികൾ നല്ലൊരു ഷർട്ടോ പെൺകുട്ടികളാണെങ്കിൽ ഒരു നല്ലൊരു ഉപ്പായോ ഇട്ടിട്ടല്ല അക്കാലത്ത് വരുന്നത്. അത്രയും കഷ്ടമുള്ള കാലമാണ് ദാരിദ്ര്യം. വെറുതെ നടന്നു നോക്കി, ഞാൻ നോക്കിയിട്ട് കീറിയ ഉപ്പായോ ഒക്കെ ഇട്ടതെല്ലാം എല്ലാം പിടിച്ചിട്ട് പറയുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അതറിയാം വരണമെന്ന് പറയും ടീച്ചേഴ്സ് റൂമിൽ. നമുക്കൊന്നും ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുള്ള കാലമൊന്നുമല്ല, നമ്മളൊരു സാധാരണ ജോലിയും. അപ്പോൾ അവരുടെയൊക്കെ ഒരുവിധമുള്ള കുപ്പായമെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു ബാസ്ക്കറ്റിൽ അവിടെ വെക്കും. ആരെയും കാണാൻ കൊടുക്കൂല. അവരെ ഞാൻ ടീച്ചേഴ്സ് റൂമിൽ വിളിച്ചിട്ട് സ്വകാര്യം ഞാൻ പറയും, ഇപ്പോഴത്തെ ഇവന് ഇട്ട ഷർട്ടിന് കൊടുക്കുവരെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് ആരോടും പറയില്ല. ടീച്ചർ തന്നെയെന്ന് മോൻ എന്ത് വെച്ചാൽ നാളെ മുതൽ വരുമ്പോൾ ഷർട്ടും ട്രൗസറും അതിലുണ്ട്. പുതിയതൊന്നും അല്ല, അന്ന് പുതിയതൊന്നും വാങ്ങിക്കൊടുക്കാൻ നമുക്ക് അത്രയാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോഴും നമ്മളെയൊക്കെ ഓർമ്മിക്കുന്നത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ആണ്. ഇപ്പോഴും പറയും ടീച്ചർ അന്ന് തന്നതും ടീച്ചർ തന്ന സ്നേഹവും അത് ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ ശിഷ്യന്മാരിങ്ങനെ ഉണ്ട്. ഒന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു.
1: ബാക്കിലൊക്കെ കീറിയ ട്രൗസർ
0: അത് തന്നെയായിരുന്നു. അത് അങ്ങനത്തെ ഒരു കാലമായിരുന്നു.
1: പക്ഷെ മറ്റൊന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരസ്പരമുള്ള സ്നേഹബന്ധത്തിന് ഇന്നത്തേക്കാൾ ഒരു ഇഴയടപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ടീച്ചർക്കാന്ന്?
0: ഉണ്ട്, അന്നുണ്ട്. അന്നത്തെ കുട്ടിയൊക്കെ ഒരു പ്രത്യേക സ്നേഹമുള്ള കുട്ടികളാണ്.
1: അതൊരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണല്ലേ. ശരിക്കും ഇന്ന് കുട്ടികൾ സ്വന്തം കയ്യില് ബാഗില് അവനവൻ ആവശ്യമുള്ള വെള്ളം കരുതുന്നവരാണ്. ആ കാലത്ത് ടീച്ചർ സ്കൂളിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അതിന്റെ മേലെ വെച്ച് ആ ബക്കറ്റിൽ കയ്യിലേക്ക് വെള്ളം പകർന്ന് ലൈനായി നിന്ന് കുടിക്കുന്ന ഒരു ആ ഒരു ചിത്രമൊന്നും ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല.
0: എല്ലാരും ബോട്ടിലിൽ വെള്ളം കൊണ്ടുവരുന്നു,
1: എല്ലാം അവനവന്റെ
0: ലോകത്താണ്.
1: ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല.
0: അതെ, അന്നത്തെ കാലത്ത് നമ്മളത് ചിന്തിച്ചില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ എനിക്ക് പേടി തോന്നി, ഈ മക്കൾ ഇങ്ങനെ വെള്ളം വലിച്ച് കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അന്ന് പൈപ്പില്ല, ഒന്നും ഒരു വേറൊരു സൗകര്യം ഇല്ല. വലിയ കുട്ടികളെ കണ്ടാൽ ഈ ചെറിയ കുഞ്ഞുമോനാന്ന് വെള്ളം വലിക്കുന്നെങ്കിൽ ഞാൻ അന്നേരം പറയും, മോനെ ആ കുട്ടിക്ക് കുറച്ച് വെള്ളം വലിച്ചൊഴിച്ച് കൊടുക്കുവനേ എന്ന് പറയും. ഞാൻ ക്യാൻറ്റീൻ്റെ അടുത്താണ്. അപ്പം നമ്മളൊരു ചായ കുടിക്കാനൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴാണ് ഇങ്ങനത്തെ കുട്ടികളെ കാണുക. അന്നങ്ങനെ തോന്നി, അന്നൊക്കെ ചെയ്തിട്ടുണ്ട്.
1: പക്ഷെ അന്ന് അന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള പ്രാപ്തി കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കുട്ടികൾ പോലും വളരെ കുറവായി മാറിക്കഴിഞ്ഞിരിക്കും.
0: അതെ,
1: വീട്ടിൽ നിന്ന് ഷൂ ഇട്ട് നേരെ സ്കൂൾ വണ്ടിയിൽ സ്കൂളിലേക്ക് വരുന്നു,
0: തിരിച്ച്
1: വീട്ടിനകത്തേക്ക്. അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മളെ
0: കാലഘട്ടത്തിലെ
1: കുട്ടികൾ. ശരിക്കും വലിയ രീതിയിലുള്ള ഒരു മാറ്റം അല്ലേ?
0: മാറ്റം, നമ്മൾ അതും കണ്ടു ഇതും കണ്ടു
1: ഇതും കണ്ടു. ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂള് വലിയ രീതിയിൽ മാറിയില്ല. അന്നത്തെ സ്കൂളും ഇന്നത്തെ സ്കൂളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലും മാറി.
0: എല്ലാ അർത്ഥത്തിലും.
1: ഇപ്പൊ ഏതാണ്ട് എത്ര ടീച്ചേഴ്സ് ഉണ്ടാവും അവിടെ?
0: ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എണ്ണ അത്ര അറിയില്ല. ടീച്ചേഴ്സ് കുറേ ഉണ്ട്, ഒരുപാടുണ്ടാകും. അതേപോലെ അന്ന് ഞങ്ങളെല്ലാം കൂടി ഒരു 10-25 അധ്യാപകരെ സമയം
1: നൂറിലധികമില്ലേ?
0: അതുണ്ട്, എന്തായാലും ഉണ്ട്. ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒക്കെ ആയിട്ട്
1: ക്ലാസ്സുകളിൽ എല്ലാം ഹൈടെക്കായി.
0: ഹൈടെക്കായി,
1: വലിയ രീതിയിലുള്ള മാറ്റം വന്നു.
0: അതെ,
1: കുട്ടികളുടെ പഠന രീതിയിലും പഠിപ്പിക്കുന്ന രീതിയിലും എല്ലാ അർത്ഥത്തിലും മാറി. ശരിക്കും അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ടീച്ചർ മട്ടന്നൂർ വന്നു. പിന്നെന്തൊക്കെയാണ് ടീച്ചറുടെ മനസ്സിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന? ഇപ്പോൾ സ്കൂളിനെ കുറിച്ചും കുട്ടികളെ കുറിച്ചും പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളെ കുറിച്ച് മറ്റനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? പ്രത്യേക അനുഭവങ്ങൾ ഈ മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള
0: അങ്ങനെ ഒരു വലിയ വിഷമമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്കാരും അതേപോലെ അല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരണമുണ്ട്. കല്യാണം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു വന്നാൽ ഞാനെല്ലാവരുടെ വീട്ടിലും പോവും. അവരും അതുപോലെ എൻ്റെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിക്കും. നമ്മളെ ആ ഭാഗത്തുള്ള ഏരിയയിലെല്ലാം നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: ഒരു മ്യൂസിക് ടീച്ചർ എന്ന നിലയിൽ സ്കൂളിന് പുറത്ത് നമ്മുടെ ജില്ലയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? വേദിയിലെത്തിയിട്ടുണ്ടോ?
0: വേദിയിൽ ഇതുപോലെ കുട്ടികളെയും കൊണ്ട് പോയിട്ട്
1: ടീച്ചർ നേരിട്ട്
0: നേരിട്ട് അങ്ങനെ ചെയ്യലില്ല.
1: പൊതുജനത്തിന് നമ്മുടെ നാട്ടുകാർക്ക് ടീച്ചറുടെ ഗാനം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല.
0: ഇല്ല,
1: അപ്പൊ അതിനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കണ്ടേ?
0: ഇനി വേണ്ട.
1: മ്യൂസിക് ടീച്ചർ എന്ന നിലയിൽ ഒരു രണ്ടുപേരി നമുക്കിപ്പോ ഒന്ന് പാടിയാലോ? പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല,
0: സാരമില്ല.
1: എന്നാലും

0: പാട്ടിന്റെ സെലക്ഷനും പഴയത് തന്നെയാണല്ലേ?
1: എല്ലാം പഴമയ.
0: സംഗീതത്തില് മക്കൾക്ക് താല്പര്യമുണ്ടോ? എങ്ങനെയാ, അവര് സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: മോനങ്ങനെ ക്ലാസിക്കലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ മോൻ നന്നായിട്ട് പാടും. സബ് ജില്ലയ്ക്കൊക്കെ കലാപ്രതിഭയൊക്കെ ആയിരുന്നു. മട്ടന്നൂർ സബ് ജില്ല, റവന്യൂ ജില്ലയിലൊക്കെ പാടാൻ പോയിട്ടുണ്ട്.

0: ടീച്ചർ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല.
1: ശ്രമിക്കും, നിങ്ങളെ പാട്ടൊന്നും ഇപ്പം വേണ്ട, പിന്നെ പഠിച്ചോളാം, പിടിച്ചിരുത്തി എന്തെങ്കിലും ഒക്കെ പാടിക്കും. മോനെങ്ങനെ പാടും? മോക്ക് പിന്നെ പാട്ടിന് വലിയ താല്പര്യമില്ലായിരുന്നു.
0: ഡാൻസ്?
1: ആ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവള് ഇവിടെ കുറച്ച് കാലം ശ്യാമള ടീച്ചർ വരൊക്കെ കുറച്ച് ക്ലാസ്സിനൊക്കെ പോയി. രണ്ടു മക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തത് ഞാൻ കൊല്ലത്തൊന്നും കൊടുത്തിട്ടില്ല, രണ്ടുപേരെയും മട്ടന്നൂർത്ത് ഞാക്കിയത്
0: കണ്ണൂർക്കാരാണ്.
1: മോള ഭർത്താവ് പുതിയതൊരു പുഴാതി എന്ന് പറഞ്ഞ സ്ഥലത്ത് മോള ഭർത്താവിന്റെ വീട്, മോന്റെ ഭാര്യ തളിപ്പറമ്പില്. അപ്പൊ അവര് രണ്ടുപേരും അവിടെ ആയി. പിന്നെ മോള് പഠിച്ചൊക്കെ കഴിയുമ്പോൾ ജോലിയെല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിയായി അങ്ങ് യുഎസിലാന്നുള്ളത്. അപ്പൊ അവിടെ പോയപ്പോ നല്ലവണ്ണം ഡാൻസ് ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അവിടെ നല്ലൊരു ടീച്ചറെ കിട്ടി, ഒരു ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞൊരു ഉണ്ട്. അപ്പം മോള് ഇപ്പൊ അവിടെ നിന്ന് ഡാൻസ് പഠിക്കുന്നുണ്ട്, മോള മോളും പഠിക്കുന്നുണ്ട്. അവര് പിന്നെ വേറൊരു ലോകം.
0: അങ്ങനെ ദിവ്യ ഉണ്ണി സിനിമ നടിയല്ലേ?
1: ആ സിനിമ നടി അവിടെയാണ് ഇവര് താമസിക്കുന്നതിന്റെ അടുത്താണ് ദിവ്യ ഉണ്ണിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം. അപ്പൊ എല്ലാ ശനിയാഴ്ചയും സിനിമയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് ഒരു ക്ലാസ് മുടക്കാതെ കൊണ്ടുപോയി. എന്റെ മോളും പഠിച്ച്, പേരക്കുട്ടിയും പഠിച്ചു, ഗുരുവായൂർ കൊണ്ടുവന്ന് പരങ്ങേറ്റമൊക്കെ എടുത്തു. അങ്ങനെ ചെറിയ കലാപരമായിട്ടൊക്കെ മക്കളൊക്കെ കുറച്ച്
0: താല്പര്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്.
1: മോ നന്നായിട്ട് പാടും.
0: നന്ദാത്മജൻ കൊതേരി ടീച്ചറുടെ ശിഷ്യനാണ്.
1: അയ്യോ, എന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആറാം ക്ലാസ് മുതൽ ഇങ്ങനെ ടീച്ചറെ കൂടെ തന്നെ ഹാളില് ഈ പറഞ്ഞ ഈ രംഗങ്ങളൊക്കെ അവിടുന്ന് കണ്ടിട്ട് കൂടെ നടന്ന കുട്ടിയാന്ന്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒന്നിനും വരൂലായിരുന്നു. ഏത് നേരം എന്നെ ഇങ്ങനെ നിർബന്ധിക്കും, അങ്ങ് പോകണം, ഇങ്ങ് പോകണം, അതിന് പോകണം ടീച്ചറെ എന്ന് പറഞ്ഞു.
0: മലബാറിന്റെ ഒരു ബന്ധു കൂടിയാണ് നന്ദാത്മജൻ കൊതേരി. ടീച്ചർ പോലുള്ള ഒരുപാട് ആളുകളെ നമ്മളെ സ്റ്റുഡിയോയിൽ എത്തിച്ച് പരിചയപ്പെടുത്തി തന്ന ആൾ കൂടിയാണ്.
1: അതെ,
0: ഇവിടെ പല പ്രോഗ്രാമുകളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ടീച്ചറെയും നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതില് നന്ദേട്ടനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താം. അതുപോലെ ടീച്ചറുടെ കുടുംബത്തിലുള്ള മക്കളും കലയെയും സംഗീതത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടി ഈ കുടുംബത്തിലേക്ക് കണ്ണിചേർക്കണം എന്നാണ് ടീച്ചറോട് പറയാനുള്ളത്. റേഡിയോ മലബാറിലേക്ക് ടീച്ചർക്ക് ഇപ്പോൾ വിശ്രമ ജീവിതമാണല്ലോ.
1: അതെ,
0: സമയം കണ്ടെത്തി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കണം. ടീച്ചറുടെ ശിഷ്യന്മാരോട് പറയും പോലെ കാര്യങ്ങളൊക്കെ പറയാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.
1: തീർച്ചയായിട്ടും പറയാം. ഇതൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരാനും.
0: അപ്പോൾ നമ്മൾ ഇനിയും ശ്രോതാക്കൾക്ക് മുന്നിലേക്ക് ടീച്ചറുടെ ശബ്ദം എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ നിർത്താം. വീണ്ടും ടീച്ചർ വരണമെന്നാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.
1: സന്തോഷം.
2: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഗീത അധ്യാപികയായി വിരമിച്ച ആനന്ദവല്ലി ടീച്ചർ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ജനകീയത്തിലൂടെ. ഇതോടുകൂടി ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2-ാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബിഷ്കെക്കിൽ നടന്ന 6-ാമത് ലോക നോവാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം നീങ്ങണമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
1: യുക്രൈൻ കെ വിഷയ പർ ഹം ഹമേഷ ചർച്ച കർത്തേ രഹേ ഹൻ. ഭാരത് ശാന്തി കെ സഭി പ്രയാസോ കാ സമർത്ഥൻ കർത്താ ഹൻ ഓർ ശാന്തി കെ ഹർ പ്രയാസ് കെ ലിയേ ആഗേ ഭി സമർത്ഥൻ കർത്താ രഹേഗാ. ഹമേ എൻഡ്ലെസ് വോർ സേ എൻഡ് ഓഫ് വോർ ഉസി ദിശാ മേ ജാനാ ഹി ഹോഗാ ജോ മാനവതാ കി ഭലായി കെ ലിയേ ഭി ബഹുത് ആവശ്യക് ഹൈ.
0: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ യുകെ ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടി സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി, ജൽശക്തി മന്ത്രി CR പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ഝാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 4200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1000 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏഖണ്ഡ കേൽക്കെ മൈതാൻ മേൻ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജിയം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റൊസാരിയോയുടെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകിയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ ബൂട്ട് അഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിയിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീടനേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മിസിഹയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
0: 2 നീളുന്ന സ്വച്ഛതാ പക്വടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ VV രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം മനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണഭാരത ഹിന്ദി പ്രചരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 ദിവസത്തെ വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2 സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ നമുക്ക് കേൾക്കാം ടി പത്മനാഭന്റെ കഥ ജീവിക്കുവാൻ മറന്ന ഒരു മനുഷ്യൻ. അവതരിപ്പിക്കുന്നു രാമകൃഷ്ണൻ പഴശ്ശി.
2: കുമാരൻ നായർ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ നേരം വെളുക്കാറായിരുന്നു. ജനവാതിൽപ്പടിയിൽ നിന്ന് താക്കോലെടുത്ത് മുറി തുറന്നു. അയാൾ എങ്ങനെയോ അകത്ത് ചെന്ന് വീണു. സാധാരണയായി കുപ്പായവും ട്രൗസറും അഴിച്ചു വെച്ചതിന് ശേഷമാണ് കിടക്കാറ്. പക്ഷേ അന്ന് അയാൾ മുറിച്ചിട്ട തടി പോലെ ചെന്നപാടെ പായയിലങ്ങ് വീഴുകയാണുണ്ടായത്. ആ കനത്ത ബൂട്ട്സും കുപ്പായവും അപ്പോൾ അയാൾക്ക് അല്പം പോലും അസുഖകരമായി തോന്നിയില്ല. രാത്രി മുഴുവൻ അയാൾ ഉറങ്ങിയിരുന്നില്ല. അയാൾക്ക് സെക്കൻഡ് റൗണ്ടായിരുന്നു. ക്വാർട്ടേഴ്സിൽ നിന്ന് ജയിലിലേക്ക് കൃത്യമായി അരനാഴികയുണ്ട്. അസമയത്ത് ആ ദൂരം മുഴുവൻ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ലെന്ന് കരുതിയാണ് കുമാരൻ നായർ നേരത്തെ തന്നെ ഗാർഡ് റൂമിൽ ചെന്ന് കിടന്നത്. ഗവൺമെന്റിന്റെ ചോറ് തിന്നുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് താനെന്ന് അയാൾ എപ്പോഴും ഓർക്കാറുണ്ട്. കീശയിൽ ഒരു നോട്ട് പുസ്തകവും പെൻസിലും കയ്യിൽ ഒരു കൂട്ടം താക്കോലുമായി അയാൾ ആ വലിയ ജയിലിലെ ഓരോ ബ്ലോക്കിന്റെ മുമ്പിലൂടെയും നടന്നു. പൂട്ടിയതൊക്കെ ശരിയല്ലേ എന്ന് അയാൾ നല്ലപോലെ പരിശോധിച്ചു. എങ്ങനെ വിശ്വസിക്കാനാണ്? ആ അറാം പറഞ്ഞ പുള്ളികൾക്ക് ഒരു ഈർക്കിൽ കഷ്ണം കിട്ടിയാൽ മതി, അതുകൊണ്ട് അഴിമുറിച്ച് അവർ പോയിക്കൊള്ളും. അവരെ നോക്കേണ്ട വാർഡന്മാരാണെങ്കിൽ മിക്കപ്പോഴും ഉറക്കം തൂങ്ങുകയും ചെയ്യും. അത്ര വലിയ മടിയന്മാരാണവർ. കുമാരൻ നായർക്ക് അവരെ കൊണ്ട് മടുത്തു കഴിഞ്ഞിരുന്നു. ക്ഷീണം നിമിത്തം അയാളുടെ കാലുകൾ ഇടറിയിരുന്നു. എങ്കിലും എങ്ങനെയോ അയാൾ ഒരു വിധത്തിൽ റൗണ്ട് തീർത്തു. പുലർന്നതിന് ശേഷം മടങ്ങാമെന്ന് കരുതി ഗാർഡ് റൂമിന്റെ തെക്കേയറ്റത്തുള്ള കല്ലുബെഞ്ചിൽ ചെന്ന് കിടന്നു. കണ്ണുമിഴിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കിടന്ന അയാൾ തന്റെ ഒടുങ്ങാത്ത പ്രാരാബ്ദങ്ങളെക്കുറിച്ച് ഓർത്തു. അവ്യക്തമായ ഒരു രൂപം മൂടൽ മഞ്ഞിലെന്ന പോലെ മുന്നിൽ കാണുന്നുണ്ട്. പരിചയമുള്ള ആൾ തന്നെ. സെൻട്രൽ സ്റ്റേഷന്റെ മുന്നിൽ നിന്നുള്ള വാൾട്ടെക്സ് റോഡിലേക്ക് തിരിയുന്ന മൂലയിൽ അയാൾ എപ്പോഴും കാണാറുള്ള ആ പൈത്യക്കാരൻ. അവൻ ബെഞ്ചിന്റെ കാൽ നീക്കുവാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ്. കുമാരൻ നായർ എണീറ്റ് രണ്ടടി മുന്നോട്ട് വെച്ച് ഉറക്കെ വിളിച്ചു, അറുമുഖം, അടേ അറുമുഖം. അതിനുത്തരവുണ്ടായില്ല. ആ ശബ്ദം മാത്രം കൂവമ്പുഴിയുടെ ഇരുകരയിലും മുഴങ്ങി. തലശലായ ഭയവും ദേഷ്യവും കുമാരൻ നായരെ ബാധിച്ചു. അയാൾ ഗാർഡ് റൂമിന്റെ മുമ്പിലേക്ക് നടന്നു. അവിടെ തോക്കും കുത്തിപ്പിടിച്ച് 37 നമ്പർ വാർഡർ അറുമുഖം സമാധിയിലെന്ന പോലെ സെൻട്രി നിൽക്കുന്നുണ്ടായിരുന്നു. കുമാരൻ നായർ ബൂട്ട് രണ്ടും കൂട്ടിത്തട്ടി ശബ്ദമുണ്ടാക്കി. ശീലം നിമിത്തം അറുമുഖം ഉറക്കത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു, ഹാൾട്ട്. അതിനുശേഷമേ തോക്കെടുത്ത് ചുമലിൽ വെച്ച് കണ്ണു തിരുമ്മി എന്താണ് സംഭവിച്ചതെന്ന് അയാൾ നോക്കിയുള്ളൂ. ഗേറ്റ് കീപ്പർ സാറിനെ ക്ഷോഭിച്ച നിലയിൽ മുന്നിൽ കണ്ടപ്പോൾ അയാൾക്ക് അല്പം പേടി തോന്നി. മിലിറ്ററി മട്ടിൽ അറ്റൻഷനായി നിന്ന് അയാൾ ഒരു സലാം വെച്ചു കൊടുത്തു. വാർഡറെയും കൂട്ടി കുമാരൻ നായർ ബെഞ്ചിന്റെ അരികിലേക്ക് പോയി. ഭ്രാന്തൻ അപ്പോഴും അവിടെ നിന്ന് അധ്വാനിക്കുന്നുണ്ട്. എന്താ പക്കത്തിലൂടെ എന്താ പൈത്യക്കാരൻ ഉള്ളേ വന്നെന്ന് തിരിയുമാടാ? കുമാരൻ നായർ ഒരു മേലുദ്യോഗസ്ഥന്റെ പൂർണ്ണ ഗൗരവത്തോടെ ചോദിച്ചു. അറുമുഖം ഒരു ശിലാപ്രതിമ പോലെ നിന്നു. ഗേറ്റ് കീപ്പറുടെ കണ്ണുകൾ അറുമുഖത്തിന്റെ മുഖത്ത് തുളച്ചു കയറി. മിഴിച്ചു നിൽക്കാതെ പിടിച്ചു വെളിയെ തള്ളട. അയാളുടെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിരുന്നു. അറുമുഖത്തിന് അപ്പോൾ ശ്വാസം വീണു. ബെൽട്ടൂരി ഒന്ന് പൊട്ടിച്ചു കൊടുത്തപ്പോൾ അവൻ കള്ളക്കുട്ടനെ പോലെ നിലത്ത് കിടന്നു. അവനെ അവിടെ നിന്ന് നീക്കം ചെയ്യുവാൻ ഒരു വഴിയെ അറുമുഖം കണ്ടുള്ളൂ, വലിച്ചിഴച്ച് കൂവത്തിൽ തള്ളിയിടുക. അയാളത് ചെയ്യുകയും ചെയ്തു. കൃത്യവിലോപമാണത്. ഗവൺമെന്റിന്റെ ചോറും തിന്ന് പ്രവൃത്തിയിൽ ശുഷ്കാന്തി കാണിക്കാതിരിക്കുക. കുമാരൻ നായർ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവരെ അയാളോട്ട് പൊറുപ്പിക്കുകയുമില്ല. രാവിലെ ഗേറ്റിലെത്തിയ ഉടനെ അയാൾ ചെയ്യുന്നത് ആ വാർഡനെ പറ്റി ഒരു റിപ്പോർട്ട് എഴുതി അയക്കലായിരിക്കും. അറുമുഖം രണ്ട് കൈയും കൂപ്പി അപേക്ഷിച്ചു. മന്നിക്ക വേണം സാർ, റൊമ്പ പുള്ള കുട്ടി. മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അയാൾ വാർഡറെ വിലക്കി. മന്നിക്കലോ, കുമാരൻ നായർ അങ്ങനെയൊന്നും അറിയുകയില്ല. ഉപ്പ് തിന്നിട്ടുണ്ടോ? എന്നാൽ വെള്ളം കുടിക്കുക തന്നെ വേണം. പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങളിൽ ആരെന്തു തന്നെ പറഞ്ഞാലും കുമാരൻ നായരുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടില്ല. അറുമുഖം പോയപ്പോൾ അയാൾ രണ്ട് കൈയും താടിക്ക് കൊടുത്ത് ബെഞ്ചിന്മേൽ കുത്തിയിരുന്നു. ചില കാര്യങ്ങളിൽ അയാൾക്ക് പ്രതിഷേധവും വെറുപ്പുമുണ്ട്. അതുതന്നെ നോക്കുക. ആ ജയിൽ എവിടെയാണ്? ക്വാർട്ടേഴ്സ് എവിടെയാണ്? അരനാഴിക ദൂരമുണ്ട്. ദിവസത്തിൽ 4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. മനുഷ്യനല്ലേ, എത്ര കാലമാണ് ആ പതിവങ്ങനെ തുടർന്നു പോവുക? ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുമാരൻ നായർ തൻ്റെ പരാതികളൊക്കെ അപ്പോൾ അറിയിച്ചേനെ. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ അയാൾ തന്നോട് തന്നെ പറഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ സ്വയം ശപിക്കുകയും ചെയ്തു. ചത്ത മതിയായിരുന്നു, എന്നാൽ പിന്നെ ഭാരമില്ലല്ലോ. ജീവിതത്തിൽ മുമ്പൊരിക്കലും അങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നില്ല അത്. വാസ്തവത്തിൽ അയാൾക്ക് മടുത്തു കഴിഞ്ഞിരുന്നു. നീണ്ടുനിന്ന ഒരു ഉദ്യോഗകാലം മുഴുവൻ ഒരൊട്ടകത്തിൻ്റെ ശാന്തതയോടും കൃത്യനിഷ്ഠയോടും കൂടി അയാൾ ഭാരം വലിക്കുകയായിരുന്നു. ഇനിയും വലിക്കുവാൻ തയ്യാറാണ്, പക്ഷേ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. കുമാരൻ നായർ കിടന്ന കിടപ്പിൽ ആലോചിച്ചു. എത്ര മാസമായി അയാൾ അവിടെ വന്നിട്ട്. അധികമൊന്നും അവിടെ താമസിക്കേണ്ടി വരില്ല എന്ന് കരുതിയാണ് അയാൾ നാട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവരാത്തത്. അത് നന്നായി. അലവൻസ് അടക്കം 80 ചില്ലുവാനും ഉറപ്പിക്കുകയാണ് ശമ്പളം. സിറ്റിയിൽ ഒരാളുടെ ചെലവിന് തികയില്ല. എന്നിട്ടല്ലേ ഒരു കുടുംബത്തിൻ്റെ. അടുത്തൊന്നും ട്രാൻസ്ഫർ തരപ്പെടുകയില്ലെന്നാണ് തോന്നുന്നത്. 2 മാസത്തെ ലീവിന് എഴുതിയിട്ടുണ്ടെന്ന സമാധാനമേ ഉള്ളൂ. അയാളുടെ തൊട്ടടുത്ത് ചീഫ് വാർഡറുടെ വീടാണ്. അവിടെ നിന്ന് പാത്രങ്ങൾ ശബ്ദിക്കുവാൻ തുടങ്ങി. എള്ളെണ്ണയിൽ വറുത്തിടുന്നതിൻ്റെ മണം അയാളുടെ മുറിയിലും എത്തി. ഹായ്. അതുപോലെ രാവിലെ എഴുന്നേറ്റ് കാപ്പിയും പലഹാരവുമൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. സാധാരണയായി അയാൾ തന്നെയാണ് ചായ ഉണ്ടാക്കാറ്. പക്ഷെ അന്ന് അയാൾ എഴുന്നേൽക്കലോ ചായ ഉണ്ടാക്കലോ ഒന്നും ഉണ്ടായില്ല. അയാളുടെ കൈകാലുകളൊക്കെ കുഴഞ്ഞു കിടക്കുകയാവണം. കുശിനിയുടെ വാതിൽ തുറന്ന് മീനാക്ഷി അകത്ത് കടന്നു. വെള്ളത്തൊട്ടിയുടെ മുമ്പിൽ ചെന്ന് അല്പനേരം ആലോചിച്ച് നിന്നതിന് ശേഷം അവൾ കുടവുമെടുത്ത് പുറത്തേക്ക് പോയി. തലേ ദിവസത്തെ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ തന്നെ അവൾ വീണ്ടും കൊണ്ടൊഴിക്കുവാൻ തുടങ്ങി. കുമാരൻ നായർ അത് കാണുന്നുണ്ടായിരുന്നു. എങ്കിലും അയാളൊന്നും പറഞ്ഞില്ല. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നനക്കലും കുളിക്കലും കുറച്ച് കമ്മി തന്നെ. തേറ്റ പോലെ രണ്ടറ്റത്തും തുറച്ചു നിൽക്കുന്ന പല്ല് വെറ്റില കറകെട്ടി കറുത്തിരിക്കുന്നു. വായ മുഴുവൻ തുറന്ന് തുപ്പൽ തെറിപ്പിച്ചേ സംസാരിക്കൂ. അങ്ങനെ ഒരു കൂട്ടം ചാർജുകൾ കൊണ്ടുവരാം മീനാക്ഷിയുടെ മേൽ. പക്ഷേ അവൾക്കും വയസ്സായില്ലേ, അത്രയൊക്കെ അവൾക്ക് കഴിയൂ. കുമാരൻ നായർ ആദ്യം ഹോട്ടലിൽ നിന്നായിരുന്നു ഉണ്ടിരുന്നത്. 1 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ മടിശയിൽ ഒഴിഞ്ഞുപോയി. വീട്ടിലേക്ക് അയക്കുവാൻ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അതിനു പുറമെ എഗ്മൂർ വരെ ഉച്ചക്ക് നടക്കുകയും വേണം. അപ്പോഴാണ് അങ്ങനെ ഒരു ഉപായം തോന്നിയത്. എന്തുകൊണ്ട് 1-2 ചട്ടിയും കൊടുക്കുകയും വാങ്ങി ഒരുപിടി വറ്റ് അവിടെ നിന്ന് തന്നെ പാചകം ചെയ്തുകൂടാ? ഹെഡ്വാർഡർ കുറുപ്പിൻ്റെ അഭിപ്രായം അതുതന്നെയായിരുന്നു. കുറുപ്പ് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. 1 ഇരുമ്പടുപ്പ്, 1 അലൂമിനിയ പാത്രവും 2 പിഞ്ഞാണവും, 2 മൺകലം, കുറേ കരി. കിട്ടുന്ന ശമ്പളം ഹോട്ടലിൽ കൊടുത്ത് കളയേണ്ടി വരില്ലല്ലോ എന്നോർത്തപ്പോൾ അയാൾക്ക് അല്പം ആശ്വാസമായി. വീട്ടുജോലികളിൽ സഹായിക്കാൻ മീനാക്ഷിയെ ഏർപ്പാട് ചെയ്തതും കുറുപ്പ് തന്നെയായിരുന്നു. സ്വന്തമായി വീടും കുടിയും ഒന്നുമില്ലാത്ത ആ പാട്ടിക്ക് വാർഡർമാരുടെ ഉച്ചഭക്ഷണം ജയിലിലെത്തിക്കലായിരുന്നു ജോലി. ജോലിയെന്നൊന്നും പറയാനില്ല, ഒരു സർവീസ്. അതിനെന്തെങ്കിലും കാശ് കിട്ടുകയും ചെയ്യും. അങ്ങാടിയിൽ നിന്ന് സാമാനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനും മീനാക്ഷി സഹായിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു അലവൻസൊന്നും അവൾക്ക് ആവശ്യമില്ല. കുറുപ്പ് മീനാക്ഷിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തപ്പോൾ അവൾ തൻ്റെ തേറ്റപ്പല്ലുകൾ വിളിക്കു കാട്ടി പൂർണ്ണമായൊന്ന് ചിരിക്കുകയുണ്ടായി. വെറ്റില കറകെട്ടിയ ആ പല്ലും തൊണ്ണും ഭയങ്കരമായിരുന്നു. ആ നരച്ച ചേലയും മുളികെട്ടി ഉണങ്ങിയ ശരീരവും കുമാരൻ നായർക്ക് അറപ്പ് ജനിപ്പിക്കാതിരുന്നില്ല. അവൾ തൊട്ടത് തിന്നണ്ടേ? ഒടുവിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു, 1.5 ഉറുപ്പിക തരൂ. മീനാക്ഷി ചിരിച്ചു. ശമ്പളം അവൾക്കൊരിക്കലും ഒരു പ്രശ്നമായിരുന്നില്ല. മീനാക്ഷി പാത്രം മൂറുന്നതും അടുപ്പിലെ വെണ്ണീർ തൂത്ത് കഴുകിക്കളയുന്നതും തളം വടിക്കുന്നതുമൊക്കെ കിടന്ന കിടപ്പിൽ കിടന്ന് കുമാരൻ നായർ കാണുന്നുണ്ടായിരുന്നു. എന്തൊരു ചുറുചുറുക്കാണ് ആ വൃദ്ധയ്ക്ക്. ആ ശുഷ്കാന്തി കണ്ടാൽ തോന്നും സ്വന്തം വീട്ടിലെ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന്. അവളെ താൻ ആദ്യം വെറുത്തിരുന്നതോർത്തപ്പോൾ അയാൾക്ക് വ്യസനം തോന്നി. വൃത്തികേടുണ്ടെന്നത് ശരി തന്നെ. ഓ, ഒരു വൃത്തി. മരിക്കുമ്പോൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നൊന്നും അല്ലല്ലോ. മീനാക്ഷി അടുപ്പത്ത് ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം കുമാരൻ നായരുടെ മുമ്പിൽ ചെന്നു നിന്നു. ഇതെന്നാ പ്രമാദം? വെറും നിലത്ത് വെട്ടിയിട്ട തടി പോലെ കിടക്കുന്ന അയാളെ നോക്കി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു. കുമാരൻ നായർ അത് കേൾക്കാതിരുന്നില്ല. അയാൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. മീനാക്ഷി അയാളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കുകയുണ്ടായി. അവളുടെ ചാരവും കരിയും പുരണ്ട കൈ പതിഞ്ഞപ്പോൾ കുമാരൻ നായർക്ക് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. അയാൾ എഴുന്നേറ്റിരുന്ന് അവളെ പറഞ്ഞയച്ചു. സാധാരണയായി മീനാക്ഷിയാണ് പീടികയിൽ ചെന്ന് എന്തെങ്കിലും പലഹാരം വാങ്ങിക്കൊണ്ടുവരാറ്. അന്ന് അത് വേണ്ടെന്ന് നിശ്ചയിച്ചു. മലർക്കെ തുറന്നു കിടന്ന വാതിലിലൂടെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ അവിടെ തന്നെ ഇരുന്നു. അദൃശ്യവും ദുസ്സഹവുമായ ഒരു ഭാരം അയാളുടെ തലയിലുണ്ടായിരുന്നു. അയാൾ പതുക്കെ ബൂട്ടിൻ്റെ നാടെ അഴിക്കുവാൻ തുടങ്ങി. അറുമുഖം ഒരു പൂച്ചയെപ്പോലെ പതുങ്ങിക്കൊണ്ട് മുറ്റത്തൂടെ പോയി. അപ്പോഴാണ് നേരം വൈകിയ കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. ജയിലിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് ഒരിക്കലും അങ്ങനൊരു അബദ്ധം പിണയാറില്ല. അതും സംഭവിച്ചു. കൃത്യനിഷ്ഠയിൽ അയാൾ എപ്പോഴും അഭിമാനം കൊണ്ടിരുന്നു. ജയിലർ ചോദിച്ചാൽ അയാൾ എന്താണ് പറയുക? ഒരു ബ്ലാക്ക് മാർക്കല്ലേ അത്? അയാളുടെ ദേഷ്യം മുഴുവൻ അറുമുഖത്തിൻ്റെ നേരെയായി. അത്തരം കഴുതകളുടെ കൂടെ 10-30 കൊല്ലം കഴിഞ്ഞതുകൊണ്ടാണ് അയാളും അങ്ങനെ ആയത്. ഏതെങ്കിലും ഒരു ഹള്ളി മൂലയിൽ നിന്നോ പട്ടിക്കാട്ടിൽ നിന്നോ വലിഞ്ഞു കയറും. വാർഡറാണെന്നും പറഞ്ഞ് അടുപ്പിൽ വെള്ളം തിളച്ചു മറഞ്ഞുകൊണ്ടിരുന്നു. ഷെൽഫിൽ മീനാക്ഷി വാങ്ങിക്കൊണ്ടുവച്ച പാൽപ്പൊടിയും കാപ്പിത്തൂളും ഉണ്ട്. കാലും മുഖവും കഴുകി അടുപ്പിൻ്റെ അരികിൽ ചെന്ന് അയാൾ അല്പനേരം മടിച്ചു നിന്നു. എന്താണ് വേണ്ടത്? കാപ്പി കൂട്ടണോ? അതല്ല, കടയിൽ നിന്ന് കുടിച്ചാൽ മതിയോ? പക്ഷെ ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. കുമാരൻ നായർ ഒരു അലൂമിനിയ പാത്രത്തിൽ അല്പം കാപ്പിപ്പൊടിയെടുത്ത് അടുപ്പിനരികത്ത് ചെന്ന് വെള്ളവും ചിരിച്ചു. തിളച്ചു കിടക്കുന്ന പാത്രത്തിൽ നിന്ന് കലശലായ ആവി പൊങ്ങിയപ്പോൾ അയാൾ പിടിവിട്ട് കളഞ്ഞു. കുമാരൻ നായരുടെ വയറ്റിൽ ഒരു കാളലുണ്ടായി. കണ്ണിലൊരു മിന്നലും. ചൂടുവെള്ളമല്ലേ, അതങ്ങാൻ മേലായാൽ? പക്ഷെ വിരലിൻ്റെ അറ്റം അല്പം കരുവാളിച്ചതേയുള്ളൂ. ഭാഗ്യമുണ്ട്, ഇല്ലെങ്കിൽ വെന്ത് കുമളിയാകുമായിരുന്നല്ലോ. ഒരു വശത്ത് സിനിമാ നടിയുടെ ചിത്രമുള്ള ഒരു ചെറിയ കണ്ണാടി അയാൾ അവിടെ വന്നപ്പോൾ വാങ്ങിയതായിരുന്നു. ചൈനാ ബസാറിൽ നിന്ന് വെറും രണ്ടണക്ക് ഒരു ചെക്കൻ അയാളുടെ മേൽ വെച്ച് കെട്ടിയതാണത്. നാട്ടിലെത്തിയാൽ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് വാങ്ങിയത്. അല്ലാതെ കുമാരൻ നായർക്ക് കണ്ണാടി വാങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. എങ്കിലും അന്ന് അയാൾ കണ്ണാടിയിൽ നോക്കി. ഷെൽഫിൽ നിന്ന് തലപ്പാവെടുക്കുമ്പോൾ മുഖം അതിൽ അബദ്ധത്തിൽ പതിഞ്ഞതായിരുന്നു. എണ്ണ തേക്കാത്തതിനാൽ ബ്രഷ് പോലെ നിന്നിരുന്ന മുടി കണ്ടപ്പോൾ കുമാരൻ നായർക്ക് ആശ്ചര്യം തോന്നിയില്ല. ആ പതിവ് പണ്ടേ മതിയാക്കിയതാണ്. കുമാരൻ നായർ മുറി പൂട്ടി ജയിലിലേക്ക് നടന്നു. അറുമുഖത്തെപ്പറ്റി എന്താണ് റിപ്പോർട്ട് എഴുതേണ്ടതെന്ന് ആലോചിച്ച് നടന്നിരുന്ന അയാൾ ലെവൽ ക്രോസിനടുത്തെത്തിയപ്പോൾ പരിചയമുള്ള ഒരു ശബ്ദം കേട്ടു. തൻ്റെ കൂട്ടിലുള്ള അപൂർവമായ മൂന്ന് കിളികളുടെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് മലയാളത്തിൽ നിന്ന് വന്ന ഒരു പക്ഷിശാസ്ത്രജ്ഞൻ വഴിപോക്കരോട് പ്രസംഗിക്കുകയാണ്. കുമാരൻ നായർക്ക് ആളെ മനസ്സിലായി. ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ഭയങ്കര വിദ്വേഷം അയാളുടെ ഹൃദയത്തിൽ കിളിർത്തിരുന്ന സന്ദർഭമായിരുന്നു അത്. കൈ ചൂണ്ടിക്കൊണ്ട് കുമാരൻ നായർ പറഞ്ഞു, സൂക്ഷിച്ചോ, നിനക്ക് വെച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞൻ വിനീതനായി കൈകൂപ്പി. എൻ്റെ എരമുട്ടിച്ചിട്ട് യജമാനിന് എന്താ ഒരു കാര്യം? നല്ല ചോദ്യം. നിയമം തെറ്റി നടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോൾ കുമാരൻ നായർക്ക് അത്ഭുതം തോന്നി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 24 മണിക്കൂർ തികച്ചായിട്ടില്ല. വീണ്ടും പഴയ പണി. 1.5 ദിവസത്തെ ശിക്ഷയെ അനുഭവിച്ചിട്ടുള്ളൂ എന്നത് ശരി തന്നെ. എങ്കിലും ശിക്ഷ ശിക്ഷയല്ലേ? അവനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആ കിളികളെ എന്ത് ചെയ്യണമെന്നത് ഒരു പ്രശ്നമായിരുന്നു. കൂവമ്പുഴയിൽ എറിഞ്ഞു കളയാനാണ് തീർച്ചപ്പെടുത്തിയത്. ജയിലറും അത് ശരിവെച്ചു. എങ്കിലും അയാൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ജീവനുള്ള വസ്തുക്കളല്ലേ? ആ ശാസ്ത്രജ്ഞന് അവയെ മടക്കി കൊടുക്കുന്നത് കുമാരൻ നായർക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ജയിലർ മുതൽ വാർഡർ വരെയുള്ളവരോട് അയാൾ പറഞ്ഞു, പോറ്റുന്ന കിളികളെ വേണോ? പക്ഷേ മനുഷ്യൻ കിളികളെയല്ലാതെ കിളി മനുഷ്യനെ ഒരിക്കലും പോറ്റുകയില്ലെന്ന് അവർക്കൊക്കെ നിശ്ചയമുണ്ടായിരുന്നു. അതിനാൽ ആ ഭാരം കയ്യിലേൽക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ഒടുവിൽ വിട്ടുപോകുമ്പോൾ ശരിയായ ഉടമയ്ക്ക് തന്നെ അവയെ സമ്മാനിച്ച് ന്യൂയിസെൻസ് ചാർജിന് വീണ്ടും ഇടവരുത്തരുതെന്നും അയാൾ ഉപദേശിച്ചു. എന്നിട്ടെന്തായി? അവൻ വീണ്ടും പഴയ ജോലി തന്നെ നോക്കുകയാണ്. കുമാരൻ നായർക്ക് എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അയാൾ ജയിലിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. ബിറ്റ്വീൻ ഗേറ്റിൽ തൻ്റെ മേശയുടെ മുമ്പിൽ ചെന്നിരുന്ന് നൈറ്റ് റിപ്പോർട്ട് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് കുമാരൻ നായരുടെ ദൃഷ്ടി തനിക്ക് വന്ന ഒരെഴുത്തിൽ പതിഞ്ഞത്. സാധാരണയായി അയാൾക്ക് എഴുത്തു വരാറില്ല. അയാൾ മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും എഴുതാറുമില്ല. അതിനാൽ അല്പം നീരസത്തോടെയാണ് അയാൾ പേന താഴെ വെച്ച് ആ കത്തെടുത്തത്. അതിനും പുറമെ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയിലാണല്ലോ അത് കണ്ടതും. ഒരിക്കൽ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളത് വീണ്ടും വായിച്ച് ചിന്താധീനനായിരുന്നു. ഏതോ കുട്ടിയുടെ നോട്ട് പുസ്തകത്തിൽ നിന്നും പറിച്ചെടുത്ത ആ മുഷിഞ്ഞ കടലാസ് കഷ്ണം അയാളുടെ കയ്യിൽ കിടന്ന് വിറച്ചു. ഒടുവിൽ അത് താഴെ വീണപ്പോൾ അയാൾ ഷർട്ടിൻ്റെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു. അയാളുടെ മകൾ അമ്മിണിക്കുട്ടിക്ക് വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദിവസവും മുഹൂർത്തവുമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നീട്ടാൻ നിവൃത്തിയില്ല. അതിനാൽ ഉടനെ ലീവെടുത്ത് നാട്ടിലെത്തണം. അങ്ങനെ ഒരു ആലോചനയുള്ളത് അയാളും അറിഞ്ഞിരുന്നു. പക്ഷേ ഇത്ര വേഗത്തിലത് നടക്കുമെന്ന് ഓർത്തിരുന്നില്ല. വിഭാരിനായ ആ പിതാവിൻ്റെ കണ്ണുകളിൽ അശ്രുകണകൾ നിറഞ്ഞു. ആ ഭാഗ്യത്തിൽ സന്തോഷിക്കുവാൻ അവളുടെ അമ്മയുണ്ടായില്ലല്ലോ എന്നോർത്തപ്പോൾ അയാളുടെ ഹൃദയം വേദനിച്ചു. നൈറ്റ് റിപ്പോർട്ട് എഴുതി തീർക്കാൻ കുമാരൻ നായർക്ക് കഴിഞ്ഞില്ല. പേനയുടെ അറ്റം കൊണ്ട് തലചുറിഞ്ഞ് അയാൾ ഓരോന്നാലോചിച്ചിരുന്ന് അല്പം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരായി കടന്നുപോയി. ബെൽറ്റഴിച്ച് തലപ്പാവ് കയ്യിലെടുത്തുകൊണ്ട് വാർഡന്മാരും പോയി. അവരുടെ ഇടയിൽ അറുമുഖമുണ്ടായിരുന്നു. കുമാരൻ നായർ ഒരു ജീവനുള്ള യന്ത്രം പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് വന്ന എഴുത്തിൻ്റെ കാര്യം അയാൾ മറന്നു കഴിഞ്ഞിരുന്നു. കോൺട്രാക്ടർകാരൻ്റെ ലോറിയും കൈവണ്ടിയും പരിശോധിക്കുന്നതിനിടയിൽ അയാൾ അമ്മിണിക്കുട്ടിയുടെ വിവാഹകാര്യം എങ്ങനെ ഓർമ്മിക്കാനാണ്? ഉച്ചക്ക് അയാൾ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയുണ്ടായില്ല. മീനാക്ഷി വന്നപ്പോൾ അവളെക്കൊണ്ട് ഹോട്ടലിൽ നിന്ന് ഊണ് വരുത്തിച്ചു. അയാളെ അപ്പോൾ തലവേദനയും ക്ഷീണവും വിട്ടുമാറിയിരുന്നു എന്ന് മാത്രമല്ല, പുതിയൊരു ഉന്മേഷം ബാധിക്കുക കൂടി ചെയ്തിരുന്നു. കണ്ണ് പകുതി ചിമ്മി ഒരു ബീഡി കത്തിച്ചു വലിച്ചപ്പോൾ ഉന്മേഷം പൂർത്തിയായി. താൻ വീണ്ടും ഒരു യുവാവായിരിക്കുന്നുവെന്ന് കുമാരൻ നായർക്ക് തോന്നി. കുമാരൻ നായർ ഗാർഡ് റൂമിന് വെളിയിൽ ചെന്ന് ചുറ്റും നോക്കി. ചുട്ടുപഴുത്ത വെയിലാണ്. എങ്കിലും ജനങ്ങളുടെ സഞ്ചാരത്തിന് യാതൊരു കുറവുമില്ല. സെൻട്രൽ സ്റ്റേഷന്റെ മുമ്പിലൂടെ ട്രാം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. കൂവത്തിലൂടെ ഇത്തിൽ കയറ്റിയ വഞ്ചികളും. എന്തൊരു നശിച്ച സിറ്റിയാണിത്. ജീവിക്കാനാണെങ്കിൽ വലിയ ചെലവ്, മനുഷ്യരാണെങ്കിൽ വല്ലാത്ത തരക്കാരും. പക്ഷേ അയാൾ ആശ്വസിച്ചു. അയാൾ അടുത്ത് തന്നെ അവിടെ നിന്ന് പോകുമല്ലോ. അവിടെ എത്തിയ ഉടനെ ലീവിന് എഴുതി കൊടുത്തതാണ്. അത് സാങ്ഷൻ ആവാതിരിക്കില്ല. 2 മാസത്തേക്ക് മാത്രമേ അയാൾ അപേക്ഷിച്ചിട്ടുള്ളൂ. എങ്കിലും അത് മതി. അത് കഴിയുന്നതിന് മുമ്പായി അയാൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊള്ളൂ. ചില വഴികളൊക്കെ ഉണ്ടതിന്. അമ്മിണിക്കുട്ടിയുടെ വിവാഹത്തിന് അയാൾ നാട്ടിലുണ്ടാവും, ലീവ് കിട്ടുകയാണെങ്കിൽ. പക്ഷേ അതിലെന്താണ് ഇത്ര സംശയിക്കാനുള്ളത്? ഒടുവിലത്തെ പുക കൂടി വലിച്ചതിന് ശേഷം കുറ്റി ദൂരെ എറിഞ്ഞ് അയാൾ ഗേറ്റിൽ ചെന്നിരുന്നു. അപ്പോൾ അയാളുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെയും സംതൃപ്തിയുടെയും പ്രകാശമുണ്ടായിരുന്നു. കുമാരൻ നായർക്ക് അത് തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. സിറ്റിയിലെ കോടതികൾക്കെല്ലാം ഒരു വാശി പോലെ. എത്ര പേരെയാണ് അവർ കൺവിക്ട് ചെയ്തയച്ചിരിക്കുന്നത്? നിവർന്നൊന്ന് ശ്വാസം വിടാൻ പോലും അയാൾക്ക് സമയം കിട്ടിയില്ല. എങ്കിലും അയാൾ ക്ഷമയോടെ എഴുതിക്കൊണ്ടിരുന്നു. ഒരു ശുഭവാർത്ത ശ്രവിച്ച ദിവസമാണല്ലോ അത്. ഫുട്പാത്തിൽ നിന്ന് കച്ചവടം ചെയ്തവരും റിക്ഷയിൽ കൂടുതൽ ആളുകളെ കയറ്റിയവരും വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചവരുമൊക്കെ വന്നുകൊണ്ടിരുന്നു. 2-3 ദിവസം കൊണ്ട് അവരിൽ മിക്കവരുടെയും അവധി അവസാനിക്കും. അവരൊക്കെ അതിനു മുമ്പും അവിടെ വന്നിട്ടുള്ളവരാണ്. എന്തിനാണ് അവരെ വീണ്ടും വീണ്ടും അവിടെ കൊണ്ടുവരുന്നതെന്ന് കുമാരൻ നായർ ചിന്തിച്ചില്ല. അവരെ ശിക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നും അയാൾക്കറിയാം. നിയമം നടക്കണം എന്തു തന്നെയായാലും. പഴയവർ വിട്ടുപോകുന്നു, പുതിയവർ വരുന്നു. അതിനിടയിൽ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും അവരുടെ പണിക്കാരും അവരൊക്കെ അയാളുടെ മുമ്പിലൂടെയാണ് പോകുന്നത്. വെറുതെ മിഴിച്ചിരുന്നാൽ പോരാ, പുസ്തകത്തിൽ വിവരങ്ങൾ ചേർക്കണം. അവരെ നല്ലപോലെ നോക്കി മനസ്സിലാക്കണം. വിഷമം പിടിച്ച ജോലിയാണ്. നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുടച്ചു കളഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കെ ഒരു വാർഡർ വന്നു പറഞ്ഞു, "ദൊരേ കൂപ്പിടുകാർ, കുമാരൻ നായർക്ക് എന്തിനാണ് ജയിലർ തന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലായില്ല. തടവുകാരുടെ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ അറുമുഖത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയാനായിരിക്കാം. ജയിലറുടെ മുമ്പിൽ ചെന്ന് നിന്ന് അയാൾ സല്യൂട്ട് ചെയ്തു. മേശപ്പുറത്ത് നിന്ന് ഒരു കടലാസ് എടുത്ത് അതിൽ നോക്കിക്കൊണ്ട് ജയിലർ പറഞ്ഞു, "നിങ്ങളുടെ ലീവ് ആപ്ലിക്കേഷൻ IG ഓഫീസിൽ നിന്ന് റിജക്റ്റ് ചെയ്തു വന്നിരിക്കുന്നു." വളരെ ഉയരത്തിൽ നിന്ന് വീണ പോലെ കുമാരൻ നായർ ധരിച്ചു നിന്നു. അയാളത് പ്രതീക്ഷിച്ചതല്ല. 30 കൊല്ലത്തെ ഗവൺമെൻറ് സർവീസിനിടയിൽ അയാൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഷോക്കായിരുന്നു അത്. ജയിലറുടെ മുമ്പിൽ ഒരു വിളർത്ത നിഴൽ പോലെ നിസ്സഹായനായ ആ മനുഷ്യൻ നിന്നു. അയാളുടെ അരയിൽ അയഞ്ഞു കിടന്നിരുന്ന ട്രൗസർ 2 ഇഞ്ച് കൂടി താഴ്ന്നു. ഒരു കള്ളപ്പുഞ്ചിരിയോടെ ജയിലർ പറഞ്ഞു, "ഒരു മാസമെങ്കിലും അവർക്ക് അനുവദിക്കാമായിരുന്നു സാർ." ഗദ്ഗദ നിമിത്തം അയാൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ കൂടി എഴുതി നോക്കൂ സാർ. എങ്ങനെയോ അവിടെ നിന്ന് മടങ്ങി അയാൾ തൻ്റെ മേശയുടെ മുമ്പിലെത്തി. അവിടെ നിന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എണീറ്റു പോയ ആളല്ലാതെ പോയിപ്പോയ ക്ഷീണവും തലവേദനയും തിരിച്ചു വന്നു. അയാൾ കൂടുതൽ വൃദ്ധനായിരുന്നു. ഒരു നൊടിക്കുള്ളിൽ 10-20 കൊല്ലം തരണം ചെയ്ത പോലെ. തടവുകാർ വീണ്ടും വന്നുകൊണ്ടിരുന്നു. എഴുതി എഴുതി അയാളുടെ കൈ ഒളിഞ്ഞു, നടുപൊട്ടി. അയാൾക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായി. അന്ന് 6 മണിക്ക് ലോക്കപ്പ് കഴിയുകയുണ്ടായില്ല. അയാളുടെ പാരവേശ്യം കണ്ടിട്ട് ജയിൽ ഡോക്ടർ പറഞ്ഞു, "നായർക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു." അയാൾ നാടി പരിശോധിക്കുകയും ചെയ്തു. "അല്പം റെസ്റ്റ് എടുക്കണം." "മരിച്ചാൽ അല്ലേ?" ഡോക്ടർ ചിരിച്ചു. പക്ഷേ ആ ഗേറ്റ് കീപ്പർ ചിരിച്ചില്ല. അയാൾ പറഞ്ഞത് കാര്യമായിരുന്നു. കുമാരൻ നായർ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. കുപ്പായവും ഷർട്ടുമൊക്കെ ഊരി ഒരു മൂലയിലിട്ട് തോർത്തുമുണ്ട് മാത്രമെടുത്ത് അയാൾ വാതിൽപ്പടിമേലിരുന്നു. വിളക്ക് കത്തിച്ചു വെക്കണം, കുളിക്കണം, ചോറ് വെക്കണം. വേറെ ആരുമില്ല അതൊക്കെ നിർവഹിക്കാൻ. പിന്നെ പുലർച്ചയ്ക്ക് വീണ്ടും എഴുന്നേറ്റ് ജയിലിൽ പോകണം. ജോലി തന്നെ, ജോലി മാത്രം. കുമാരൻ നായർക്ക് ലീവ് അനുവദിക്കുകയുണ്ടായില്ല. ഇരുട്ട് നല്ലപോലെ വ്യാപിച്ചിരുന്നുവെങ്കിലും അയാൾ എഴുന്നേൽക്കുകയോ വിളക്ക് കത്തിക്കുകയോ ഉണ്ടായില്ല. മുറ്റത്താരോ വന്ന് എത്തി നോക്കി. കുമാരൻ നായർ വിളിച്ചു ചോദിച്ചു, "ആരാത്?" "ഞാനാ, കുറുപ്പ്." ഹെഡ്വാർഡർ കുറുപ്പ് വന്ന് വരാന്തയിലിരുന്നു. കുമാരൻ നായർ വാതിൽപ്പടിയിൽ നിന്ന് അനങ്ങിയില്ല. "അപ്പോൾ ലീവ് കിട്ടില്ലല്ലേ?" കുറുപ്പിൻ്റെ ചോദ്യത്തിന് കുമാരൻ നായർ മൂളുക മാത്രം ചെയ്തു. "തരില്ല, എരപ്പന്മാർക്ക് ലഞ്ചം കിട്ടണം. അതിനാ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന അഴിമതികളെയും കൊള്ളരുതായ്മകളെയും കുറിച്ച് കുറുപ്പ് ആവലാതിപ്പെട്ടു. ഇഷ്ടംപോലെ ലീവും സ്ഥലം മാറ്റവും ചിലപ്പോൾ പ്രമോഷൻ തന്നെയും കിട്ടാറുള്ള ചിലരെക്കുറിച്ചും അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞതിൽ കുറേയൊക്കെ പരമാർത്ഥമുണ്ടായിരുന്നു. കാക്ക പിടിച്ചാലേ അവിടെ കാര്യം നടക്കുകയുള്ളൂ. കുമാരൻ നായരുടെ മനസ്സിൽ വികാരങ്ങൾ കൊടുമ്പിരിക്കുണ്ടു. സാധാരണ നിലയിലും കവിഞ്ഞ വിദ്യാഭ്യാസമുണ്ടായിരുന്ന അയാൾ എന്തൊക്കെയോ പ്രതീക്ഷയോടെയാണ് ജോലിയിൽ ചേർന്നത്. കക്കാനും കൈക്കൂലി വാങ്ങാനും അയാൾ പോയില്ല. ഒരു ചീരത്തണ്ട് പോലും അയാൾ അപഹരിച്ചിട്ടില്ല. എന്നിട്ടെന്തായി? മറ്റുള്ളവരൊക്കെ ഉയർന്നപ്പോൾ അയാൾ ഒരു ഗേറ്റ് കീപ്പറായി തന്നെ ഇരുന്നു. വാടിയ ഇലകൾ പോലെ ആശകൾ കൊഴിഞ്ഞു വീണു. ചിലപ്പോഴൊക്കെ അയാൾ പറഞ്ഞിരുന്നു, "സുഖം സുഖം എന്ന് പറയുന്നുണ്ട്, എനിക്കതറിയില്ല എന്താന്ന്." ഉദ്യോഗമേറ്റെടുത്തിട്ട് 30 കൊല്ലം തികച്ചുമായി. എത്ര തവണ അയാൾ ലീവിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്? ആരെങ്കിലും അയാളെക്കുറിച്ച് ഒരു ചീത്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ആവശ്യം വന്നപ്പോഴാണ് അയാൾ ലീവിന് അപേക്ഷിച്ചത്. ആവശ്യം വന്നപ്പോൾ മാത്രം. ജീവിതഭാരം ദുസ്സഹമായി കൊണ്ടുവരികയാണ്. അയാൾക്ക് വയസ്സായി. ഒരു കുട്ടിയെപ്പോലെ പൊട്ടിക്കരയുവാൻ അയാൾക്ക് തോന്നി. ഉള്ളിലുള്ളതൊക്കെ ആരോടെങ്കിലും തുറന്നു പറയാൻ അയാൾ അഭിലഷിച്ചു. എന്തൊരു നന്ദി കേടാണ് അവർ കാണിച്ചത്. കുറുപ്പിനോട് പറഞ്ഞാലോ അതൊക്കെ? പക്ഷെ കുറുപ്പ് അയാളുടെ കീഴുദ്യോഗസ്ഥനാണ്. മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ അയാളുടെ മുമ്പിൽ വെച്ച് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അങ്ങനെ പറയുവാൻ പോലും അയാൾ അനുവദിക്കുമായിരുന്നില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് കുമാരൻ നായർ പറഞ്ഞു, എൻ്റെ മകള് കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. വെള്ളത്തിൽ കല്ല് താഴ്ത്തിയതുപോലെ ആ വാർത്ത സന്തോഷിപ്പിച്ച് ഒരൊച്ചപ്പാടൊന്നും ഉണ്ടാക്കിയില്ല. കുമാരൻ നായർ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചു വെച്ചു. കുറുപ്പ് ചോദിച്ചു, നിങ്ങളൊന്ന് വെച്ചിട്ടില്ലേ? ഊണ് കഴിഞ്ഞുവോ? കുറുപ്പിന് കാര്യം മനസ്സിലായി. അയാൾ തൻ്റെ മുറിയിലേക്ക് ചെന്ന് ഒരു കാരിയറിൽ ചോറും കറിയുമായി മടങ്ങി. മടങ്ങിയെത്തിയപ്പോൾ അയാൾ കണ്ടത് കുമാരൻ നായർ പെട്ടിയിൽ കുപ്പായവും മറ്റ് ചില്ലറ സാമാനങ്ങളും അടുക്കി വെക്കുന്നതാണ്. അയാൾ പാത്രം താഴെ വെച്ച് ആശ്ചര്യം നിറഞ്ഞ കണ്ണുകളോടെ കുമാരൻ നായർ നോക്കി. ഗേറ്റ് കീപ്പർ പറഞ്ഞു, ഞാൻ നാളത്തെ വണ്ടിക്ക് നാട്ടിലേക്ക് പോവുകയാണ്. കുറുപ്പിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഡ്യൂട്ടിയിൽ ഞാൻ രാജിവെക്കും. രണ്ടുപേരും അന്യോന്യം നോക്കി നിന്നു. കുമാരൻ നായരുടെ മുഖത്ത് കടുത്ത നൈരാശ്യം നിഴലിച്ചിരുന്നു. കഴിയില്ല കുറുപ്പേ, കഴിയില്ല. എത്ര കാലമാണ് ഒരു മൃഗത്തെപ്പോലെ ജീവിക്കുക? എനിക്കുമില്ലേ തളർച്ച. 3 കൊല്ലത്തെ സർവീസ് കൂടിയേ എനിക്കുള്ളൂ. ഇവിടെ തന്നെയാണെങ്കിൽ എടുത്തു തീർക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അവരുടെ ലീവും വേണ്ട, പെൻഷനും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. അങ്ങനെ ആവേശത്തോടെ അയാൾ സംസാരിക്കുന്നത് കുറുപ്പ് അതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ല. എണ്ണ തേക്കാത്ത മുടിയോടുകൂടിയ ആ മെലിഞ്ഞ മനുഷ്യൻ്റെ ഉള്ളിൽ അത്ര വലിയ തീയുണ്ടെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. കുറുപ്പ് ഗുണദോഷിച്ചു നോക്കി. രാജി കൊടുക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പിന്നെ ആദ്യമായി രാജി സമ്മതിച്ചു കിട്ടണം. പിന്നെ എല്ലാ സാധനങ്ങളും ഏൽപ്പിച്ചു കൊടുക്കണം. ഡ്യൂട്ടിയിൽ നിന്ന് റിലീവ് ചെയ്യാൻ ഒരാൾ വരുന്നത് വരെ കാത്തു നിൽക്കുകയും വേണം. അതിനു പുറമെ രാജി കൊടുക്കുക എന്ന് വെച്ചാൽ വയസ്സുകാലത്ത് വായിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മണ്ണിടുക എന്നതാണ് അർത്ഥം. തൽക്കാലത്ത് നൈരാശ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. കുറുപ്പ് പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം കുമാരൻ നായർ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നെ കൊണ്ടാവില്ല. കുറുപ്പിനപ്പോൾ ബോധ്യമായി, അയാൾ വളരെ കാര്യമായിട്ടാണ് പറയുന്നതെന്ന്. ആ നിശ്ചയത്തിൽ നിന്ന് കുമാരൻ നായർ പിന്മാറിയില്ല. വേദന തിന്നു അയാളുടെ മനസ്സ് മരവിച്ചു കഴിഞ്ഞിരുന്നു. ഒടുവിൽ കുറുപ്പ് പോകുമ്പോൾ കുമാരൻ നായർ പറഞ്ഞു, അപ്പോഴും നാളെ ഉച്ചയ്ക്ക് ഏതായാലും ഞാൻ പോകും. അത് തീർച്ചപ്പെട്ടു കഴിഞ്ഞു. രാവിലെ സൂപ്രണ്ട് വന്ന ഉടനെ രാജി കയ്യിൽ തന്നെ കൊടുക്കണം. സ്വീകരിക്കുകയോ ഇല്ലയോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. വേണമെങ്കിൽ പോയിട്ട് ഒരിക്കലിങ്ങ് വരാം. പിന്നെ കുറുപ്പൊന്ന് ചെയ്യണം, 11 മണിക്ക് ഈ പെട്ടി എടുപ്പിച്ച് ഗേറ്റിൽ വരണം. എന്താ തരപ്പെടില്ലേ? ഞാൻ വരാം. ഇവിടെ വേറെയൊന്നും? ഓ, വല്ല ചട്ടിയോ കലമോ കാണുമായിരിക്കും. മീനാക്ഷി എടുക്കട്ടെ അത്. കുറുപ്പ് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. ഒടുവിലത്തെ തീവണ്ടി പോകുന്നതിന് മുമ്പായി കുമാരൻ നായർ കിടന്നുറങ്ങി. അവിടെ വന്നതിന് ശേഷം അത്ര സുഖമായി ഒരു രാത്രി അതിനു മുമ്പ് ഒരിക്കലും അയാൾ കഴിച്ചിട്ടില്ല. രാവിലെ നേരത്തെ തന്നെ അയാൾ കുളി കഴിച്ചു. പതിവില്ലാത്തൊരു നടപടിയായിരുന്നു അത്. അടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ചീഫ് വാർഡറോടും വേറെ 1-2 പരിചയക്കാരോടും യാത്ര പറഞ്ഞു പുറപ്പെട്ടപ്പോൾ മീനാക്ഷി വിതുമ്പി കരയുകയുണ്ടായി. കുമാരൻ നായർക്ക് സങ്കടം തോന്നാതിരുന്നില്ല. അവളോടുള്ള നന്ദി കാണിക്കുവാൻ കുമാരൻ നായർ അവൾക്ക് 8 സമ്മാനിച്ചു. വാസ്തവത്തിൽ കയ്യിലുള്ള പണം വണ്ടിക്കൂലിക്ക് തികയുമോ എന്ന് അപ്പോൾ മാത്രമാണ് അയാൾ ചിന്തിച്ചത്. അയാൾ കൂട്ടി നോക്കി, തികയും. ഗേറ്റ് കടന്ന് നിരത്തിലെത്തിയപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. മീനാക്ഷി അവിടെ തന്നെയുണ്ട്. അവൾ കണ്ണു തുടച്ച് പുഞ്ചിരിക്കുന്നത് അയാൾ കണ്ടു. കൃത്യസമയത്ത് തന്നെ കുറുപ്പ് ഒരു ചെക്കനെ കൊണ്ട് പെട്ടിയെടുപ്പിച്ച് ജയിലിൻ്റെ മുന്നിലെത്തി. ഗേറ്റ് കീപ്പർക്ക് കൊണ്ടുപോകാൻ 2 പെട്ടി ബിസ്ക്കറ്റും വാങ്ങിയിരുന്നു. പെട്ടി ഇറക്കി വെച്ച ശേഷം കുറുപ്പ് കുമാരൻ നായർ നോക്കി. അയാൾ പുറത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ശബ്ദം കേട്ടപ്പോൾ ഗേറ്റ് കീപ്പർ പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, പോട്ടെ കുറുപ്പേ, ഞാൻ പോകുന്നില്ല. 3 കൊല്ലം കൂടിയല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ചുട്ടു പോട്ടെ. രാജി കൊടുത്തിട്ട് എന്തിനാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചീത്ത പേര് വാങ്ങുന്നത്? പിന്നെ വീട്ടിൽ മകളുടെ കല്യാണത്തിന് ഞാൻ കൂടിയേ കഴിയൂ എന്നൊന്നുമില്ല. അവിടെ ആൾക്കാരുണ്ട്. 3 കൊല്ലമല്ലേ, എങ്ങനെയെങ്കിലും ഇവിടെ കൂടുക തന്നെ. ലീവ് തരുന്നുണ്ടെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ വേണ്ട. കയ്യിൽ ബിസ്ക്കറ്റ് പെട്ടിയുമായി കുറുപ്പ് പകച്ചു നിന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടി പത്മനാഭന്റെ കഥ ജീവിക്കുവാൻ മറന്ന ഒരു മനുഷ്യൻ. ഇതോടുകൂടി ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാവുന്നു.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത് ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി,
2: കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മധുര ഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. കാവ്യഭാവനയുടെ ജ്ഞാനപീഠം കയറിയ പ്രിയകവി ഒ എൻ വിയുടെ ഭാവനാവിലാസത്തിൽ വിരിഞ്ഞൊരു കവിത ജാലകം എന്ന പടത്തിലുണ്ട്. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്ന മോഹങ്ങളെപ്പോലെ ആ തുലികത്തുമ്പിലൂടെ പുറത്തിറങ്ങിയ ഭാവനകൾ മലയാള സിനിമാ ഗാനാസ്വാദന രംഗത്ത് അനശ്വര സംഭാവനകളാണ് നൽകിയത്. കാവ്യകൽപ്പനയുടെ സഹസ്രദളങ്ങളിൽ ഓരോ ദലവും വിടരും മാത്രകൾ ഓരോ വരമായി വർണ്ണമായി നാം സ്വീകരിച്ചു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. എം ജി രാധാകൃഷ്ണൻ്റെ ഈണത്തിൽ ഗന്ധർവ ഗായകൻ്റെ മധുര ശബ്ദത്തിൽ.

കവി ഒ എൻ വിയുടെ തുലികത്തുമ്പിൽ വിരിഞ്ഞ മറ്റൊരു ഗാനം. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞ ആ ഈണം ഒരു മുളം തണ്ടിലൂടെയാണ് ഒഴുകിവരുന്നത്. അത് തുടികളിലാകെ തുമ്പപ്പൂ വിരിഞ്ഞത് ആയർ പെൺകിടാവിൻ്റെ പാൽക്കുടം തുളുമ്പിയതാണ് എന്ന് കവിഭാവന. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ജോൺസൺ മാസ്റ്റർ നൽകിയ ഈണത്തിൽ യേശുദാസിൻ്റെ ആലാപനം. ചിത്രം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങി.

കായലിൻ്റെ പ്രഭാതഗീതങ്ങളും പദങ്ങൾ പാടുന്ന മൈനകളും വിലാസമാടുന്ന കൈതകളും കതിരാകുന്ന കനവുകളുമായി കരളിൽ വിരിഞ്ഞ പൂക്കളാണ് അനുരാഗിണിക്ക് സമ്മാനിക്കുന്നത്. ജീവനിൽ ഒരു രാഗമാലയായി അണിയുവാൻ പൂവച്ചൽ ഖാദറിൻ്റെ മനോഹരമായ രചനക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം ഒരു കുടക്കീഴിൽ.

സാഹിത്യഭംഗി തുളുമ്പി നിൽക്കുന്ന കൈതപ്രത്തിൻ്റെ ഒരു രചന. പാവം പാവം രാജകുമാരൻ എന്ന പടത്തിൽ ജോൺസൺ ഒരുക്കെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം. രാപ്പന്തലിൽ കളമൈനകളിൽ ശുഭരാത്രി പാടുമ്പോൾ സൗഭാഗ്യതാരത്തോട് പാതിമയും അറഞ്ഞതെന്തേ എന്നാണ് ചോദിക്കുന്നത്.

കൈതപ്രത്തിൻ്റെ രചനയിൽ ഔസേപ്പച്ച് നീണ നൽകി യേശുദാസ് പാടിയ മറ്റൊരു അനശ്വര ഗാനം ഉള്ളടക്കം എന്ന സിനിമയിലെ പാതിരാമഴയേതോ എന്ന് തുടങ്ങുന്ന ഗാനം. കൂരിരുൾച്ചിമിഴിൽ ഞാനും മൗനവും മാത്രമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എൻ്റെ ലോകം നീ മറന്നുപോകും, ഓർമ്മ പോലും മാഞ്ഞു പോവുകയാണോ? പാതിരാമഴയുടെ ഹംസഗീതവും മഴത്തുള്ളികൾ വീണ പൂവിതൽ പിന്നിലാവിൽ അലഞ്ഞുപോയതും നീലവാർമുകളിൽ ചന്ദ്രഹൃദയം തേങ്ങിയതും വിരഹവേദനയിലുള്ള നായകൻ്റെ വിചാരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പാതിരാമഴയേതു ഹംസഗീതം പാടി.

0: ഭാവനാസമ്പന്നമായ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അരികിൽ ചേർത്ത് നിർത്തേണ്ട ഒരു ഗാനമുണ്ട്.
1: അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ,
0: ഒ എൻ വിയുടെ രചനയിൽ പിറന്ന ഒരു ഗാനം. നീയത്ര ധന്യ എന്ന പടത്തിൽ ദേവരാജന്റെ ഈണത്തിൽ യേശുദാസ് ആലപിച്ച മനോഹരമായ ഗാനം. സാഹിതി ഭാഷകൾ കൊണ്ട് സമ്പന്നമായ ഗാനത്തിൽ മുഴുകുമ്പോൾ രാത്രി മഴ പെയ്തു തോർന്ന് കുളിർക്കാറ്റു വീശിയ തോന്നലാണ് ആസ്വാദകന്. ഇറ്റുറ്റു വീഴുന്ന നീർത്തുള്ളികൾ സംഗീതമായി കേൾവിക്കാരൻ്റെ ഹൃദയം നിറക്കുന്നു. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ നനച്ചുപോയി.

ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമായി. ഞാൻ ഗന്ധർവൻ എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനം. അനശ്വര ഗാനശില്പികൾ ജോൺസണും കൈതപ്പുറവും ചേർന്നൊരുക്കിയ മനോഹരമായ കവിത.

യൂസുഫ് അലി കേച്ചേരിയുടെ സാഹിത്യ സങ്കല്പങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ധ്വനി എന്ന ചിത്രം. നൗഷാദ് അലിയുടെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ചൊരു ഗാനം, ഒരു രാഗമാല കോർത്തു സഖി ബാഷ്പധാരയായി.

പാലപ്പൂമണമൊഴുകുന്നൊരു ഗാനമുണ്ട്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന പടത്തിൽ കൈതപ്പുറം എഴുതിയ ഗാനം. നിലാവും നിഴലും പാലപ്പൂമണവും ഗാനാസ്വാദകന് അനുഭവവേദ്യമാകുന്ന മനോഹരമായ ഗാനം. കൈതപ്പുറം തന്നെ സംഗീതവും നിർവഹിച്ച് ചിത്രപാടിയ ഗാനം.

യൂസഫ് അലി കേച്ചേരി എഴുതിയ മറ്റൊരു കാവ്യം. പരിണയം എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ബോംബെ രവിയുടെ മനോഹരമായ ഈണം. സാമജസഞ്ചാരിണി സരസീരുഹ മധുവാദി.

തിരുവാതിരക്കളിപ്പാട്ടുകൾ ധാരാളമുണ്ട് മലയാള സിനിമാ ഗാനങ്ങളിൽ. കൈതപ്പൂ മണവുമായെത്തുന്ന ചഞ്ചലാക്ഷിയോട് നിന്റെ മാനൻ വന്ന് മധുരം തന്നു എന്ന് ചോദിക്കുന്ന മനോഹരമായൊരു രചന. സ്നേഹം എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ ഈണത്തിൽ രാധികാതിലകം സംഘവും പാടിയ ഗാനം.

ഒ എൻ വിയുടെ രചനയിൽ ബോംബെ രവിയുടെ ഇണത്തിൽ യേശുദാസിൻ്റെ ആലാപനത്തിൽ ഒരു അനശ്വര ഗാനം സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതം പഞ്ചാഗ്നി എന്ന പടത്തിലെ ഗാനം പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ശയ്യാതലത്തിൽ ചിന്നി കാതരയാം ചന്ദ്രലേഖയും ഒരു സോണരേഖയായി മായുമ്പോൾ സ്നേഹസാന്ദ്രമായി തഴുകിയുണർത്തുന്നത് ഏതു കരങ്ങളാണ്.

0: മധുര ഗീതങ്ങൾ
1: ഒരു സ്ഥലം ഒരു ടേസ്റ്റ് നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക് അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നൂർ ബർഗർ സാൻഡ്വിച്ചസ് തന്തൂരി ചിക്കൻ തന്തൂരി പ്ലേറ്റ് ചിക്കൻ ടിക്ക പെരി പെരി കാന്താരി കാലിമിർച്ചി അൽഫാം അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ്.

Fribs for home delivery and takeaway 7025-9000-17 7025-9000-15 ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്ട്രിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
4: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11th ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്ട്രിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: നമസ്കാരം. ഇന്ന് September 1, ചിങ്ങം 16, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിരാശ പടർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇനി രാജ്യത്തിനായി കളിക്കില്ലെന്ന് മെസ്സി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു. ഇത്തവണ ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനോട് തോറ്റെങ്കിലും രാജ്യത്തിനായി എല്ലാം നേടിയാണ് മെസ്സി കളമൊഴിയുന്നത്. 6 ലോകകപ്പുകളിൽ അർജന്റീന കുപ്പായത്തിൽ നിറഞ്ഞാടിയ താരം ഖത്തറിൽ 2022 നടന്ന ലോകകപ്പിൽ അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ചു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് തർക്കപരിഹാര കോടതി പുറപ്പെടുവിച്ച വിധി ഇന്ത്യ തള്ളി. കോർട്ട് ഓഫ് ആർബിട്രേഷൻ സംവിധാനം നിയമവിരുദ്ധമായി രൂപവൽക്കരിച്ചതാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. സിന്ധു നദീജലം പങ്കുവയ്ക്കലുമായി ബന്ധപ്പെട്ട് 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട കരാർ പൂർണ്ണമായും നിലവിലുണ്ടെന്നും ഇത് മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിക്ക് നിയമസാധുതയില്ലെന്നും കരാർ വ്യവസ്ഥകൾ ഇന്ത്യ പാലിക്കണമെന്നുമാണ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ വിധിച്ചത്. ഈ വിധിയാണ് ഇന്ത്യ തള്ളിയത്. ലോകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ഉൾപ്പെടുന്ന തുകയുടെ 1% മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് തിരിച്ചുപിടിക്കാനാവുന്നതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേംബ്രിഡ്ജിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള 43

മുതൽ അന്താരാഷ്ട്ര സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാജ അമേരിക്കൻ പ്രതിരോധ കരാറിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന VPVV കമ്പനിയുടെ ചെയർമാൻ വെങ്കിട്ട വെങ്കിട് അടക്കമുള്ളവരെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യുന്നു. അറസ്റ്റിലായ വെങ്കിട്ട വെങ്കിട് കമ്പനി ഡയറക്ടർമാരായ ഡൽഹി സ്വദേശി ഹിതേഷ് കുമാർ, മലയാളിയായ രാഹുൽ രാജീവ് നായർ എന്നിവരെ ഇന്ന് പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. തട്ടിപ്പിന്റെ മുഖ്യസൂത്രധാരനായ ഡോക്ടർ സാബ് എന്നറിയപ്പെടുന്നയാളെയും സാബിന്റെ സന്തത സഹചാരിയായ അഖിൽ അഹമ്മദിനെയും പിടികൂടാനായില്ല. ഇവർ രാജ്യം വിട്ടെന്ന് സംശയിക്കുന്നു. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 955 ഉയർന്നു. 4471 പേരെ കാണാതായി. ടിബറ്റൻ മേഖലയിൽ 16 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 546 പേരെ കാണാനില്ല. നേപ്പാളിൽ 939 മൃതദേഹം കണ്ടെടുത്തു. 3925 പേരെയാണ് കണ്ടുകിട്ടാനുള്ളത്. നേപ്പാളിൽ കാണാതായവരിൽ ഇന്ത്യക്കാരടക്കം 39 രാജ്യങ്ങളിൽ നിന്നുള്ള 592 വിദേശികളുണ്ട്. പ്രളയബാധിത മേഖലയിൽ കുടുങ്ങിയ 323 വിദേശ പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെ പ്രസംഗിച്ച വേദിയിലെ ശുദ്ധീകരണത്തിൽ BJP ജാതീയ മനോഭാവമാണ് വെളിപ്പെടുന്നതെന്ന് വിമർശനമുയർത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ജാതീയത ആരോപിച്ച് കേസെടുത്ത ഉത്തരാഖണ്ഡ് പോലീസ് നടപടി വൻ വിവാദത്തിലേക്ക്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തടൽ നിയമം കൂടി ഉൾപ്പെടുത്തിയാണ് കേസ്. കടുത്ത രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നാണ് ആരോപണം. വിമർശനത്തിന് രാഷ്ട്രീയ മറുപടി നൽകുന്നതിനു പകരം രാഹുലിന്റെ പേരിൽ വിചിത്രമായ വാദങ്ങൾ നിരത്തി കേസെടുത്തു എന്നും ആക്ഷേപമുണ്ട്. ജാതി വിവേചനം ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെ ജാതീയതയാകുമെന്ന ചോദ്യവും ഉയരുന്നു. നീറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാൻ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ട് ഹർജി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇക്കാര്യം തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ അറിയിച്ചത്. ഹർജി ചൊവ്വാഴ്ച തന്നെ അടിയന്തരമായി പരിഗണിക്കണമെന്നും മേത്ത അഭ്യർത്ഥിച്ചു. കക്ഷികളെല്ലാം സമ്മതിച്ചാൽ ചൊവ്വാഴ്ച കേസ് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെക്കാൻ കേന്ദ്ര തീരുമാനം. ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനു മുൻപ് സെൻസസ് നടത്തരുതെന്നാവശ്യപ്പെട്ടുയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. മുട്ടിൽ മരം വിൽപ്പന കേസ് സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി തള്ളി. വയനാട്ടിൽ കേസ് നടക്കുന്നതിനാൽ ചോറ്റാനിക്കര കോടതിയിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ആവശ്യം. കുറ്റപത്രം വായിക്കുന്നതിനായി കേസ് 7 വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. വന്യജീവികളുടെ ഉടമസ്ഥരായിട്ടാണ് സർക്കാരിന് കാണുന്നതെന്നും അവ വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് സർക്കാരിനാണ് പൂർണ്ണ ബാധ്യതയെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. 2001 വയനാട് ശ്യാമപ്പാറ പഞ്ചായത്ത് റോഡിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്കറിയയുടെ കുടുംബത്തിന് കീഴ്ക്കോടതികൾ വിധിച്ച 2 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ചോദ്യം ചെയ്ത് വനം വകുപ്പും സർക്കാരും നൽകിയ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭാര്യയാണെങ്കിലും 18 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ ശാരീരിക ബന്ധം പോക്സോ പ്രകാരമുള്ള കുറ്റമാണെന്ന് ഹൈക്കോടതി. ഭാര്യയാണോ അല്ലയോ എന്നത് പരിഗണിക്കേണ്ട വിഷയമല്ലെന്നും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. പോക്സോ കേസും ബലാത്സംഗ കേസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ 27-കാരൻ നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഡോക്ടർമാരിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്ന് ഹൈക്കോടതി. ഇവർക്ക് മറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികളെപ്പോലെ സ്റ്റൈപ്പൻഡിന് അർഹതയുണ്ടെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. തിരുവനന്തപുരം കീഴാറ്റിങ്ങൽ സ്വദേശി S മുരുകൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് ചെന്നൈ എഗ്മോറിൽ നിന്ന് മംഗളൂരുവിലേക്ക് അനുവദിച്ച പ്രതിവാര പ്രത്യേക തീവണ്ടിയുടെ സർവീസ് September 28 വരെ നീട്ടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള അധികാരം നഷ്ടമാകും. 2 സർവകലാശാലാ നിയമങ്ങളും UGC ചട്ടമനുസരിച്ച് ഭേദഗതി ചെയ്യാൻ ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയായി. കഴിഞ്ഞ വർഷത്തെ VC നിയമന ഹർജികൾ തീർപ്പാക്കാൻ ഇരു കൂട്ടരും ഒപ്പിട്ട ധാരണാപത്രം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. പ്രവർത്തനങ്ങളിൽ വൻ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്ന രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ശക്തമാവുന്നു. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ കോടതി മുറിക്കു മുന്നിൽ ഒരു വിഭാഗം അഭിഭാഷകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അശ്ലീല

0: തലയ്ക്ക് 50,000 രൂപ വീതം ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 139.29 ഗ്രാം MDMA പിടിച്ച കേസിലെ 2 പ്രധാന പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ MDMA ലഹരി ശൃംഖലയുടെ അന്താരാഷ്ട്ര കണ്ണികളിൽ ഒരാളായ ഖാന സ്വദേശി വിക്ടർ ദസാബ, സംസ്ഥാനത്തിന് പുറത്തെ മുഖ്യ ഇടനിലക്കാരിലൊരാളായ അഹമ്മദാബാദ് ലാംബ സ്വദേശിനി റിയാഖാൻ എന്ന സാത്തി ഷേഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒഡീഷ കേഡറിലെ മലയാളി IG ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മേജർ ശസ്ത്രക്രിയ ആവശ്യമാണെന്നും സർക്കാർ ഏറ്റെടുത്ത ശേഷമുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി K.മുരളീധരൻ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ മേഖലയിൽ നിന്ന് ആരോഗ്യവകുപ്പിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ തന്നെ പഠിച്ച് റിപ്പോർട്ട് നൽകിയാൽ പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗി കട്ടിലിൽ നിന്ന് വീണു മരിച്ചു. കൊല്ലം ചടയമംഗലം വെട്ടുവഴി പുളിന്തിട്ട വീട്ടിൽ സുകുമാരപ്പിള്ളയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത്. അബോധാവസ്ഥയിലായിരുന്ന രോഗിയെ പരിചരിക്കുന്നതിലും കൃത്യമായ ചികിത്സ നൽകുന്നതിലും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി ബന്ധുക്കൾ ആരോപിച്ചു. സംസ്ഥാന അതിർത്തിയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി ജില്ലയിലെ വിവിധ പച്ചക്കറി കടകളിലും മറ്റും പണപ്പിരിവ് നടത്തിയെന്ന പരാതിയിൽ ഇരിട്ടി എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. സെപ്റ്റംബറിൽ സാധാരണയിൽ കുറവായിരിക്കും മഴയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കീഴലൂർ ഗ്രാമപഞ്ചായത്ത് തെരൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് മട്ടന്നൂർ നിയോജകമണ്ഡലം MLA VK സനോജ് നിർവഹിക്കും. 15-കാരൻ വൈഭവ് സൂര്യവംശി ദുലീപ് ട്രോഫി ക്രിക്കറ്റിലും ചരിത്രം കുറിച്ചു. കിഴക്കൻ മേഖലയ്ക്കായി 81 പന്തിൽ 92 റണ്ണാണ് ഇടങ്കയ്യൻ ബാറ്റർ അടിച്ചുകൂട്ടിയത്. ദുലീപ് ട്രോഫിയിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് സൂര്യവംശി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസ് 14 റണ്ണിന് ആലപ്പി റിപ്പിൾസിനെ കീഴടക്കി. U20 ഏഷ്യാകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. സിറിയയെ 1-0 തോൽപ്പിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കേൾക്കാം ശ്രീഹരി കെ നായർ, അഭിജിത്ത് ദാമോദരൻ, അമൽ സി അജിത്, വൈഷ്ണവ് കൃഷ്ണ എന്നിവർ പാടിയ ഗാനം. ഷർഫുവിന്റെ ഗാനരചനയിൽ ശ്രീഹരി കെ നായർ ഈണം പകർന്ന അഭിലാഷം എന്ന ചിത്രത്തിലെ ഗാനം.
5: അഭിലാഷേട്ടൻ പറഞ്ഞിനി ആണോ നിങ്ങളെപ്പോഴാ? 2 ദിവസമായി അഭിലാഷേട്ടാ.

ഫീനിക്സ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വിനായക ശശികുമാറിന്റെ വരികൾക്ക് സി എസ് സാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം കപിൽ കപിലൻ, കെ എസ് ചിത്ര എന്നിവർ ചേർന്ന്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: ഫോൺ നമ്പർ 9656120022.
6: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

റഫീഖ് അഹമ്മദ് ഗോപി സുന്ദർ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം കേൾക്കാം. ചിത്രം CIA കോംറേഡ് ഇൻ അമേരിക്ക. ഹരിചരൺ ശേഷാദ്രി, സൈനോര ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

കപിൽ കപിലൻ, ഹംസിക അയ്യർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭീഷ്മപർവം. ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് ഗാനരചന നിർവഹിച്ച് സുഷിൻ ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഗാനം ആസ്വദിക്കാം റേഡിയോ മലബാറിലൂടെ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
3: എല്ലാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എസ് എം കോയ, ബി കെ ഹരിനാരായണൻ എന്നിവർ ചേർന്നാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വില്യം ഫ്രാൻസിസ്, വിനീത് ശ്രീനിവാസൻ, അക്ബർ ഖാൻ, ഇമ്രാൻഖാൻ, പരീക്കുട്ടി പെരുമ്പാവൂർ, വില്യം ഫ്രാൻസിസ്, അനു തോമസ്, സോണി മോഹൻ, ആവണി മൽഹാർ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ദുൽഖർ സൽമാൻ, മൃണാൾ താക്കൂർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു സീതാരാമം. ഈ ചിത്രത്തിനു വേണ്ടി വിനായക ശശികുമാർ ഗാനരചന നിർവഹിച്ച് വിശാൽ ചന്ദ്രശേഖർ സംഗീതം പകർന്ന് സൂരജ് സന്തോഷ് പാടിയ ഗാനം ഇനി കേൾക്കാം.

0: രാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നെ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയോ മാഷേ?
1: അവനോട് ചോദിക്ക.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ.
0: നിന്നില്ലെന്ന് പോവാം.
2: പോവാം റാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
4: സച്ചിൻ വാര്യർ പാടിയ ഗാനമാണ് അടുത്തത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം 10:30 AM, ലോക്കൽ കോൾ.

പത്തനംതിട്ട ജില്ലയിലെ ഗവി എന്ന ഗ്രാമത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ചിത്രീകരിച്ച ചിത്രമായിരുന്നു ഓർഡിനറി. കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ ഗാനരചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം പകർന്ന് കാർത്തിക്കും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം ഇനി ആസ്വദിക്കാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ,
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
3: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
0: ഇനി കേൾക്കാം കാർത്തിക്, വിനീത് ശ്രീനിവാസൻ, നജീം അർഷാദ്, രൂപ രേവതി, കല്യാണി നായർ, ഗോപി സുന്ദർ എന്നിവർ പാടിയ ഗാനം. ചിത്രം കാസനോവ. 2012 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഗോപി സുന്ദർ.

അരുൺ ആലാട്ട്, സോണി മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഫോർ ഇയേഴ്സ്. സർജനോ ഖാലിദ്, പ്രിയ പ്രകാശ് വാര്യർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത് ശങ്കറിൻ്റെതാണ് വരികൾ. സംഗീതം ശങ്കർ ശർമ്മ.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

പുള്ളിമാൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. സംഗീതം ശരത്.

കെ ജെ യേശുദാസും സുജാതാ മോഹനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പോക്കിരി രാജ. കൈതപ്രത്തിന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: എല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
5: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും കെ എസ് ചിത്രയും ചേർന്ന്. ശരത് വയലാറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഇളയരാജ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഇനി കേൾക്കാം MG ശ്രീകുമാറും KS ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഒരു നാൾ വരും. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് MG ശ്രീകുമാറാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദബീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നു.

കേട്ടത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: അച്ഛനെന്ന എത്ര സന്തോഷം, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness. Stitchwell Boutique and Beauty Parlor, second floor, Links Mall, Mattanur.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140 0725900018.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച അഞ്ചംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ എന്നിവയുടെ മുഴുവൻ ശൃംഖലയും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദ വിഷയത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും പറഞ്ഞു. ഉച്ചകോടിക്ക് മുന്നോടിയായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. ഇതിലൂടെ കായിക താരങ്ങളുടെ കഴിവും നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കെ മൈതാൻമേ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ.
1: Keralam should have one sports university, a separate sports university, so that in this particular field we can do lot in this. A sports university will be a direct and proper step moving towards the development of sports in all these fields. We have talent, we have skill. Let us put it together in a proper format in the form of sports university.
0: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഫ്ളാഗ്ഷിപ്പ് പരിപാടിയായ ഏകസ്വ 2026 രണ്ടാമത് ഇന്നൊവേഷൻ മീറ്റും പേറ്റന്റ് എക്സ്പോയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഇന്നലെ വൈകിട്ട് കുമളിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ ബോട്ട് മാർഗം മുല്ലപ്പെരിയാറിലെത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷിതത്വം, ഭൂകമ്പ പ്രതിരോധ ശേഷി, ചോർച്ചയുടെ അളവ്, സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിച്ച് വിലയിരുത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര പരിശോധന അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ സംഘം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും.
0: കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾ പരിശോധിക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ടാഴ്ച നീളുന്ന സ്വച്ഛതാ പഖ്വാടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരത്തെ ശുചിത്വം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് വീണ്ടും അമീബിക്ക് മസ്തിഷ്ക ജ്വരം മൂലം മരണം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ഉടനെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ചയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും വിവാഹങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നത് ഒഴിവാക്കാനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ പോഷകാഹാര വാരം ആചരിക്കുന്നത്. പോഷകാഹാര മേഖലയിൽ രാജ്യം വൻ മുന്നേറ്റം കൈവരിക്കുമ്പോഴും ഗോത്രമേഖലകളിലെ പോഷകാഹാരക്കുറവും വിളർച്ചയും വലിയൊരു പൊതുജനാരോഗ്യ സങ്കീർണതയായി തുടരുന്നു. ഈ മേഖലകളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് കാസർഗോഡ് പരപ്പയിലെ അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷിനു സുകുമാരൻ ആകാശവാണി വാർത്തകളോട്.
2: പട്ടികവർഗ വികസന വകുപ്പിന്റെ സമഗ്ര സുരക്ഷാ ആരോഗ്യ പദ്ധതി, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, OP ക്ലിനിക്കുകൾ, ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തനതായ ഭക്ഷ്യരീതികൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള അട്ടപ്പാടിയിലെ നമത്ത് വെള്ളാമ എന്ന് പറഞ്ഞ പദ്ധതി, അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അമ്മ വീട് പോലെയുള്ള പദ്ധതികൾ, ഇതിലൂടെ ഗർഭിണികളായ അമ്മമാരുടെയും നവജാത ശിശുക്കൾ ഉൾപ്പെടുന്ന കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് നേരിടുകയും വിളർച്ച അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
1: അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. ചടങ്ങിൽ കുട്ടികൾക്കായുള്ള വളർച്ചാ നിരീക്ഷണ പരിപാടി മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. അങ്കണവാടികളിലൂടെ സേവനം ലഭിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആരോഗ്യ പരിശോധന ഉറപ്പാക്കി തുടർ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്ന ത്രൈമാസ ആരോഗ്യ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ 2026 MBBS BDS കോഴ്സുകളിൽ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ CEE.kerala.gov.in ലഭ്യമാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് താരം ഈ തീരുമാനം അറിയിച്ചത്. 20 വർഷം നീണ്ട യാത്രയിൽ ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ. അർജന്റീനയ്ക്കായി 207 മത്സരങ്ങൾ കളിച്ച റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. കളിക്കളത്തിൽ രാജ്യത്തിനായി 2 ദശാബ്ദത്തോളം നിറഞ്ഞുനിന്ന അദ്ദേഹം ജൂലൈയിൽ സ്പെയിനിനെതിരായ ലോകകപ്പ് തോൽവിയും പിതാവിന്റെ വേർപാടുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കി. നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതി പ്രദേശത്ത് തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 3925 പേരെ കാണാതായി. ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ 279 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർക്ക് വിടയേകി ജന്മനാട്. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഭൌതികദേഹം സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനഗീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് നാട്ടിലെ പാട്ട്. 10 മണിക്ക് ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടുവിശേഷം. കൂടാളി പഞ്ചായത്ത് വാർഷിക പദ്ധതി സബ്സിഡി വളം വിതരണം ഇന്ന് തുടങ്ങും. പെർമിറ്റ് ലഭിച്ചവർക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ മൂലക്കരി ശാഖയിലെ വളം ഡിപ്പോയിൽ നിന്ന് വിതരണം ചെയ്യും. കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ 4 രാവിലെ 5 മണി മുതൽ നിർമാലി ദർശനവും തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടാകും. CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്കായി പുരുഷ വനിതാ വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു. 22 മട്ടന്നൂരിലാണ് മത്സരം. ടീമുകൾ 20 പേര് രജിസ്റ്റർ ചെയ്യണം. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം 30 വരെ നീട്ടി. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: രാമനാമമുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ഭീകരത രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതിന് പുറമെ മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യവും സമൂഹവും വ്യക്തിയും ഈ ഭീഷണിയിൽ നിന്ന് മോചിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുരക്ഷ, സമാധാനം, സുസ്ഥിരത എന്നിവയാണ് രാജ്യങ്ങളുടെ വികസനത്തിന് ആധാരം. ഭീകരതയും വിഘടനവാദവും വികസനപാതയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ മോദി തർക്കങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ഉച്ചകോടിയിൽ ആവർത്തിച്ചു. ഷാങ്ഹായി സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. 140 crore ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ശീലമാക്കാനും വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു.
1: ദേശവാസിയോ കോ ബഹത് ബഹത് ബധായി. 7.8% ഗ്രോത്ത്. ദേശ് ഖുശിയോ സേ ഭർ ഗയാ. ദേശവാസിയോ കോ മൈ ബധായി ദേതാ ഹൂം ഉൻകേ സങ്കൽപ ശക്തി കേ ലിയേ, ഉൻകേ പുരുഷാർത്ഥ കേ ലിയേ. ഏക് സാമൂഹിക ശക്തി കാ ഏക് പ്രതിബിംബ ഹൈ. ദുനിയ യുദ്ധ മേ ഡുബി ഹുയി. ചാരോ തരഫ് യുദ്ധ കീ ഖബറേ ആ റഹി. വിശ്വ സങ്കടോ സേ ഗിരാ ഹുവാ. സപ്ലൈ ചെയിൻ പൂരി തരഹ ഡിസ്റ്റർബ് ഹൈ. 2020 മേ കോവിഡ് കാല സേ ലേകർ അബ് തക് കഹീ പർ ഭീ സ്ഥിരത നജർ നഹീ ആ റഹി. ഉസ്കേ ബാവജൂദ് ഭീ ഭാരത് തേജ് ഗതി സേ പ്രഗതി കർ റഹാ.
0: വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ബാങ്കിംഗ് മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സമഗ്രമായ പുനരവലോകനവും കസ്റ്റംസ് പരിഷ്കരണങ്ങളും ഉൾപ്പെടെ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതി, ചരക്കുനീക്കം എന്നിവ ലളിതമാക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാതെ തന്നെ ആഗോള സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പ്രത്യാശ പങ്കുവച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. 23,731 crore രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ആഭ്യന്തര ഉൽപാദനം 10 times വർദ്ധിപ്പിക്കുക, കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നിവ ഗോബർദ്ധൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് രൂപീകരിച്ച അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആർബിട്രേഷൻ പാനലിന്റെ നടപടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും വിധിന്യായം പാലിക്കാൻ രാജ്യം ബാധ്യസ്ഥമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിന്ധു നദീജല കരാർ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക മേഖലയിൽ വലിയൊരു പാരമ്പര്യവും പൈതൃകവുമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. കേരളത്തിന് സ്വന്തമായി ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: Kerala has a big legacy of sports. Kerala should maintain it. Kerala should have one sports university. We have skill. Let us put it together in a proper format in the form of sports university. What we require, today's slogan is 1 hour on the field. That will give us a dedication, a consistency and discipline.
0: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. ദേശീയ പോഷകാഹാര വാരത്തിന് രാജ്യത്ത് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സുന്ദർഗഡ്, കേന്ദുച്ചർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിലെ തുടർച്ചയായുണ്ടായ പ്രളയക്കെടുതികൾക്ക് പിന്നാലെയാണ് വീണ്ടും കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുന്നു. പ്രളയ ദുരന്തത്തിൽ ഇതുവരെ 939 പേർ മരിക്കുകയും 592 വിദേശ പൌരന്മാർ ഉൾപ്പെടെ 3925 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 11,000-ലധികം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുമായി ഇന്ത്യ വിദഗ്ധ സംഘങ്ങളെ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക പ്രകടനങ്ങൾക്കൊടുവിലാണ് അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും മെസ്സി പടിയിറങ്ങുന്നത്. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചിരുന്നു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇഗാ സ്വിയാടെക്, നവോമി ഒസാക എന്നീ മുൻനിര താരങ്ങൾ 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കരസ്, ഡാനിയൽ മെഡ്വദേവ് എന്നിവരും 2-ാം റൌണ്ടിൽ കടന്നിട്ടുണ്ട്. അതേസമയം 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് കളിക്കളത്തിൽ ഇറങ്ങിയ മുൻ 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ 1-ാം റൌണ്ടിൽ അർജന്റീനയുടെ മരിയാനോ നവോണി അട്ടിമറിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. ജമ്മുകാശ്മീരിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലെ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമായി. ബാരാമുള്ള, കത്വ, പൂഞ്ച് ഉൾപ്പെടെ 16 ജില്ലകളിലെ വീടുകളിൽ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് ഈ മാസം 30 വരെ തുടരും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ വരുന്ന 1115 ഗ്രാമങ്ങളിലും 3 നഗരസഭകളിലുമാണ് കണക്കെടുപ്പ്. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നെതർലൻഡ്സിൽ ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തുടനീളം 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു. മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന KK ചന്ദ്രകറിന്റെ വസതി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് റെയ്ഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശഗാനങ്ങളിൽ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. നമ്പർ ഒരിക്കൽ കൂടി 9037008960. വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലെ ആദ്യ സന്ദേശം ഇങ്ങനെയാണ്. സ്നേഹം എന്ന സിനിമയ്ക്കു വേണ്ടി യൂസഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ രാവ് നീലപ്പൂവ് എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് പാനൂരിൽ നിന്നും റിജിനയാണ്. ഒട്ടും താമസിപ്പിക്കാതെ പാനൂരിലെ റിജിനയ്ക്ക് വേണ്ടി ഈ ഒരു ഗാനം നമുക്ക് കേൾപ്പിക്കാം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്തൊത്ത് കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം വന്നിട്ടുണ്ട്, ആരുടേതാണെന്ന് നോക്കാം. 1972 പുഷ്പാഞ്ജലി എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ മാഷ് യേശുദാസ് കൂട്ടുകെട്ടിന്റെ മനോഹര ഗാനം ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്ന ഗാനം സന്ദേശഗാനത്തിലൂടെ കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും കേൾപ്പിക്കുന്നതാണ് ഈ ഒരു ഗാനം. മധുരവാണി കൂട്ടുകാർക്കും ഈ ഗാനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊരു സന്ദേശം അയച്ചിരിക്കുന്നത് നെല്ലൂന്നിയിൽ നിന്നും വിജേഷ്.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതെ, ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: രാമ രാമ രാമ രാമ രാമ രാമ താരകം.
5: രാമനാമ മുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
6: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
5: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. സന്ദേശഗാനങ്ങളിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്: പ്രിയ റേഡിയോ മലബാറിന് നല്ലൊരു ഉച്ച നമസ്കാരം ആദ്യം അങ്ങ് നേരുന്നു. കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പാട്ട് ചോദിച്ചിട്ട് ഇന്നൊരു ഗാനം പ്രതീക്ഷിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുമരകത്തെ ജലറാണിയും തങ്കക്കുടുംബുമായ ഷീബച്ചേച്ചിയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തച്ചിലേടത്ത് ചുണ്ടൻ എന്ന ചിത്രത്തിലെ ആലപ്പുഴ വാഴും എന്ന ഗാനം സന്ദേശഗാനങ്ങളിലൂടെ ഷീബച്ചേച്ചിക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായി കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഫോർട്ട് കൊച്ചിയിൽ നിന്നും സ്നേഹപൂർവം ജയങ്കർ, സലിത, ശ്രീനന്ദ. പിറന്നാളുകാരിയായ കുമരകത്തെ ഷീബച്ചേച്ചിക്ക് റേഡിയോ മലബാറിന്റെയും അണിയറ പ്രവർത്തകരുടെയും സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ കൂടി ഈ ഒരവസരത്തിൽ നേരുകയാണ്. ഇതാ പാട്ട് കേട്ടോളൂ.

வரும் வரம் தரும்

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. SK Doors, Talasheri Road, Mattanur.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാറിന്റെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം വായിക്കാം. ഹായ് റേഡിയോ മലബാർ, ഞാൻ ഷേർലി ജെറോം, പനായിക്കുളം. ഇവൻ മര്യാദ രാമൻ എന്ന ചിത്രത്തിലെ ഉമ്മറത്തെ ചെമ്പകത്തെ ചുറ്റി വന്ന തത്തെ ഈ പാട്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 27 വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച എന്റെ മകൾ ദിവ്യക്കും മനുവിനും ആശംസകൾ നേർന്നുകൊണ്ട് ഈ പാട്ട് വെച്ചു തരാമോ? തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരുന്നതാണ്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ഷെർലി ജെറോമിന്റെ മകളായ ദിവ്യക്കും മനുവിനും ഈ വൈകിയ വേളയിലും റേഡിയോ മലബാറിന്റെയും അണിയറ പ്രവർത്തകരുടെയും ആശംസകൾ കൂടി ഈയൊരവസരത്തിൽ നേരുകയാണ്. അതോടൊപ്പം ഷെർലി ജെറോം ആവശ്യപ്പെട്ട ഈ മനോഹര ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni. AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, ടി എം ടി, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ മലബാർ. റേഡിയോ മലബാർ നിലയാംഗങ്ങൾ സബ് സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ മലബാർ. റേഡിയോ മലബാർ നിലയാംഗങ്ങൾക്കും പ്രിയ ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് സായം സന്ധ്യ എന്ന സിനിമയിലെ
4: പൂന്തന്നലേ നീ പറന്നു പറന്നു പറന്നു വാ
3: ഈ ഗാനം കേൾപ്പിച്ചു തരുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂരിൽ നിന്നും PV മുഹമ്മദ്.

0: വിമാന യാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. കൂത്തുപറമ്പ് സൗത്ത് ആമ്പിലാടിയിൽ നിന്നും വന്ന സന്ദേശം വായിക്കാം. പേര് ശ്യാം. തിരുവോണം എന്ന സിനിമയിലെ തിരുവോണപ്പൂലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ എന്നു തുടങ്ങുന്ന ഗാനം എൻ്റെ മകൻ കണ്ണനും കൂടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുകയാണ് സൗത്ത് ആമ്പിലാടിയിൽ നിന്നും ശ്യാം. അദ്ദേഹം ആവശ്യപ്പെട്ട ഈ മനോഹര ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: സന്ദേശ ഗാനങ്ങളിൽ സ്ഥിരം ഹിന്ദി ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയക്കാറുള്ള ശ്രീധരൻ അവണൂരിന്റെ സന്ദേശം വായിക്കാം. അജ്നബി എന്ന ചിത്രത്തിലെ ഏക് അജ്നബി ഹസീന സേ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഗാനം കേൾപ്പിക്കുന്നതാണ്. ഇതാ ഗാനം കേട്ടോളൂ.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. 1988 പുറത്തിറങ്ങിയ സംഘം എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി ഗാനരചന നിർവഹിച്ച് ശ്യാം ഈണം പകർന്ന് ചിത്രപാടിയ നിറസന്ധ്യ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വെസ്റ്റ് കൈപ്പുറത്തു നിന്നും ടി അഷറഫാണ്.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: ഹായ് റേഡിയോ മലബാർ, അവിടെ എല്ലാവർക്കും സുഖമല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. എനിക്ക് ജോണി വാക്കർ എന്ന സിനിമയിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ഉരുവച്ചാലിൽ നിന്നും ബിന്ദു ശ്രീജിത്താണ്. അവർക്കു വേണ്ടി നമുക്ക് ഈ ഒരു ഗാനം കേൾപ്പിച്ചാലോ? ഇതാ പാട്ട് കേട്ടോളൂ.

0: റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ധാരാളം സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് ഉൾപ്പെടുത്താൻ കഴിയാത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

0: ദൈവി.
1: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, അത് ആർന്നു വാങ്ങണ്ടെന്ന് അടുന്ന് പ്രശ്നമുണ്ടോ?
2: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 900 18.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: പാടി
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഗീതാധ്യാപികയായി വിരമിച്ച ശ്രീമതി ആനന്ദവല്ലി ടീച്ചറുടെ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
2: ഇന്ന് ഇപ്പം സംഗീതം പഠിക്കാനും കല ഏതും അഭ്യസിക്കാൻ നമ്മളെ ജീവിത സാഹചര്യം ഒരുപാട് മാറിയത് കൊണ്ട് തന്നെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ട്. അതുപോലെ പ്രകടിപ്പിക്കാനും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ധാരാളമുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ടീച്ചർ മട്ടന്നൂരിലെ ആദ്യകാലങ്ങളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ലല്ലോ. കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വല്ലപ്പോഴും ഒരു കലോത്സവം, ഏതെങ്കിലും നാട്ടിലെ ഉത്സവ സ്റ്റേജ്, അങ്ങനെ അല്ലാതെ മറ്റൊരു വേദിയില്ലല്ലോ.
6: ഒന്നുമില്ല, അങ്ങനെ നല്ലൊരു വേദിയേ ഇല്ല. ഇഷ്ടമുള്ള കുട്ടികളെ നമ്മളെന്തെങ്കിലും പഠിപ്പിക്കുക, സബ് ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കും. സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞാൽ സ്റ്റേജിലൊക്കെ നോക്കി ആരൊക്കെ നന്നായിട്ട് പാടിയത് അല്ലെങ്കിൽ അങ്ങ് തെരഞ്ഞെടുത്ത് അവിടെ വൈകുന്നേരം സ്കൂളെല്ലാം വിട്ട് കഴിഞ്ഞാൽ റൂമിൽ കൊണ്ടുവരുത്തി സംഘഗാനം, കവിത ചൊല്ലല്, ഇങ്ങനത്തെയൊക്കെ പഠിപ്പിച്ചിട്ട് സബ്
2: വളരെ
6: കഷ്ടം അനുഭവിച്ച അന്നത്തെ കാലഘട്ടം കുട്ടികൾ വല്ലാതെ കഷ്ടപ്പെട്ടവരുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടി ടീച്ചർക്ക് പറ്റുന്ന എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കും. ആ സമയത്ത് തളർന്നു വീഴുമ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയും. ഹോസ്പിറ്റലിനേക്കാളും കൊണ്ടുപോകുന്നതിനേക്കാളും നല്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതെന്ന്. അത് അന്നേ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഞാൻ കൊണ്ടുപോകും. നമ്മളെ അന്നേരം ക്യാൻറ്റീൻ ഉണ്ട് നമുക്ക്, അവിടെ പോയിട്ട് പറയും ഭക്ഷണം കൊടുക്കണം, എൻ്റെ ബുക്കിൽ എഴുതിക്കോ എന്ന് പറയും. അപ്പം അങ്ങനത്തെ കുറേ മക്കളിപ്പം വലിയ വലിയ നിലയിലെത്തിയിട്ട് ഓടി ഓടി
2: എല്ലാ
6: കാര്യത്തിനും വരുന്നത്. അന്ന് ടീച്ചർ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ. എനിക്ക് പക്ഷെ അത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. അന്ന് ഇത്രയൊന്നും വിശദമായി ചിന്തിച്ചിട്ടല്ല, വിശക്കുന്നില്ലേ, അതുകൊണ്ടാണ് തളർന്നു വീണത്.
2: ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം വായിച്ചു കൊടുത്താൽ കുട്ടിക്ക് വലിയ പ്രാധാന്യം തോന്നൂല, കാരണം അവർക്ക് വിശപ്പ് അറിയില്ല. ഭക്ഷണി എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന്
6: തലമുറക്ക്. അതൊന്നും അറിയില്ല, അതെല്ലാം പണ്ട് കാലത്തോടുകൂടി അതെല്ലാം കഴിഞ്ഞു, ദാരിദ്ര്യം ഇല്ല.
2: ആ കുട്ടികള് മരണം വരെ അത് ഓർക്കും. ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ പോലും അത് ശരിക്കും വലിയൊരു ഭാഗ്യവും അനുഗ്രഹമായിട്ടൊക്കെ അവര് ടീച്ചർ ആ തരത്തിലായിരിക്കും മനസ്സിൽ അവർ കാണുന്നുണ്ടാവുക.
6: എനിക്കങ്ങനെ പറയാൻ പറ്റാത്ത കുറേ ചരിത്രമുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. ഞാനിങ്ങനെ ചുറ്റി ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ നടക്കുമ്പോൾ അതെനിക്ക് പുറത്ത് പറയാൻ വലിയൊരു ഇത് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, കുട്ടികൾ നല്ലൊരു ഷർട്ടോ, പെൺകുട്ടികളാണെങ്കിൽ ഒരു നല്ലൊരു ഉപ്പായം ഇട്ടിട്ടല്ല അക്കാലത്ത് വരുന്നത്. അത്രയും കഷ്ടമുള്ള കാലമാണ് ദാരിദ്ര്യം. വെറുതെ നടന്നു നോക്കി, ഞാൻ നോക്കിയിട്ട് കീറിയ ഉപ്പായമൊക്കെ ഇട്ടവരെല്ലാം എല്ലാം പിടിച്ചിട്ട് പറയുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അതറിയാം വരണമെന്ന് പറയും ടീച്ചേഴ്സ് റൂമിൽ. നമുക്കൊന്നും ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുള്ള കാലമൊന്നും അല്ല, നമ്മളൊരു സാധാരണ ജോലിയും. അപ്പോൾ അവരുടെയൊക്കെ ഒരുവിധമുള്ള കുപ്പായമെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു ബാസ്ക്കറ്റിൽ അവിടെ വെക്കും. ആരെയും കാണക്കൊടുക്കൂല. അവരെ ഞാൻ ടീച്ചേഴ്സ് റൂമിൽ വിളിച്ചിട്ട് സ്വകാര്യം ഞാൻ പറയും, ഇപ്പോഴത്തെ ഇവന് ഇട്ട ഷർട്ടിന് കൊടുക്കുവരെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് ആരോടും പറയില്ല. ടീച്ചർ തന്നെയെന്ന് മോൻ എന്ത് വെച്ചാൽ നാളെ മുതൽ വരുമ്പോൾ ഷർട്ടും ട്രൗസറും അതിലുണ്ട്, പുതിയതൊന്നും അല്ല. അന്ന് പുതിയതൊന്നും വാങ്ങിക്കൊടുക്കാൻ നമുക്ക് അത്രയാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോഴും നമ്മളെയൊക്കെ ഓർമ്മിക്കുന്നത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും തന്ന്. ഇപ്പോഴും പറയും ടീച്ചർ അന്ന് തന്നതും ടീച്ചർ തന്ന സ്നേഹവും അത് ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ ശിഷ്യന്മാരിങ്ങനെ ഉണ്ട്.
2: ശരിക്കും നേരാവണ്ണ ഒരു കുടുക്കുള്ള ഡ്രസ്സ് മാറി കൊടുക്കാനില്ലാതെ
6: ഒന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു.
2: ബാക്കിലൊക്കെ കീറിയ ട്രൗസർ
6: അത് തന്നെയായിരുന്നു. അത് അങ്ങനത്തെ ഒരു കാലമായിരുന്നു.
2: പക്ഷെ മറ്റൊന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരസ്പരമുള്ള സ്നേഹബന്ധത്തിന് ഇന്നത്തേക്കാൾ ഒരു ഇഴയടപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ടീച്ചർക്ക്?
6: ഉണ്ട്, അന്നുണ്ട്. അന്നത്തെ കുട്ടിയൊക്കെ ഒരു പ്രത്യേക സ്നേഹമുള്ള കുട്ടികളാണ്.
2: അതൊരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണല്ലേ. ശരിക്കും ഇന്ന് കുട്ടികൾ സ്വന്തം കയ്യില് ബാഗില് അവനവൻ ആവശ്യമുള്ള വെള്ളം കരുതുന്നവരാണ്. ആ കാലത്ത് ടീച്ചർ സ്കൂളിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അതിന്റെ മേലെ വെച്ച് ആ ബക്കറ്റിൽ കയ്യിലേക്ക് വെള്ളം പകർന്ന് ലൈനായി നിന്ന് കുടിക്കുന്ന ഒരു ആ ഒരു ചിത്രമൊന്നും ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല.
6: എല്ലാരും ബോട്ടിലിൽ വെള്ളം കൊണ്ടുവരുന്നത്
2: എല്ലാം അവനവന്റെ ലോകത്തെ ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല.
6: അന്നത്തെ കാലത്ത് നമ്മളത് ചിന്തിച്ചില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ എനിക്ക് പേടി തോന്നി, ഈ മക്കൾ ഇങ്ങനെ വെള്ളം വലിച്ച് കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം അന്ന് പൈപ്പില്ല, ഒന്നും ഒരു വേറെ ഒരു സൗകര്യം ഇല്ല. വലിയ കുട്ടികളെ കണ്ടാൽ ഈ ചെറിയ കുഞ്ഞുമോനാന്ന് വെള്ളം വലിക്കുന്നെങ്കിൽ ഞാൻ അന്നേരം പറയും, മോനെ ആ കുട്ടിക്ക് കുറച്ച് വെള്ളം വലിച്ച് ഒഴിച്ച് കൊടുക്കുമോനെ എന്ന് പറയും. ഞാൻ കാൻറ്റീൻ്റെ അടുത്താണ്. അപ്പം നമ്മളൊരു ചായ കുടിക്കാനൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴാണ് ഇങ്ങനത്തെ കുട്ടികളെ കാണുക. അന്നങ്ങനെ തോന്നി, അന്ന് ചെയ്തിട്ടുണ്ട്.
2: പക്ഷെ അന്ന് അന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള പ്രാപ്തി കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കുട്ടികൾ പോലും വളരെ കുറവായി മാറിക്കഴിഞ്ഞിരിക്കും. വീട്ടിൽ നിന്ന് ഷൂ ഇട്ട് നേരെ സ്കൂൾ വണ്ടിയിൽ സ്കൂളിലേക്ക് വരുന്നു, നേരെ തിരിച്ച് വീട്ടിനകത്തേക്ക്. അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മളെ
6: കാലഘട്ടത്തിലെ
2: കുട്ടികൾ. ശരിക്കും വലിയ രീതിയിലുള്ളൊരു മാറ്റം അല്ലേ.
6: മാറ്റം നമ്മൾ അതും കണ്ടു ഇതും കണ്ടു
2: ഇതും കണ്ടു. ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂള് വലിയ രീതിയിൽ മാറിയില്ല. അന്നത്തെ സ്കൂളും ഇന്നത്തെ സ്കൂളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലും മാറി.
6: എല്ലാ അർത്ഥത്തിലും.
2: ഇപ്പൊ ഏതാണ്ട് എത്ര ടീച്ചേഴ്സ് ഉണ്ടാവും അവിടെ?
6: ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എണ്ണം അത്ര അറിയില്ല. ടീച്ചേഴ്സ് കുറേ ഉണ്ട്, ഒരുപാടുണ്ടാകും. അതേപോലെ അന്ന് ഞങ്ങളെല്ലാം കൂടി ഒരു 10-25 അധ്യാപകരെ ആ സമയത്ത്
2: നൂറിലധികമില്ലേ.
6: ആ അതുണ്ട്, എന്തായാലും ഉണ്ട്. ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒക്കെ ആയിട്ട്
2: ക്ലാസ്സുകളിൽ എല്ലാം ഹൈടെക്കായി.
6: ഹൈടെക്കായി
2: വലിയ രീതിയിലുള്ള മാറ്റം വന്നു.
6: അതെ,
2: കുട്ടികളുടെ പഠന രീതിയിലും പഠിപ്പിക്കുന്ന രീതിയിലും എല്ലാ അർത്ഥത്തിലും മാറി. ശരിക്കും അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ടീച്ചർ മട്ടന്നൂർ വന്നു. പിന്നെ എന്തൊക്കെയാണ് ടീച്ചറുടെ മനസ്സിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന? ഇപ്പൊ സ്കൂളിനെ കുറിച്ചും കുട്ടികളെ കുറിച്ചും പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളെ കുറിച്ച് മറ്റനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? പ്രത്യേക അനുഭവങ്ങൾ ഈ മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള
6: അങ്ങനെ ഒരു വലിയ വിഷമമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്കാരും അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരണമുണ്ട്. കല്യാണം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു വന്നാൽ ഞാനെല്ലാവരുടെ വീട്ടിലും പോവും. അവരും അതുപോലെ എൻ്റെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിക്കും. നമ്മളെ ആ ഭാഗത്തുള്ള ഏരിയയിലെല്ലാം നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
2: ഒരു മ്യൂസിക് ടീച്ചർ എന്ന നിലയിൽ സ്കൂളിന് പുറത്ത് നമ്മുടെ ജില്ലയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? വേദിയിലെത്തിയിട്ടുണ്ടോ?
6: വേദിയിൽ ഇതുപോലെ കുട്ടികളെയും കൊണ്ട് പോയിട്ട്
2: ടീച്ചർ നേരിട്ട്
6: നേരിട്ട് അങ്ങനെ ചെയ്യലില്ല.
2: പൊതുജനത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് ടീച്ചറുടെ ഗാനം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല.
6: ഇല്ല.
2: അപ്പൊ അതിനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കണ്ടേ?
6: ഇനി വേണ്ട.
2: മ്യൂസിക് ടീച്ചർ എന്ന നിലയിൽ ഒരു രണ്ടുപേരി നമുക്കിപ്പോ ഒന്ന് പാടിയാലോ? പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല.
6: ഇല്ല, സാരമില്ല.
2: എന്നാലും

0: പാട്ടിന്റെ സെലക്ഷനും പഴയത് തന്നെയാണല്ലേ.
1: സംഗീതത്തിൽ
0: മക്കൾക്ക് താല്പര്യമുണ്ടോ? എങ്ങനെയാ, അവര് സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: മോൻ അങ്ങനെ ക്ലാസിക്കലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ മോൻ നന്നായിട്ട് പാടും. സബ് ജില്ലയ്ക്കൊക്കെ കലാപ്രതിഭയൊക്കെ ആയിരുന്നു. മട്ടന്നൂർ സബ് ജില്ല, റവന്യൂ ജില്ലയിലൊക്കെ പാടാൻ പോയിട്ടുണ്ട്.
0: ടീച്ചർ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല?
1: ശ്രമിക്കും. നിങ്ങളെ പാട്ടൊന്നും ഇപ്പം വേണ്ടപ്പ, പിന്നെ പഠിച്ചോളാം. പിടിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ പാടിക്കും. മോനെങ്ങനെ പാടും? മോക്ക് പിന്നെ പാട്ടിന് വലിയ താല്പര്യമില്ലായിരുന്നു.
0: ഡാൻസ്?
1: ആ, ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവള് ഇവിടെ കുറച്ചു കാലം ശ്യാമള ടീച്ചർ വരൊക്കെ കുറച്ച് ക്ലാസ്സിനൊക്കെ പോയി. രണ്ടു മക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തത് ഞാൻ കൊല്ലത്തൊന്നും കൊടുത്തിട്ടില്ല. രണ്ടുപേരെയും മട്ടന്നൂർത്ത് ആക്കിയത്.
0: കണ്ണൂർക്കാരാണ്.
1: മോളെ ഭർത്താവ് പുതിയ തെരു പുഴാതി എന്ന് പറയുന്ന സ്ഥലത്ത് മോളെ ഭർത്താവിന്റെ വീട്. മോന്റെ ഭാര്യ തളിപ്പറമ്പില്. അപ്പൊ അവര് രണ്ടുപേരും അവിടെയായി. പിന്നെ മോള് പഠിച്ചൊക്കെ കഴിയുമ്പോൾ ജോലിയെല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിയായി അങ്ങ് യു എസ് ലാന്നുള്ളത്. അപ്പൊ അവിടെ പോയപ്പോ നല്ലവണ്ണം ഡാൻസ് ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അവിടെ നല്ലൊരു ടീച്ചറെ കിട്ടി, ഒരു ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞൊരു ഉണ്ട്. അപ്പം മോളിപ്പോ അവിടെ നിന്ന് ഡാൻസ് പഠിക്കുന്നുണ്ട്. മോളെ മോളും പഠിക്കുന്നുണ്ട്. അവര് പിന്നെ വേറൊരു ലോകം.
0: അങ്ങനെ
1: ആ സിനിമ നടി അവിടെയാണ്. ഇവര് താമസിക്കുന്നതിന്റെ അടുത്താണ് ദിവ്യ ഉണ്ണിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം. അപ്പൊ എല്ലാ ശനിയാഴ്ചയും സിനിമയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വലിയ താല്പര്യമുള്ളതുകൊണ്ട് ഒരു ക്ലാസ്സും മുടക്കാതെ കൊണ്ടുപോയി. എന്റെ മോളും പഠിച്ചു, പേരക്കുട്ടിയും പഠിച്ചു. ഗുരുവായൂർ കൊണ്ടുവന്ന് പരങ്ങേറ്റം ഒക്കെ എടുത്തപ്പോൾ അങ്ങനെ ചെറിയ കലാപരമായിട്ടൊക്കെ മക്കളൊക്കെ കുറച്ച്
0: താല്പര്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്.
1: മോ നന്നായിട്ട് പാടും.
0: നന്ദാത്മജൻ കൊതേരി ടീച്ചറുടെ ശിഷ്യനാണ്.
1: അയ്യോ, എന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആറാം ക്ലാസ് മുതൽ ഇങ്ങനെ ടീച്ചറെ കൂടെ തന്നെ ഹാളിൽ ഈ പറഞ്ഞ ഈ രംഗങ്ങളൊക്കെ അവിടുന്ന് കണ്ടിട്ട് കൂടെ നടന്ന കുട്ടിയാന്ന്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒന്നിനും വരുവില്ലായിരുന്നു. ഏത് നേരം എന്നെ ഇങ്ങനെ നിർബന്ധിക്കും, അങ്ങ് പോകണം, ഇങ്ങ് പോകണം, അതിന് പോകണം ടീച്ചറെ എന്ന്
0: പറഞ്ഞു. നന്ദാത്മജൻ കൊതേരി ടീച്ചറെ പോലുള്ള ഒരുപാട് ആളുകളെ നമ്മളെ സ്റ്റുഡിയോയിലെത്തിച്ച് പരിചയപ്പെടുത്തി തന്ന ആൾ കൂടിയാണ്.
1: അതെ,
0: ഇവിടെ പല പ്രോഗ്രാമുകളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ടീച്ചറെയും നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതിൽ നന്ദേട്ടനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താം. അതുപോലെ ടീച്ചറുടെ കുടുംബത്തിലുള്ള മക്കളും കലയെയും സംഗീതത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടി ഈ കുടുംബത്തിലേക്ക് കണ്ണി ചേർക്കണമെന്നാണ് ടീച്ചറോട് പറയാനുള്ളത്. റേഡിയോ മലബാറിലേക്ക് ടീച്ചർക്ക് ഇപ്പോൾ വിശ്രമ ജീവിതമാണല്ലോ.
1: അതെ.
0: സമയം കണ്ടെത്തി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കണം. ടീച്ചറുടെ ശിഷ്യന്മാരോട് പറയും പോലെ കാര്യങ്ങളൊക്കെ പറയാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.
1: തീർച്ചയായിട്ടും പറയാം. ഇതൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരാനും.
0: അപ്പോൾ നമ്മൾ ഇനിയും ശ്രോതാക്കൾക്ക് മുന്നിലേക്ക് ടീച്ചറുടെ ശബ്ദം എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ നിർത്താം. വീണ്ടും ടീച്ചർ വരണമെന്നാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.
1: സന്തോഷം.
2: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഗീത അധ്യാപികയായി വിരമിച്ച ആനന്ദവല്ലി ടീച്ചർ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ജനകീയത്തിലൂടെ. ഇതോടുകൂടി ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
0: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ, പോട്.
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. റേഡിയോ മലബാർ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
2: 9447-371-836,
1: 8078-502-836.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരത്തിൽ താപ്പാന എന്ന മലയാള ചലച്ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് രമ്യ പുലിയന്നൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. തുടർന്ന് മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വയലാറിന്റെ അശ്വമേധം എന്ന കവിത കേൾക്കാം. ആലാപനം വി മധുസൂദനൻ നായർ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. രാമോദ്വഹം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പ്രസീത പ്രകാശൻ കാര. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചാരുകസേര. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി. നാടകരചന കൃഷ്ണകുമാർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: രാമനാമമുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യപൂരിതൻ കാനനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
4: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റ് 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
2: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റ് ഇല്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂട്ടുനിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്കണവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അങ്കണവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
1: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേന യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 താഴ്ന്ന് 76,944, നിഫ്റ്റി 25 നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 കുറഞ്ഞ് 1,13,720 ഗ്രാമിന് 14,215 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ച് നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം.
1: മധുര പുരിസദന മൃദുവദന മധുസൂദന സ്വാഗതം കൃഷ്ണ ചരണാഗതം കൃഷ്ണ.
0: കൃഷ്ണകഥാമൃതം 16-ാം ദിവസം ഇന്ന് കംസസൽഗതിയുടെ തുടർഭാഗം പാരായണം ചെയ്യുന്നു പി വി ധനലക്ഷ്മി.

0: ഗംഗാസമതലത്തിൽ വളർന്നു വരുന്ന മറ്റൊരു ശക്തനായ യുവാവാണ് ശിശുപാലൻ, കൃഷ്ണന്റെ ബന്ധു. അവനെ നാം വശത്താക്കണം. അതിനൊരു മാർഗമേ ഉള്ളൂ. രുക്മി, നിന്റെ സഹോദരിയായ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കണം. ജരാസന്ധന്റെ വാക്കുകൾ രുക്മിയുടെ മനസ്സിൽ ആശയുടെ പുത്തൻ നാമ്പുകൾ ഉയർത്തി. കൃഷ്ണന്റെ മരുമകനാണ് ശിശുപാലൻ. അമ്മാവനെ കൊന്നവനാണല്ലോ കേശവൻ. ശിശുപാലൻ അമ്മാവനായ വകവരുത്തിയാൽ ജനങ്ങൾ സന്തോഷിക്കുക മാത്രമേ ഉള്ളൂ. രുക്മി സന്തോഷിച്ചു. രുക്മിണിയുടെ വിവാഹകാര്യം കൊട്ടാരത്തിൽ പലരും അറിഞ്ഞു. ഒരു ദിവസം അന്തപുരത്തിലേക്ക് രുക്മിണി കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നു. ജ്യേഷ്ഠത്തെയായ സുവ്രതയോട് പറഞ്ഞു, ജരാസന്ധ മഹാരാജാവിന്റെ പൗത്രി ഈ കൊട്ടാരത്തിൽ രാജ്ഞിയാവാൻ വരുന്നു. എന്നെ ശിശുപാലന് നൽകുവാനും പോകുന്നു. സപത്നിയായി വരുന്നവളെ സുവ്രത മനസ്സിൽ കണ്ടു. കൃഷ്ണനും സുഹൃത്തുക്കളും മധുരയുടെ തെരുവീഥിയിലൂടെ നടന്നു. ഗുരുവായ സാന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. ആശ്രമദ്വാരത്തിൽ വെച്ച് രണ്ട് യുവതികളെ അവർ കണ്ടു. സാന്ദീപനി അവരെ പരിചയപ്പെടുത്തി. ശ്വേതകേതുവിന്റെ സഹോദരിയാണ് അത്. പേര് വാസന്തിക. മറ്റവൾ രേവതിയാണ്. ഗദായുദ്ധത്തിലും കുതിരസവാരിയിലും സമർത്ഥയാണ് രേവതി. രേവതിയുടെ നോട്ടം ബലരാമന്റെ ഹൃദയത്തിൽ പതിച്ചു. കുശസ്ഥലയുടെ മകളാണ് രേവതി. ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങി ബലരാമനും കൃഷ്ണനും ശിപ്രാനദിയുടെ തീരത്തേക്ക് നടന്നു. അവിടെ ഒരു ഗുഹക്കകത്തേക്ക് അവർ കടന്നു. യോഗനിഷ്ഠയിൽ വർത്തിക്കുന്ന കുശസ്ഥലി രാജാവിനെ അവർ കണ്ടു. ധ്യാനത്തിലിരുന്ന രാജാവ് കണ്ണുകൾ തുറന്നു. കൃഷ്ണൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ വേദന ഞാൻ അറിയുന്നു. പുണ്യജൻ കുശസ്ഥലിയിൽ ചക്രവർത്തിയായി വിലസുന്നു. അവനെ പരാജയപ്പെടുത്തണം. എന്റെ ജ്യേഷ്ഠൻ ബലരാമന് ഗദായുദ്ധം അറിയാം. അതുപോലെ പ്രാഗൽഭ്യമുള്ള ഒരാളെ അന്വേഷിക്കണം. അയാൾ കൂടെ ഉണ്ടായാൽ മാത്രമേ അവന് ജയിക്കാൻ സാധിക്കൂ. കുശസ്ഥലിയെ മോചിപ്പിക്കാനാവോ? അതിന് ആരെയെങ്കിലും കണ്ടുപിടിക്കണം. ഇത് കേട്ട രാജാവ് പറഞ്ഞു, കൃഷ്ണ, എന്റെ മകൾ ഈ രേവതി ഗദായുദ്ധത്തിൽ പരിശീലനം നേടിയവളാണ്. അങ്ങനെ രേവതിയും ബലരാമനും അസുരനിഗ്രഹത്തിനായി യുദ്ധഭൂമിയിലെത്തി. അടുത്ത ദിവസം മധുരയിൽ നിന്നും കേശവൻ അന്വേഷിച്ച് ഉദ്ധവരെത്തി. ഉദ്ധവൻ കേശവനെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് വന്നത്. ജരാസന്ധന്റെ പടയൊരുക്കം പൂർത്തിയായിരിക്കുന്നു. പുണ്യജനോടുള്ള ഏറ്റുമുട്ടലിന് ബലരാമനും രേവതിയും ഒരുക്കങ്ങൾ കൂട്ടി. ബലരാമനും രേവതിയും മുതുകോട് മുതുകു ചേർന്ന് യുദ്ധം ആരംഭിച്ചു. ബലരാമൻ പുണ്യജന്റെ ശിരസ്സിന് ഒരു പ്രഹരം നൽകി. ശിരസ് നാലുവശത്തേക്കും ചിതറി. പുണ്യജൻ അവിടെ തന്നെ വീണു. രേവതിയുടെ പിതാവിനെ രാജാവായി വീണ്ടും അഭിഷേകം ചെയ്തു. കേശവൻ പറഞ്ഞു, മഹാരാജാവേ, കുശസ്ഥലിയോട് ചേർന്നുള്ള ഈ പ്രദേശം പണ്ട് യാദവരുടെ പിതൃഭൂമിയായിരുന്നു. പിന്നീട് കടൽ കയറിയതാണ്. ഇപ്പോൾ വരുണൻ ആ ഭാഗം ഒഴിഞ്ഞു തന്നിരിക്കുന്നു. യാദവർക്ക് വേണ്ടി ഇവിടെ ഒരു നഗരം പണിയാം. യാദവർക്ക് എന്നും പ്രിയമേറിയ മണ്ണായിരുന്നു ഇവിടം. കേശവന്റെ വാക്കുകൾ രാജാവിന് അത്ഭുതത്തിന്റെ സ്വരങ്ങളായി. രാജാവ് പറഞ്ഞു, രാക്ഷസന്റെ കരത്തിൽ നിന്നും എന്റെ രാജ്യം മോചിപ്പിച്ചു തന്നത് നിങ്ങളാണ്. ഇനി ഹിമാലയത്തിലേക്ക് ഒരു തീർത്ഥയാത്ര പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്റെ മനസ്സിൽ ഗൃഹസ്ഥാശ്രമത്തിന്റെ ഒരു ഭാഗം കൂടി പൂർണ്ണമാകാതെ നിൽക്കുകയാണ്. എന്റെ മകളുടെ വിവാഹം. രാജാവ് തുടർന്നു, ബലരാമ, എന്താണ് വേണ്ടതെന്ന് പറയൂ. കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് നീയാണ്. ബലരാമൻ കേശവനെ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, നാളെ രാവിലെ മധുരയിലേക്ക് മടങ്ങാതെ വയ്യ. ഇവിടെ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. രേവതിയുടെ വാക്കുകൾ പോലെയാണ് ഇനിയുള്ള കാര്യങ്ങൾ. രേവതി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ. എല്ലാവരും ചിരിച്ചു. ബലരാമനും കൃഷ്ണനും ഉദ്ധവനും പ്രഭാതത്തിൽ തന്നെ കുശസ്ഥലി വിട്ടു. ഉഗ്രസേനൻ ഗർഗാചാര്യനെ വിളിപ്പിച്ചു പറഞ്ഞു, ആചാര്യ, എന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. യുവരാജാവായി ഒരാളെ ഉടൻ അഭിഷേകം ചെയ്യണം. ആചാര്യർ പറഞ്ഞു, മഹാരാജൻ, മധുരക്കൊരു യുവനായകൻ ഉണ്ടാവുക തന്നെ വേണം. ഇപ്പോൾ അതിനുള്ള സമയമല്ല. ദക്ഷിണായനമാണിപ്പോൾ. വസുദേവൻ ആചാര്യനോട് പറഞ്ഞു, കുന്തിയുടെ സന്ദേശവുമായി ഒരു ദൂതൻ വന്നിരിക്കുന്നു. ദുര്യോധനന്റെ ക്രൂരതകൾ കൊണ്ട് പാണ്ഡവർക്ക് അവിടെ തങ്ങുവാൻ ബുദ്ധിമുട്ടാണ്. ഹസ്തിനാപുരത്ത് വിദ്വേഷം ഉരുണ്ടുകൂടുകയാണ്. പാണ്ഡപുത്രരെ സഹായിക്കണം. കേശവനും ബലരാമനും അവിടത്തേക്കെത്തി. കേശവനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന് ഉഗ്രസേനൻ ആവശ്യപ്പെട്ടു. ഗോവിന്ദൻ പറഞ്ഞു, ഉത്തരായനത്തിന് മുൻപ് അങ്ങേക്ക് മരണമുണ്ടാവില്ല. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. ജരാസന്ധന്റെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചു. ഒരു ദിവസം സതീർത്ഥനായ ശ്വേതകേതു കേശവനെ കാണാനെത്തി. ജരാസന്ധന്റെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് അറിയിച്ചു. രുക്മി ജരാസന്ധന്റെ പൗത്രിയെ വിവാഹം കഴിക്കും. ശിശുപാലനെ രുക്മിണിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. രുക്മിണിക്ക് പക്ഷേ അതിഷ്ടമല്ല. രുക്മിണിയെ രക്ഷിക്കണം. വിദർഭയുടെ പാരമ്പര്യമനുസരിച്ച് സ്വയംവരമാണ് വിവാഹം. ആ സമയത്ത് ഞാൻ എത്തിച്ചേർന്ന് അവളെ രക്ഷിച്ചുകൊള്ളാം. ശ്വേതകേതു പറഞ്ഞു, താങ്കൾ ഇടയ ബാലനല്ലേ, രാജകുമാരന്മാർക്ക് മാത്രമേ വിവാഹക്ഷണമുണ്ടാവുകയുള്ളൂ. ശ്വേതകേതുവോട് പറഞ്ഞു, എല്ലാം പ്രകൃതിയുടെ നിശ്ചയം. കേശവനെതിരായ ചില യാദവ പ്രഭുക്കന്മാർ ഒത്തുചേർന്നു. സത്രാജിത്തായിരുന്നു ആ സൂത്രകൻ. ജരാസന്ധൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഹസ്തിനാപുരത്തു നിന്നും ഭീമൻ കേശവനെ കാണാനായി എത്തിച്ചേർന്നു. സിന്ധുനദിയുടെ മറുകരയിൽ ഭരിക്കുന്ന രാക്ഷസ സ്വഭാവമുള്ള കാലയവനെ കുറിച്ച് ഭീമൻ കേശവനെ അറിയിച്ചു. ഭീമൻ ബലരാമന്റെ ഗദായുദ്ധ പരിശീലനം കണ്ടു. ഗദാപരിശീലനം അവിടെ ആരംഭിച്ചു. ഭീമനെ ശിഷ്യനായി ബലരാമൻ സ്വീകരിച്ചു. കേശവനെതിരായ ആലോചനകൾ സത്രാജിത്ത് തുടരുകയാണ്. യാദവരോട് കാലയവനും ജരാസന്ധനും വിരോധമില്ല. വെറുപ്പ് മുഴുവൻ കേശവനോടാണ്. അതുകൊണ്ട് പരിഹാരവും കേശവൻ തന്നെ കാണട്ടെ. കേശവൻ പറഞ്ഞു, ഒരു ഭാഗത്തൂടെ ജരാസന്ധനും മറുഭാഗത്തൂടെ കാലയവനും പാഞ്ഞുവരികയാണ്. ഇവർക്കിടയിൽ മധുര ഞെരുപിരികൊള്ളും. യാദവരെ നശിപ്പിക്കാനുള്ള വരം ശിവനിൽ നിന്നും കാലയവനൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നാം പിന്മാറിയേ പറ്റൂ. നാം എവിടെയാണോ മാറുക? മാധവൻ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാക്കും. പക്ഷേ കാലയവനും ജരാസന്ധനും കത്തിച്ച് ചാമ്പലാക്കുന്ന മധുരയിൽ നാം എങ്ങനെ വസിക്കും? അവർ മധുരാനഗരത്തെ പൊതിയും മുൻപ് നമുക്ക് രക്ഷപ്പെടണം. അതിന് ഒരു സ്ഥലമേ ഉള്ളൂ, കുശസ്ഥലി. സമുദ്രത്തിൻ്റെ കരയിലുള്ള മനോഹര പ്രദേശമാണത്. അത് നമ്മുടെ പിതൃഭൂമിയാണ്. യാദവ പ്രമുഖരിൽ ചിലർ ചോദിച്ചു, കേശവൻ ഞങ്ങളോടൊപ്പം വരുന്നില്ലേ? ഇല്ല, ഞാൻ മധുരയിൽ തന്നെ കഴിയും. യാദവരിൽ അവസാനത്തെ വ്യക്തിയും മധുര വിടും വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. ആ രാത്രിയിൽ തന്നെ മധുരാനഗരം ഉപേക്ഷിക്കണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ജീവിതം പറിച്ചു നടുകയാണ്. യാത്രാസംഘം കാളന്തി തടത്തിലെത്തി. എല്ലാവരെയും യാത്രയാക്കി കേശവനും ബലരാമനും മധുരയിൽ തങ്ങി. ശൂന്യമായ തെരുവുകൾ, ആളില്ലാതെ തുറന്നിട്ടിരിക്കുന്ന കൊട്ടാരങ്ങൾ. മധുരയുടെ നിർജീവമായ അവസ്ഥ കണ്ട് സത്രാജിത്ത് ഞെട്ടി. അവർ തെരുവിലേക്കിറങ്ങി. അപ്പോഴാണ് കാലയവനൻ്റെ വരവ്. സത്രാജിത്തും സംഘവും ഭയന്നു വിറച്ചു. കേശവനോട് രക്ഷയാചിച്ചു. കേശവൻ കാലയവനനെ തനിച്ച് കാണുവാൻ ചെന്നു. കേശവൻ്റെ ധൈര്യം കാലയവനനെ അത്ഭുതപ്പെടുത്തി. അതിസമർത്ഥമായി കാലയവനനെ കേശവൻ വധിച്ചു. കാലയവനൻ്റെ കുതിരപ്പുറത്തു കയറി കേശവൻ കുശസ്ഥലിയിലേക്ക് യാത്രയായി. അവിടെ വിശ്വകർമാവിനെ ധ്യാനിച്ചു. വിശ്വശില്പിയോട് യാദവർക്ക് അഭിമാനമുയർത്തുന്ന മണിസൗധങ്ങളും കോട്ടകുത്തളങ്ങളും ഉണ്ടാകാൻ ആവശ്യപ്പെട്ടു. ദേവശില്പി യാദവർക്കു വേണ്ടി ദ്വാരകാപുരി ചമച്ചു. ആഹ്ലാദത്തോടെ യാദവർ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണം.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്. മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്കാവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവം പങ്കിടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും ഇതുപോലെ പിന്നെ ഒരു അഞ്ചെട്ട് വർഷമായി ഈ മേഖലയിലേക്ക് തിരിച്ചെത്തി കാർഷിക മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ പല ബിസിനസ്സും ചെയ്തു. ഇവിടെ എല്ലാവർക്കും എന്നെ കുറിച്ച് പലവർക്കും ഇവിടെ എന്നെ കുറിച്ച് അറിയാം. പൊതുപ്രവർത്തകനാണ്. അതിനിടയിൽ ഒരുപാട് ബിസിനസ് ചെയ്തു. എല്ലാം പൊളിഞ്ഞ് പാപ്പരായി. ഒരു ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയായി. ബാങ്ക് ലോണാണെങ്കിൽ ഒന്നുകൂടി കൂടി വരികയാണ്. എല്ലാം വലിയ രീതിയിൽ വലിയ പ്രയാസങ്ങളുണ്ടായി. ആ ഘട്ടത്തിലാണ് കുശാട്ടനെ പോലെയുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് തിളങ്ങി നിൽക്കുന്നത് കണ്ടത്. അതിന്റെ പിറകെ ഞങ്ങളും ഞാനും മെല്ലെ മെല്ലെ ചുവട് വെച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു വർഷം 3-4 മാസം കൊണ്ട് 100,000 1-1.5 ലക്ഷത്തിലും ഇടയിൽ പൈസ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആകെ കൃഷി ചെയ്യുന്നത് 60 സെന്റ് സ്ഥലത്താണ്. ഈ 60 സെന്റ് സ്ഥലത്തിനകത്ത് 100,000+ രൂപ 4 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ ബാങ്ക് ലോൺ, എന്റെ ബാങ്ക് ലോൺ പരിധി വരെ മണി സാധിച്ചത് ഈ കൃഷിയാണ്. ഞാൻ പലപ്പോഴും പല വേദികളിലും ഇതേ പേനാരും എന്റെ പേരെടുത്ത് അല്ലെങ്കിൽ ഒരു അഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, വളരെ കണക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെയാക്കി മാറ്റിയതും ഞാൻ ഈ മേഖല ഇന്നിപ്പോ നിലനിൽക്കുന്നതും ഈ കൃഷി കൊണ്ട് മാത്രമാണ്, ഇതിൽ കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കൃഷി ഒരിക്കലും നഷ്ടമല്ല. വലിയ രീതിയിൽ ഇത് എന്റെ ഒരു അനുഭവമല്ല, ഈ മുയ്യത്തിലെ എല്ലാവരുടെയും വലിയ അനുഭവം തന്നെ, വലിയ സാമ്പത്തികമായുള്ള വലിയ മാറ്റങ്ങൾ തന്നെയാണ്. പലരും ഇത് തുറന്നു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കാർഷിക മേഖലയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കണം. നമ്മൾ എല്ലാ വ്യൂഹങ്ങളിലും പോയിട്ട് എല്ലാം നെഗറ്റീവായ വശങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അതിന്റെ പോസിറ്റീവായ വശങ്ങൾ കേട്ടുകൊണ്ട് ഈ മേഖലയിൽ എങ്ങനെ ഇടപെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, ആ നിലയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. അതാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലക്ക് നമുക്ക് വിപണനം നടത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇട്ട സാധനങ്ങളൊക്കെ തന്നെ തളിപ്പുറം മാർക്കറ്റിനകത്ത് കൊണ്ടുവിട്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പൈസ കിട്ടും, പറയുന്ന പൈസയാണ്, ഒരു മാസം കഴിഞ്ഞാൽ കിട്ടുക. ആ ഒരു ചാക്കെടുത്ത് അപ്പുറം തന്നെ കയറ്റി കൂലി കറക്കൂലി കൊടുക്കണം, എല്ലാ കൂലിയും കൊടുക്കണം. എല്ലാ ഇടപാടും കഴിഞ്ഞാൽ കർഷകന്റെ കയ്യിൽ കിട്ടുന്ന നാമമാത്രം പൈസയാണ്. അതൊന്നും ഇല്ലാതെ കയറ്റുകൂലിയില്ല, ഇറക്കുകൂലിയില്ല, വാഹന ചെലവില്ല, ഒന്നുമില്ലാതെ എല്ലാം നേരിട്ട് ലൈവായിട്ട് നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് പൂർണ്ണമായിട്ട് വില കർഷകന് കിട്ടുകയാണ്. അതാണ് എന്റെ അനുഭവം എന്ന നിലയിൽ പറയാനുള്ളത്. ഒരു 100-120 കർഷകർ മുയ്യം മേഖലയിൽ മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. ആരും കടയിൽ കൊടുക്കുന്നു, ഞങ്ങൾ കടയിൽ കൊടുക്കുന്നില്ല, ഞങ്ങളിപ്പോ പുറത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ എല്ലാ സാധനവും മുയ്യത്തല്ല വിപണനം നടത്തുന്നത്. നമ്മുടെ ജില്ലയിലെ പല കുടുംബശ്രീന്റെ ചന്തകൾ വന്ന കുടുംബശ്രീക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ധർമ്മശാല ഹോർട്ടികോർപ്പിന്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും സാധനം മിക്കവാറും ഹോർട്ടികോർപ്പിലാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ പല ചെറുകുന്നം നല്ല ഇഷ്ടംപോലെ ആളുകൾ, ചെറുകുന്നം കണ്ണവരം ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ മുയ്യത്ത സാധനങ്ങളാണ് കൊണ്ടുപോകാറുള്ളത്. കുടുംബിനിപ്പോ കഴിഞ്ഞ കുടുംബശ്രീ ചന്തകൾ വരും. ആ മേഖലയിലൊക്കെ തന്നെ ഞങ്ങൾ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ സാധനവും ഇവിടെ നിന്നല്ല വിറ്റഴിക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലസ്റ്റർ ഉണ്ട്, ക്ലസ്റ്ററിന് കമ്മിറ്റി ഉണ്ട്, അതിന്റെ വില നിലവാര കമ്മിറ്റി തന്നെയുണ്ട്. ആ വില നിലവാര കമ്മിറ്റി ചേർന്നുകൊണ്ടാണ് ഇതിന്റെ മാർക്കറ്റ് നിശ്ചയിക്കപ്പെടുന്നത്. അത് കൃഷി ഓഫീസർ ഉൾപ്പെടെ വില നിലവാര കമ്മിറ്റി ഉണ്ട് ഈ ക്ലസ്റ്ററിന്റെ കീഴിൽ. അവരിപ്പോ സ്റ്റാർട്ടിങ് നമ്മൾ അത് ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ നടക്കാൻ മുമ്പ് ഞങ്ങൾ ചേരും, കമ്മിറ്റി ചേർന്നുകൊണ്ട് അതാത് ദിവസത്തെ വില നിലവാര മാർക്കറ്റിന്റെ വിലയിൽ നിന്ന് 5 രൂപയോ 10 രൂപയോ കൂട്ടിയിട്ട്, എല്ലാ ദിവസവും ഇല്ല, ഇടക്കിടക്ക് കമ്മിറ്റി നിലവിലെ ആ കമ്മിറ്റിയുടെ തീരുമാന പ്രകാരമാണ് വിലകളൊക്കെ നിശ്ചയിച്ച് കൊടുക്കുന്നത്. 100% ജൈവമല്ല. ജൈവ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പല അഗ്രി ബിസിനസ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അത് വലിയ രീതിയിൽ അഗ്രി ബിസിനസ്സിലേക്ക് പോകണമെങ്കിൽ ഈ രീതിയിൽ അല്പം പിന്നെ രാസവളം മേഖലയിലേക്ക് പോകാം. പക്ഷെ നമുക്ക് കേട്ടി പറയാം 100% കൃഷിരഹിതമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറയാം. കൃഷി ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിക്കുന്ന, കൃഷി ഓഫീസർമാർ നിർദ്ദേശിക്കുന്ന ജൈവ കീടനാശിനികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളൊക്കെ കീടനാശിനി നമ്മൾ ഉൽപ്പാദിക്കുന്നു. PPKP എന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ പഞ്ചായത്തിനകത്ത് അതിന്റെ യൂണിറ്റുകളുണ്ട്. അതിന്റെ കഷായം ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സംവിധാനം നമ്മളിവിടെ നിർമ്മിച്ചിട്ട് പല ഘട്ടങ്ങളിലും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വന്യമൃഗശല്യം ഇപ്പോൾ പിന്നെ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പന്നിയാണ്. ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം വീടുകളിലെല്ലാം സ്ത്രീകളിലെല്ലാം സ്ത്രീകളുടെ സാരികളൊക്കെ തന്നെ ആദ്യം എല്ലാ സാരികളും വീടുകളിലെ വേസ്റ്റ് തുണികളൊക്കെ തന്നെയാണ് കൊണ്ടുവന്ന് കിട്ടാറ്. ഇപ്പൊ അതിൽ നിന്നും മാറി ഇപ്പൊ ഗ്രീനെറ്റിലേക്ക് മാറി. ഇപ്പൊ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടപ്പോ ഇപ്പൊ പൈസ കൊടുത്ത് മാർക്കറ്റ് ഗ്രീനെറ്റ് വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധിക്ക് ഒരു പരിധി വരെ ഒരു 80% വരെ പ്രതിരോധിക്കാൻ പറ്റും. അതാണ് ഈ വിൽപ്പന നടത്തുന്നവര് ശരാശരി അതാ ദിവസത്തേക്കെല്ലാം മാത്രമേ വിളവെടുക്കുന്നുള്ളൂ. ഇപ്പൊ കൂടുതൽ വരുമ്പോ പിന്നെ കക്കിരി വെള്ളരിയാണ് കൂടുതൽ വരുക. അതിപ്പോ ഞങ്ങളിപ്പോഴത്തെ ആളുകൾ ഹോർട്ടിക്കുറപ്പിലേക്കോ മറ്റു രീതിയിലേക്കോ പോകും. ഇവിടെ വിൽപ്പന നടത്തുന്നവർ അതാത് ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രമേ വിളവെടുക്കൂ. ഓരോ ദിവസവും അതാത് ദിവസത്തെ വിളവെടുക്കും മാത്രം. ഇഷ്ടം പോലെയുണ്ട്. ഇപ്പൊ തോട്ടത്തിൽ വന്നിട്ട് ഞങ്ങൾ തന്നെ തോട്ടത്തിന് പറിച്ചു കൊടുക്കാറുണ്ട്. സാധനങ്ങൾ തൂക്കി വയലിൽ തന്നെ തൂക്കി കൊടുക്കാറുണ്ട്. എല്ലാ സംവിധാനവും ഈ പറഞ്ഞ പോലെ എല്ലാ കൃഷിക്കാരുടെ കഴിവിലും ഇത് ഇതിന്റെ സാധനമുണ്ട്, തൂക്കിട്ട സാധനമുണ്ട്. ഈ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് സെന്റ് സ്ഥലമില്ല കൃഷിക്കാരുടെ കയ്യിലും ഈ സാധനമുണ്ട്. ഏത് സാധനം ഒരാൾ വന്നാലേ തൂക്കി കൊടുക്കാൻ ഒരു സുമാറ് വെച്ചിട്ട് കൊടുക്കണ്ടാവില്ല. കൃത്യമായ തൂക്കത്തില് കൃത്യമായ അളവില് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് ഞങ്ങൾക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത് നമ്മളൊരു പരീക്ഷണം നടത്തിയാണ്. ഒരാഴ്ച ചന്ത നടത്താൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഇതിലും കൂടെ കുറേയും കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. വിപണനം നടത്താൻ വേണ്ടി പറ്റും. ചില ആളുകൾ രാവിലെ 7 മണി 8 മണിക്ക് തന്നെ തുടങ്ങും. കുറെ കഴിഞ്ഞാൽ രാവിലെ 7 മണി മുതൽ തുടങ്ങും. രാത്രി 7 മണി 8 മണി വരെ ഉണ്ടാവും. ലൈറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. മിക്കവാറും സ്ത്രീകളായിരിക്കും. സ്ത്രീകളാകുമ്പോൾ സന്ധ്യയോടുകൂടെ അത് മതിയാക്കിട്ട് പോകും. പുരുഷന്മാരാണെങ്കിൽ അല്പം ലൈറ്റിലും വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. മാർക്കറ്റിംഗ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ പുതിയ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നത്. മാർക്കറ്റിംഗ് ഉണ്ടായതുകൊണ്ട് വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടി തോന്നും. അങ്ങനെ ആളുകൾ കൂടുതൽ കൃഷിയിലേക്ക് വരാൻ വേണ്ടി കാരണം ഈ മാർക്കറ്റിംഗ് തന്നെയാണ്. പുതുതായിട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് ഇതേ നിർദ്ദേശിക്കാനുള്ളത്, വലിയ നേട്ടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. കുടുംബസമേതം തന്നെയാണ് ഈ മേഖലയിൽ പല ആളുകളും ചെയ്യുന്നത്. മറ്റൊരു വശത്ത് നോക്കിയാൽ നമ്മളെ എംപ്ലോയീസ് സർവീസ് കഴിഞ്ഞാൽ പലപ്പോഴും പല ആളുകൾ ഇപ്പം മുയ്യത്തെ സമയത്ത് എംപ്ലോയീസ് റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് വലിയൊരു വിഭാഗം കാർഷിക മേഖലയിലേക്കാണ് വരുന്നത്. അത് വലിയൊരു മാറ്റമാണ്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. യുവാക്കള് ഒരു പരിധി വരെ വരുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിലും യുവാവ് പരിധി വരുന്നുണ്ട്. പക്ഷേ എംപ്ലോയീസ് ഈ റിട്ടയർമെന്റ് ആളുകൾ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. തൊഴിലുറപ്പ് എന്നവർ നമുക്ക് നിലമൊരുക്കലം മാത്രമാണ് അവരെ കിട്ടുക. ആ നിലമൊരുക്കൽ എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി വെച്ചുകൊണ്ട് കൃഷി ഒറ്റ ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ്. ഈ വലിയ ഏരിയക്കകത്ത് ഈ 10-20 തൊഴിലുറപ്പ് അവിടെ പിന്നെ നിലമൊരുക്കൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും എല്ലാവരും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കൃഷി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരേ ചെയ്യേണ്ട കൃഷിയല്ല. മറ്റൊന്ന് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ അവർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഭൂമിയില്ല. ഭൂമിയില്ല അവർ കൃഷി ചെയ്യാൻ താല്പര്യം. അവര് വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മുമ്പേ മുയ്യത്തെ ഏത്തവാഴക്ക് വലിയ പേര് കേട്ട സ്ഥലമായിരുന്നു. അത് ആ ഏത്തവാഴ നടമടി ഒരു കുഴിക്ക് പൈസ കൊടുത്തിട്ടാണ് നേന്ത്രവാഴ വെക്കാറ്. എന്നാ പച്ചക്കറി കൃഷി സൗജന്യമായിട്ടാണ് എല്ലാവരും പിന്നെ കൊടുക്കാറ്. ഇന്നിപ്പോ എല്ലാരും പൈസയാണ്, പൈസക്കാണ് ഇപ്പൊ സ്ഥലം കൊടുക്കുന്നത്. ഭൂവുടമകളെ പൈസ വാങ്ങിച്ചിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇത് പാട്ടത്തിട്ട് കൊടുക്കുന്നത്. കാരണം ഈ വരുമാനം അവർക്കറിയാം, ഭൂവുടമകൾക്കറിയാം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അത് അറിഞ്ഞുകൊണ്ട് ആരെയും ഭൂമിയുള്ളവർ കൃഷി ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയില്ല. ആ ഒരു പ്രയാസം ഈ മേഖലയിൽ നേരിടുന്നുണ്ട്.
0: ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

ഭാരതത്തിന്റെ തനിമയും പെരുമയും പേറുന്ന രണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇഞ്ചിയും മഞ്ഞളും. നൂറ്റാണ്ടുകളായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ശൈലികളുമായി ഇഴുകിച്ചേർന്നവർ അടുക്കളയിലും അരങ്ങത്തും മാത്രമല്ല ആരോഗ്യരംഗത്തും ഇവയ്ക്കുള്ള സ്ഥാനം അനന്യമാണ്. ചുക്ക് ചേരാത്ത കഷായമില്ല, മഞ്ഞള് ചേരാത്ത കറികളും സൗന്ദര്യവർദ്ധനകളുമില്ല. രോഗാണുനാശത്തിനായുള്ള ഇവയുടെ കഴിവുകളെക്കുറിച്ച് പുതിയ പുതിയ കണ്ടെത്തലുകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒപ്പം ഇവയുടെ ബൗദ്ധിക സ്വത്തവകാശത്തിനായുള്ള തർക്കങ്ങളും ഏറി വരുന്നു. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി ഇഞ്ചിയും മഞ്ഞളും കാർഷിക മേഖലയിൽ പൊതുവെ ഒരുണർവ് കാണപ്പെടുന്നുണ്ട്. ആദായകരമായ ഹ്രസ്വകാല വിളകളായി ഇവ രണ്ടും ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇഞ്ചി കൃഷിക്കു വേണ്ടി കൃഷിയിടങ്ങൾ തേടി നമ്മുടെ കർഷകർ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. സ്വപ്നങ്ങളുടെ ചിറകിലേറി പോകുന്ന ഇവരെ അലട്ടുന്നത് പ്രധാനമായും രോഗങ്ങളുടെയും കീടങ്ങളുടെയും ഭീഷണിയാണ്. ഇഞ്ചിയും മഞ്ഞളും ഒരേ കുടുംബത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് തന്നെ ആകാരത്തിലും പ്രകൃതത്തിലും കൃഷിരീതികളിലും മാത്രമല്ല ഇവയെ ബാധിക്കുന്ന കീടങ്ങൾക്കും രോഗങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത സമാനതയുണ്ട്. ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ മഞ്ഞളിന് പൊതുവെ രോഗങ്ങൾ കുറവാണ്. എങ്കിലും ഇഞ്ചിയെയും മഞ്ഞളിനെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചും അവയെ നേരിടാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് കേൾക്കാം. മഞ്ഞളിനെയും ഇഞ്ചിയെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് മൂടുചീയൽ, മൃദുചീയൽ എന്നും അറിയപ്പെടുന്നുണ്ട്. മണ്ണിൽ വികസിക്കുന്ന പ്രത്യേകതരം ജനുസിൽപ്പെട്ട ചില കുമിളുകളാണ് രോഗകാരികൾ. കനത്ത മഴ കാരണം മണ്ണിൽ ഈർപ്പം

ആപ്പാടെ നശിച്ചു പോകുന്നതായും കാണാറുണ്ട്. രോഗങ്ങളില്ലാത്ത കൃഷിയിടങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക എന്നതാണ് ഈ രോഗത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. വിത്തുകൾ രാസപരിചരണത്തിന് ശേഷം മാത്രം സംഭരിച്ചു വെക്കണം. ഇതിനായി 0.3% വീര്യമുള്ള മാൻകോസെപ് കുമിൾനാശിനിയിൽ 30 മിനിറ്റ് നേരം വിത്തുകൾ മുക്കിവെച്ചാൽ മതി. നടാനുള്ള തടങ്ങൾ നല്ലതുപോലെ ഉഴുതു നിരപ്പാക്കി സുതാര്യമായ കനം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടി മണ്ണ് സോളറൈസ് ചെയ്യുന്നതും മണ്ണിലെ കുമിൾ ബീജങ്ങളെ നശിപ്പിക്കാൻ ഉത്തമമാണെന്നും പറയപ്പെടുന്നു. തോട്ടങ്ങളിൽ നല്ല നീർവാർച്ച ഉറപ്പുവരുത്തണം. രോഗബാധ കണ്ടാലുടൻ അത്തരം ചെടികൾ പിഴുതുമാറ്റി നശിപ്പിച്ച് തടങ്ങളിൽ 0.2% കോപ്പർ ഓക്സിക്ലോറൈഡ് ലായനിയോ 0.3% മാൻകോസെബ് ലായനിയോ ഒഴിക്കണം. വിത്തുകൾ നടുന്നതോടൊപ്പം രോഗത്തിന്റെ ജൈവിക നിയന്ത്രണത്തിനായി ട്രൈക്കോഡെർമ തടമൊന്നിന് 50 ഗ്രാം എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്കിലോ ചാണകത്തിലോ മറ്റോ ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. രോഗബാധ രൂക്ഷമായുള്ള കൃഷിയിടങ്ങളിൽ തുടർച്ചയായുള്ള കൃഷി ഒഴിവാക്കി വിളപരിക്രമണം നടത്തണം. അടുത്ത കാലത്തായി ഇഞ്ചി കൃഷിക്ക് കടുത്ത ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബാക്ടീരിയ വാട്ടം. മണ്ണിലുള്ള റാൽസ്റ്റോണിയ സൊളനേസേറിയം എന്ന ഒരുതരം ബാക്ടീരിയയാണ് ഇതിന് കാരണം. തുടർച്ചയായ മഴയ്ക്ക് ശേഷം വേൽ തെളിയുമ്പോഴാണ് രോഗം സാധാരണ കാണപ്പെടുക. ജലാംശം നഷ്ടപ്പെട്ട് ഇലകൾ കൂമ്പുന്നതാണ് പ്രഥമ ലക്ഷണം. ഇലകളിൽ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം പടരുമെങ്കിലും തണ്ടിന്റെ നിറം പച്ചയായിരിക്കും. എന്നാൽ കടഭാഗത്തോട് ചേർന്ന് തണ്ടിന്റെ ചുവടുഭാഗത്ത് പിങ്കു നിറം കാണാം. ക്രമേണ കാണ്ഡം ചീഞ്ഞ് ദുർഗന്ധം വമിക്കും. ഉൾഭാഗമാകെ വഴുവഴുപ്പുള്ളതായിരിക്കും. വേരുകളിലേക്കും ചീയൽ വ്യാപിക്കുന്നതോടെ ചെടികൾ സമ്പൂർണമായി നശിക്കും. ഈ രോഗത്തിന് ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല. തന്മൂലം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള രോഗബാധയില്ലാതെ വിത്തിനം മാത്രം തിരഞ്ഞെടുക്കുക. വിത്തുകൾ സംഭരിക്കുന്നതിന് മുൻപായി സ്ട്രെപ്റ്റോസൈക്ലിൻ ലായനിയിൽ 1.5 മണിക്കൂർ നേരം വിത്ത് മുക്കിവെക്കണം. രോഗബാധയേറ്റ ചെടികൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്ത് നശിപ്പിക്കണം. തടങ്ങളിൽ 1% ബോർഡോ മിശ്രിതം ഒഴിക്കുന്നതും നല്ലതാണ്. രോഗബാധ വ്യാപകമാണെങ്കിൽ അത്തരം കൃഷിയിടങ്ങളിൽ തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യാതിരിക്കുക. ഇഞ്ചി കൃഷിക്കാരെ വലയ്ക്കുന്ന മറ്റൊന്നാണ് ഇലപ്പുള്ളി രോഗം. നരയനെന്നും പല കർഷകരും ഈ അസുഖത്തെ വിളിക്കാറുണ്ട്. ഇഞ്ചിയിൽ ഫില്ലോസ്റ്റിക്ട സിഞ്ചിബറി എന്ന കുമിളും മഞ്ഞളിൽ ടഫ്രീന മാക്കുലൻസ് എന്ന കുമിളുമാണ് രോഗകാരികൾ. കൊളിറ്റോട്രിക്കം കാപ്സിസി എന്ന മറ്റൊരിനം കുമിളും മഞ്ഞളിൽ ഇതുപോലൊരു രോഗമുണ്ടാക്കാറുണ്ട്. ഇഞ്ചിയുടെ ഇലകളിൽ ചെറിയ പൊട്ടുകളായാണ് രോഗം പ്രത്യക്ഷപ്പെടുക. നല്ല ഈർപ്പമുള്ള വേളകളിൽ രോഗബാധയേറ്റ ഇലകളുടെ പ്രതലമാകെ കുതിർന്നിരിക്കും. ക്രമേണ ഈ പുള്ളികൾ വലുതാകുകയും അവയുടെ മധ്യഭാഗം വെളുക്കുകയും ചെയ്യും. ഇത്തരം പുള്ളികൾ പരസ്പരം യോജിക്കുന്നതോടെ ഇലയാകെ കരിഞ്ഞതുപോലെയാകും. മഞ്ഞളിൽ ഇലകളുടെ ഇരുപ്രതലങ്ങളിലും കുത്തുകളായിട്ടോ ദീർഘവൃത്താകൃതിയിലുള്ള പൊട്ടുകളായോ രോഗമാരംഭിക്കും. ഇളം മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ ക്രമേണ തവിട്ടുനിറം പ്രാപിച്ച് ഒരുമിക്കുന്നതോടെ ഇലകൾ മുഴുവൻ ഉണങ്ങും. രോഗബാധയുള്ള ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുകയാണ് ഈ രോഗത്തിനുള്ള ലളിതമായ പരിഹാരം. 0.2% മാൻകോസെപ് ലായനി തളിക്കുന്നതും രോഗശമനത്തിന് ഉപകാരപ്രദമാണ്. തുറസായ കൃഷിയിടങ്ങൾക്ക് പകരം അല്പം തണൽ നൽകുന്നതും രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കും. മഞ്ഞളിനെയും ഇഞ്ചിയെയും ഒരുപോലെ ബാധിക്കുന്ന ശൽക്കകീടങ്ങളാണ് കീടങ്ങളിൽ മുഖ്യൻ. കൃഷിയിടങ്ങളിലും സംഭരണവേളകളിലും ഇവയുടെ ബാധയുണ്ടാകാം. പൂർണ്ണ വളർച്ചയെത്തിയ പെൺകീടങ്ങൾ കാഴ്ചയിൽ സൂക്ഷ്മങ്ങളാണെങ്കിലും വൃത്താകൃതിയിൽ ചാരം കലർന്ന ഇളം തവിട്ടുനിറമുള്ളവയാണ്. ഇവ പ്രകന്ധങ്ങളിൽ പുറ്റുകൾ പോലെ പറ്റിപ്പിടിച്ചിരുന്ന് നേര് വലിച്ചു കുടിക്കുന്നതോടെ തടകൾ ശുഷ്കിച്ച് ചുക്കിച്ചുളിയും. ഇത്തരം വിത്തുകൾ സംഭരിച്ചാൽ അവ മുളയ്ക്കുന്നത് തന്നെ വിരളമായിരിക്കും. കീടബാധയില്ലാത്ത ചെടികളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കേണ്ടത് ഇവയുടെ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ്. സംഭരണത്തിന് മുൻപായി വിത്തുകൾ 0.1% ക്വിനാൽഫോസ് കീടനാശിനിയിൽ 30 മിനിറ്റ് നേരം മുക്കിവയ്ക്കേണ്ടതും ആവശ്യമാണ്. ഇഞ്ചിയുടെയും മഞ്ഞളിന്റെയും പൊതുശത്രുവാണ് തണ്ടുതുരപ്പൻ. മഞ്ഞയിൽ

0: കറുത്ത പൊട്ടുകളുള്ള ഒരിനം ശലഭങ്ങളുടെ പുഴുക്കളാണിവ. ഈ പുഴുക്കൾ തണ്ടിനുള്ളിലേക്ക് തുരന്നു കയറുന്നതിൻ്റെ ഫലമായി നാമ്പിലയും തണ്ടും വാടിക്കരിയുന്നു. തണ്ടിലെ പ്രവേശനദ്വാരത്തിലൂടെ പുഴുവിൻ്റെ വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് കാണാം. പുഴുക്കളുടെ ആക്രമണം ലഘുവായ തോതിലേ ഉള്ളുവെങ്കിൽ ആക്രമണവിധേയമായ തണ്ടുകൾ നീക്കം ചെയ്ത് പുഴുക്കളെ ശേഖരിച്ച് നശിപ്പിക്കാം. രൂക്ഷമായ ആക്രമണമാണെങ്കിൽ ഡൈമെത്തോയിറ്റ് അല്ലെങ്കിൽ ക്വിനാൽഫൂസ് 15 ദിവസം ഇടവിട്ട് 2-3 വട്ടം തളിക്കണം. നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത ഒന്നാണ് നിമാവിരകൾ. ഇഞ്ചിയിലും മഞ്ഞളിലും ഇവയുടെ ശല്യം രൂക്ഷമാണ്. ചിലയിടങ്ങളിലെങ്കിലും വേരുകളിൽ മാത്രമല്ല പ്രഗന്ധങ്ങളിലും ഇവ കണ്ടുവരുന്നു. തടകളിലെ സംഭരണ കലകളിൽ വാസമുറപ്പിച്ച് പെരുകുന്നതോടെ അവിടവിടെ തവിട്ടുനിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടും. ഈ ഭാഗത്തിലെ കോശങ്ങൾ നശിക്കുന്നതോടെ പ്രഗന്ധങ്ങളിൽ പൊട്ടുകൾ രൂപം കൊള്ളുകയും തടങ്ങൾ ശുഷ്കിക്കുകയും ചെയ്യും. വിത്തുകൾ ശേഖരിക്കുമ്പോൾ ഏതാനും പ്രഗന്ധങ്ങളെങ്കിലും കുറുകെ മുറിച്ചു നോക്കിയാൽ നിമാവിരബാധ മനസ്സിലാക്കാം. ഇവയെ നിയന്ത്രിക്കാൻ ചെയ്യാവുന്ന ഒരേയൊരു കാര്യം നിമാവിരയില്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് മാത്രം വിത്തുകൾ ശേഖരിക്കുക എന്നതാണ്. നിമാവിരബാധയുള്ള വിത്തുകൾ 55 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ ഏകദേശം 10 മിനിറ്റ് നേരം മുക്കിയതിനു ശേഷം മാത്രം നടുക. കൃഷിയിടങ്ങളിൽ സോളറൈസേഷൻ നടത്തുന്നതും ജൈവിക നിയന്ത്രണത്തിനുതകുന്ന കുമിളുകളെ മണ്ണിൽ ചേർത്തു കൊടുക്കുന്നതും നിമാവിര നിയന്ത്രണത്തിന് സഹായകമാണ്. ഇഞ്ചിയായാലും മഞ്ഞളായാലും കീടരോഗ നിർമാർജനത്തോടൊപ്പം ശ്രദ്ധ കൊടുക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനം നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പാണ്. വിത്തുഗുണം 10 ഗുണം എന്നാണല്ലോ. കീടരോഗവിമുക്തമായ വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശുഷ്കാന്തി കാണിക്കുന്നതോടൊപ്പം അവ അത്യുൽപാദനശേഷിയുള്ള ഗുണമേന്മയുള്ള മെച്ചപ്പെട്ട ഇനങ്ങളുടെ വിത്തുകളാണെന്ന് കൂടി ഉറപ്പുവരുത്തണം. വർഷങ്ങളായി കർഷകരുടെ വിശ്വാസമാർജിച്ച നാടൻ ഇനങ്ങൾക്കു പുറമെ നിരവധി പുത്തൻ ഇനങ്ങൾ ഇപ്പോൾ പിറവികൊണ്ടിട്ടുണ്ട്. ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉൽപാദനശേഷിയോടൊപ്പം അവയുടെ ഉണക്ക് ശതമാനം, ഗുണമേന്മ നിർണ്ണയിക്കുന്ന ഇഞ്ചിയിലെ നാരിൻ്റെ അളവ്, മഞ്ഞളിലെ കുർക്കുമിൻ്റെ തോത് എന്നിവയും പരിഗണിക്കേണ്ടതാണ്. കർഷകർ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെ മറ്റൊരു മേഖലയാണ് വിത്തു സംസ്കരണം. ഗുണമേന്മ കൂട്ടാനും നിലനിർത്താനും ഉതകുന്ന മാർഗങ്ങൾ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുമ്പോൾ അവലംബിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ വിശദമായി. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. SCO സാംസ്കാരിക സംവാദ ഫോറത്തിന്റെ ആദ്യ സമ്മേളനം ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവെച്ചു. ആധുനിക സുരക്ഷാ ഭീഷണികളെ ചെറുക്കുന്നതിനും സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കരാറുകളിലും ധാരണയായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് July 20-25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെയുള്ള ഡൽഹി പോലീസിന്റെ ഒരു കേസ് തുടരാൻ അനുമതിയുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നയം 3 മാസത്തിനകം രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് September 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. പ്രതിഷേധം പിൻവലിക്കാനുള്ള CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്നും ഭാവിയിൽ അവർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാക്കില്ലെന്നും കേന്ദ്രമന്ത്രി JP Nadda ഉറപ്പു നൽകി. യുവജനങ്ങളുടെ പുരോഗതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ NCERTയുടെ 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും AI ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: We have seen how rapidly AI has become the part of our everyday lives. With passing years, its use is reaching deeper into the society and younger age groups more depending on that. So our textbook and the curricula must therefore evolve with these changes and help our young learners to understand, use and engage with the AI confidently and also responsibly.
0: രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക മേഖലയിലും ആഴക്കടലിലും മത്സ്യബന്ധനം നടത്താൻ കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയതായി കേന്ദ്ര മത്സ്യബന്ധന ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. സഹകരണ സംഘങ്ങൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി പത്രത്തിനുള്ള ഫീസ് 25,000 രൂപയിൽ നിന്ന് 5,000 രൂപയായി കുറച്ചതായും മന്ത്രി പറഞ്ഞു. പുതുച്ചേരിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 36.49 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ ന്യൂഡൽഹിയിൽ നടന്ന സമാവേശ് ഉത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടോടി അർദ്ധനാടോടി ഗോത്രവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും അവരുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ ആദരിക്കുന്നതിനുമായാണ് സമാവേശ് ഉത്സവ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ പരമ്പരാഗത കരകൌശല ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാനും മേള വേദിയൊരുക്കുന്നു. പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സഹകരണാധിഷ്ഠിതവുമായ പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. കൂടുതൽ പ്രതിരോധ ശേഷിക്കായി ഒരുമിക്കാം എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രി കാസ്റ്റൻ ഷ്നൈഡർ പരിപാടിയിൽ പങ്കെടുത്തു. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും വിവേകപൂർണമായ ഉപയോഗവും സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ജർമ്മനിയും ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൗരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. റഷ്യ മനഃപൂർവ്വം സിവിലിയന്മാരെ ലക്ഷ്യമിടുകയാണെന്ന് കുറ്റപ്പെടുത്തിയ സെലൻസ്കി രാജ്യത്തിന് കൂടുതൽ വ്യോമ പ്രതിരോധ സഹായം നൽകണമെന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 5-അംഗ കേന്ദ്ര സംഘം പരിശോധന നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ആദ്യഘട്ട പരിശോധന പൂർത്തിയായതായും 15 ദിവസത്തിനകം റിപ്പോർട്ട് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നും സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി പറഞ്ഞു. കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ തീരുമാനിക്കും. സംഘം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരളം സമ്പൂർണ്ണ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവും സമിതിക്ക് മുന്നിൽ ഉന്നയിക്കും.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഒഡീഷയിലെ ഗഞ്ചം ഗജപതി ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിന്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും വിദ്യാഭ്യാസം നേടാൻ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്നും രാഷ്ട്രപതി കലാകാരന്മാരോട് അഭ്യർത്ഥിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987. 8 ജില്ലകളിൽ നിന്ന് സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മഴയും പുഴകളിലെ ജലനിരപ്പ് ഉയർന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കം 4,000 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തിയതായി ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സംഭരണ പരിധി കേന്ദ്ര സർക്കാർ 4,000 ക്വിന്റലിൽ നിന്ന് 2,000 ക്വിന്റലായി കുറച്ചു. ഈ മാസം 15 മുതൽ നവംബർ 30 വരെയാണ് നിയന്ത്രണം. പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും പഞ്ചസാര ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമാണ് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിൽ കൂടുതൽ വ്യാപാരിക്ക് പഞ്ചസാര കൈവശം വയ്ക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിലെത്തിച്ചു തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ. ലഭ്യത ഉറപ്പാക്കുന്നതിനായി 19 നഗരങ്ങളിലെ ചില്ലറ വിപണികളിൽ ഇടപെടൽ നടത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 840 മെട്രിക് ടൺ ഉള്ളിയുമായി 2-ാമത്തെ ട്രെയിൻ ഇന്നലെ ചെന്നൈയിലെത്തി. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ നാളെ കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ ടോപ് സീഡ് താരങ്ങളായ സാത്വിക് സൈരാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും നാളെ മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. രാജ്യത്തെ ചരക്ക് സേവന നികുതി സമാഹരണത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ വൻ വർധനവെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. ആകെ 1,99,853 കോടി രൂപയാണ് കഴിഞ്ഞ മാസം മാത്രം GST ലഭിച്ചത്. 2025 ഓഗസ്റ്റിലെ നികുതി സമാഹരണത്തേക്കാൾ 14.8% വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അതേസമയം ഇറക്കുമതിയിലൂടെയുള്ള നികുതി സമാഹരണം 29% ഉയർന്ന് 62,604 കോടി രൂപയിലെത്തി. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിൽ മാനുഷിക സഹായം എത്തിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും സശസ്ത്ര സീമാ ബെൽ അംഗങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിസന്ധി ഘട്ടങ്ങളിലെ SSPയുടെ പ്രവർത്തനം സേവനം, സുരക്ഷ, സാഹോദര്യം എന്ന ആപ്തവാക്യത്തിലൂന്നിയുള്ളതാണെന്ന് SSPയുടെ ബഹുമതിദാന ചടങ്ങിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: റേഡിയോ മലബാർ.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2012 പുറത്തിറങ്ങിയ താപ്പാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
4: സാറേ നമസ്കാരമുണ്ടേ.
5: ഓ, ഇന്ന് തന്നെ റിലീസിംഗ് ഡേറ്റ് അല്ലേ?
4: ഓ, കളിയാക്കില്ലേ സാറേ? സാറിനെ പോലെ എല്ലാരും ഒരു കുറ്റവും ഇല്ലാതെ ദൈവം സൃഷ്ടിക്കത്തില്ലല്ലോ. മണിക്കൂർ രണ്ടായിട്ട് ഞാൻ സാറിനെ കാത്തിരിക്കുമായിരുന്നു ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോവാൻ. സാറിനെ കാണാതെ ഞാൻ പോകത്തില്ലായിരുന്നു കേട്ടോ.
5: ഇന്ന് ശ്രീമതിയുടെ ബർത്ത്ഡേ, കുടുംബസമേതം ഒരു ക്ഷേത്ര ദർശനം, അതൊക്കെയുള്ളൂ കുടുംബത്തിന് ഒരു സന്തോഷം. അതാ ഞാൻ ലേറ്റ് ആയത്.
4: ഒന്നും പറയണ്ട സാറേ, രാവിലെ മുതൽ മനസ്സിന് ഒരു സുഖവുമില്ല, ആകപ്പാട് ഒരു ടെൻഷൻ.
5: അതിന് ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലോ.
4: നമുക്കൊക്കെ എന്ത് സന്തോഷം സാറേ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പോലെയല്ലേ ഇറക്കി വിടുന്നത്. അവിടെ എല്ലാരും നെഞ്ചത്തിടിയും നിലവിളി. നമ്മുടെ വീട് ഇതാ സാറേ, ഞാൻ എടുപ്പഴിഞ്ഞു വരും. സാറിന്റെ റിട്ടയർമെന്റ് നമുക്ക് സൂപ്പർ ആക്കണം.
5: തിരിച്ചു വരണമെന്ന് ഞാൻ പറയില്ല. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ ജയിലെന്നൊക്കെ ചിലർ വേമ്പ് പറയും, പക്ഷേ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് നല്ല നല്ല അന്തസ്സുള്ള കുടുംബജീവിതം.
4: ഓ, മൂക്കി പല്ലു വന്ന സമയത്ത് നമുക്കെന്ത് കല്യാണം, നമുക്കെന്ത് കുടുംബജീവിതം,
5: അതൊക്കെ നടക്കുള്ളൂ.
4: അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല സാറേ. നമ്മുടെ തൊഴിലിനും യോഗ്യതയ്ക്കും സ്റ്റാറ്റസിനും പറ്റി ആളെ കിട്ടണ്ടേ?
5: ഓ, നിന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ലേ, അത് കിട്ടാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല.
4: ഇത് നമ്മുടെ ജയിലിൽ ഉണ്ടായിരുന്നു തന്നെയാണ്.
5: പിന്നല്ലാതെ
4: ആഞ്ചയിലും പെൺചയിലും തമ്മിൽ തിരിക്കുന്ന മതിലില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുടുംബമായിട്ട് സുഖമായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയാൻ കഴിഞ്ഞോണ്ടേ.
5: എന്നാ പിന്നെ ഞങ്ങൾക്ക് പേരെടുക്കാനോ നേരം കാണും. ചെല്ലു ചെല്ലു. ഗോഡ് ബ്ലസ് യു.
4: ഗോഡ് ബ്ലസ് യു വളസം.
3: ബംഗാളി നോവലിസ്റ്റ് ആശാ പൂർണ ബേദിയുടെ കൃതികളെ ആസ്പദമാക്കി ജോണി ആന്റണി സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ ഒരു മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് താപ്പാന. ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൻ ജലീൽ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്.
6: കൊണ്ടുപോകാൻ ആരും വന്നില്ലേ? എന്നെയും കൊണ്ടുപോകാൻ ആരും വന്നില്ല.
4: ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസായ. പൈസക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാന്നറിയാവൂ. ഒന്ന് പരിചയപ്പെടണ്ടേ? സുല്ല് സുല്ല്, ഞാൻ വിട്ടു വിട്ടു.
7: എന്നാ പണിയാവും കാണിച്ചത്? അണ്ടേ അല്ല പറ്റിയാ. ആ വണ്ടി കയറോ.

0: ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന ലേഡിയുടെ കൂടെ വന്ന ആളല്ലേ?
1: അതെ.
0: പോയി ചീട്ട് എടുത്തിട്ട് വരും.
1: ഒരു ചീട്ട് വേണം.
2: പേര്?
1: പേര് പേര്
2: പേര് പറയും മിസ്റ്റർ.
1: മേരിക്കുട്ടി.
2: വയസ്സ്?
1: വയസ്സ് ഒരു 35 അല്ല 30 വേണ്ട 29.
2: അഡ്രസ്സോ?
1: നിർബന്ധമാണ്.
2: അതെ, എളുപ്പം പറയൂ.
1: എന്നാ ജയിൽ വളപ്പിൽ വീട്, സെൻട്രൽ ജയിൽ പി ഒ, കണ്ണൂർ.
2: 100.
1: ഓ, ഈ ചീട്ടിന് 100 ആണെങ്കിൽ ചികിത്സ കഴിയുമ്പോ എത്രയാവും?
2: അതൊക്കെ ചികിത്സ കഴിയുമ്പോ പറയാം.
1: പറയണേ. അയ്യോ, ഇതവിടെ കൊണ്ടുപോവാ.
2: സ്കാനിങ്ങിന് അവിടെ ഉണ്ടാവണം. വാ.
1: കണ്ണ് തുറന്നായിരുന്നു?
2: ഇല്ല.
1: എന്നതാ സിസ്റ്ററെ കുഴപ്പം?
2: ഏയ്, പേടിക്കാനൊന്നും ഇല്ല.
1: പേടിക്കാനൊന്നും ഇല്ല.
3: പേടിക്കാനുണ്ട്. എസ് ഐ വിളിക്കുന്നു.
1: എന്നാ
3: വാടോ.
4: എന്താണ് പേര്?
1: സാംസങ്.
4: അതൊരു ടിവിയുടെ പേരല്ലേ?
1: ടിവിയുടെ പേര് സാംസങ്.
4: ആ,
1: എന്റെ പേര് സാംസങ്.
4: ആയിക്കോട്ടെ. ആരെ വണ്ടി അടിച്ചു കൊണ്ടെന്ന്
1: അറിയത്തില്ല.
4: പിന്നെന്തറിയാം?
1: ജയിലിൽ നിന്നിറങ്ങിയാന്നറിയാം.
4: അത് തനിക്കെങ്ങനെ അറിയാം?
1: അതിപ്പോ ഞാനും അവിടെ നിന്നിറങ്ങിയാ സാറേ.
4: ഏ, ഓഹോ, അപ്പൊ സൽസ്വഭാവിയാണ്.
1: അത്രക്കൊന്നുമില്ല, ഒരു സ്വൽപ്പം.
4: താനവരുടെ എന്തൊക്കെ അടിച്ചു മാറ്റി?
1: ഞാനോ? എന്റെ പൊന്ന് സാറേ, ഇല്ലാ വചനം പറയരുത്. ഈ മോഷണം എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. തെറ്റല്ലേ?
4: പിന്നെ ഭയങ്കര തെറ്റല്ലേ? പരിശോധിക്കണോ വേള?
1: ഈ ബാഗ് വേറെ ആരും എടുക്കാനില്ലാത്തോണ്ട് ഞാൻ എടുത്ത് ഓളയിട്ടതാ.
4: നോക്ക് നോക്ക്, ബാഗിന്റെ
1: മുണ്ടഴിഞ്ഞു പോകും, മുണ്ടഴിഞ്ഞു പോകുന്നേ. അയ്യോ അയ്യോ, എന്റെ സാറേ, എന്റെ പൊന്ന് സാറേ, അത് സ്വാഗപ്പാടുള്ള തുണിമണിയാ. അയ്യോ അയ്യോ, അതൊക്കെ പിടിക്കില്ല. ദോശ ഉണ്ടാക്കിയ കാശ്
4: ചുമ്മാ അടങ്ങിയേക്കാവേ.
1: അയ്യോ, പോക്കറ്റ് കേട്ടില്ലേ? പോക്കറ്റ് കേട്ടില്ല. മൊബൈൽ മൊബൈൽ. അയ്യോ സാറേ സാറേ, കൈ കൈ.
4: കാണാൻ കൊള്ളാമല്ലോടോ. അലോക്യസുന്ദരി മുഖം തവ മന്ദഹാസം. ആരാടോ ഇത്?
1: ഇതാണ് സാറേ വണ്ടി ഇടിച്ച സ്ത്രീ.
4: ഇവളെ താനെന്തിനാ കൈക്കകത്ത് തിരികെ?
1: അത് തട്ടിപ്പോയ പത്രത്തിലെങ്ങാനും കൊടുക്കേണ്ടി
4: വന്നല്ലോ. ഓ, ദീർഘവീക്ഷണം. വളച്ചോ?
1: അതിനു മുമ്പ് വണ്ടി ഇടിച്ചില്ലേ?
4: മരിച്ചിട്ടില്ല.
1: അതാണ് പ്രതീക്ഷ.
4: അപ്പൊ പ്രതീക്ഷയുണ്ട്.
1: അതൊക്കെയല്ല സാറേ ജീവിതം.
0: മേരിക്കുട്ടിയുടെ ബൈസ്റ്റാൻഡർ അല്ലേ?
1: കണ്ണു തുറന്നായിരുന്നോ?
0: തുറന്നു. ഇത്രയും മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം.
1: ഈ മരുന്ന് സാറ് വാങ്ങിക്കണോ അതോ ഞാൻ വാങ്ങിക്കണോ?
4: താ മേടിക്കും.
1: എങ്കിൽ ആ ഫോട്ടോ ഇങ്ങനെ തന്നേ, കണ്ടത് മതി.
4: എടോ, അലോക്യ സുന്ദരി.
5: സാംസൺ, മല്ലിക എന്നീ രണ്ട് കുറ്റവാളികളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഇവർ ഒരേ ദിവസം ജയിൽ മോചിതരാകുകയും വിഷാദാവസ്ഥയിലായ മല്ലികയെ കരിപ്പയിലെ വീട്ടിലേക്കുള്ള യാത്രയിൽ സാംസണും അവളോടൊപ്പം ചേരുന്നു. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ചിത്രത്തിലൂടെ പറയുന്നത്.
1: ഇടിച്ച വണ്ടി നിർത്താതെ പോയി. വണ്ടി കണ്ടാൽ അറിയാം, തമിഴ്നാട് നമ്പറാ. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞാൻ സാംസൺ, ഫീൽഡ് അറിയപ്പെടുന്ന സാങ്കുട്ടിയെന്ന. 3 കൊല്ലമായിട്ട് ഞാനും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. വധശ്രമം സെക്ഷൻ 307 കേസ് വായിച്ച ഞാൻ തന്നെയാ. വാദിച്ചു വായിച്ച് ഞാനൊരു നല്ല വക്കീലായെന്ന് എല്ലാരും പറയുന്നു. അയ്യോ, പതുക്കെ പതുക്കെ, തല നടക്കണ്ട. സ്കാനിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെയാ. നെറ്റിയിലെ മുറിവ് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ചത്തുപോയില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. വീട്ടിലെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം, അവരാരെങ്കിലും വന്നാൽ ഒരു സഹായം ആവുമല്ലോ.
6: 98
1: ആര് പറഞ്ഞിട്ട് വിളിക്കാന്ന് പറയണം?
6: മല്ലിക.
1: ചീട്ട് എഴുതിപ്പിച്ചപ്പം ഞാനിട്ട പേര് മേരിക്കുട്ടി എന്നാ. എന്റെ വീടിനടുത്തുള്ളതാ. ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാ പശ പോലെയാ. മനസ്സിൽ ഒട്ടിപ്പിടിച്ചാ പിന്നെ പറിച്ചു കളയാൻ വലിയ പാടാ. ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നേ, വേറെ നമ്പർ എന്തെങ്കിലും?
6: ഇല്ല.
1: വീടെവിടാ?
6: കരിപ്പം. ഒരുപാട് ദൂരെയാ, കുടകിനടുത്ത്.
1: ഓ, അപ്പൊ പിന്നെ പോയി ആരെങ്കിലും കൂട്ടിക്കൊണ്ടവരാന്ന് വെച്ചാ അതും പാടാ. എന്നാ പിന്നെ ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. എന്നതാ സിസ്റ്ററെ?
7: 20,000 റുപ്പീസ് കൗണ്ടറിൽ അടച്ച് ബില്ലും റെസിപ്റ്റും വാങ്ങിക്കണം.
1: 20,000 റുപ്പീസോ?
7: അതെ, MRI തന്നെ 12 ബില്ലടച്ചാലേ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ.
1: അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്നാ ചെയ്യാനാ സിസ്റ്ററെ?
7: എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. കാശ് കൊടുക്കാതെ ചികിത്സിക്കാനേ ഇത് ധർമാശുപത്രി ഒന്നും അല്ല.
1: കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. തലേ തൊപ്പി വെച്ച് വെളുത്ത ഉടുപ്പ് നടന്ന നഴ്സാകത്തില്ല. ഒരു നേഴ്സാണെങ്കിൽ നെഞ്ചിനകത്തുള്ള സാധനങ്ങൾ വേണം. കരുണ, സ്നേഹം, ദയ, സത്യസന്ധത, സഹാനുഭൂതി, വാത്സല്യം. ഇനി
4: ഹു ആർ യു?
1: ഹു ആർ യു?
4: ഐ ആം ഡോക്ടർ.
1: ഐ ആം പേഷ്യന്റ്. ഇവിടെ വന്നാൽ
4: എന്താ സിസ്റ്റർ പ്രശ്നം?
7: ബില്ല് അടയ്ക്കാൻ പറഞ്ഞതിന്റെ ബഹളാ ഡോക്ടറെ.
1: അങ്ങനെ അങ്ങ് ബില്ല് അടയ്ക്കാൻ പറ്റുമോ? ഇവിടെ ചികിത്സിച്ച അസുഖം ഭേദമാകുന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞങ്ങൾക്കാണെങ്കിൽ ചികിത്സിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് ചികിത്സിക്കാൻ അറിയുമെന്നും ഞങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് ആദ്യം ചികിത്സ, അതിനുശേഷം പൈസ.
8: ഞാൻ പറഞ്ഞ നേര
4: മിസ്റ്റർ, നിങ്ങൾ എന്തു പറഞ്ഞാലും ബില്ല് അടച്ചേ പറ്റൂ.
1: ഡോക്ടറെ, ഡോക്ടറെ ഭാര്യയെ വണ്ടി ഇടിച്ച് റോട്ടി കിടന്ന ഡോക്ടർ ഭാര്യ ആശുപത്രി എത്തിക്കൂ, അതോ പൈസ എടുക്കാൻ ബാങ്കിൽ പോകൂ?
8: ഞാൻ പറഞ്ഞ ന്യായം.
1: നാളെ നേരം വെളുത്ത് ബാങ്ക് തുറക്കാതെ പൈസ കിട്ടത്തില്ല. അല്ലേ പേഷ്യന്റ് ഇവിടെ കിടന്നോട്ടെ, പൈസ അടച്ചിട്ട് തിരിച്ചു തന്നാ മതി. എന്താ അതിനായല്ലേ?
8: പിന്നെ
9: ഡോക്ടറിങ് വന്നേ. ഡോക്ടർ, ഇത് ചളം കേസാ, ഒതുക്കി തീർക്കുന്ന ബുദ്ധി. നാളെ വല്ല പത്രക്കാരറിഞ്ഞാലേ നാണക്കേട് നമുക്കൂടാ. അതുകൊണ്ട് ഡോക്ടർ വയ്ക്കോ. സാറേ, നാളെ രാവിലെ ബാങ്കൊക്കെ തുറന്ന ശേഷം സാറ് സാവധാനം ക്യാഷ് അടച്ചാ മതി, പ്രശ്നം തീർന്നില്ലേ?
1: അങ്ങനെ മര്യാദക്ക്
9: സംസാരിക്കേ.
1: ഇതിന്റെ പേരിലെങ്ങാനും അവൾക്ക് മരുന്ന് കൊടുക്കാതിരിക്കുകയോ മറ്റോ ചെയ്താ. ഡോക്ടറാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല.
7: ഞാൻ ഡോക്ടറല്ല, സിസ്റ്റർ.
1: എല്ലാ സിസ്റ്ററും എനിക്ക് സിസ്റ്റർ അല്ല സിസ്റ്ററെ. ഞാനല്ലേലും അങ്ങനെ നാക്കെടുത്ത് വെച്ചൊരു നാലടിപ്പൻ ഡയലോഗ് അടിച്ചാൽ ആരായാലും വീഴും. അപ്പൊ വിളിച്ചു സാറേന്ന്, നമ്മളെ സാറേന്ന്. പക്ഷേ നാളെ രാവിലെ 10 കഴിഞ്ഞാൽ പറഞ്ഞത് പാമ്പാവും. തിരിച്ചു കൊത്തു മുമ്പ് ഒന്നിൽ പൈസ, അല്ലെങ്കിൽ
6: എന്റെ കയ്യില് 5,000 രൂപയുടെ അടുത്തേ ഉണ്ടാവൂ. ഞാൻ
1: എന്റെ കയ്യിലുള്ളത് കൂട്ടിയാലും 20,000 തകത്തില്ല. അപ്പൊ പിന്നെ ഒരു വളഞ്ഞ വഴിയെ മനസ്സിൽ തോന്നുന്നു.
10: ധൈര്യമുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ മുങ്ങ്. ഞാൻ പുറത്ത് കാത്തു നിൽക്കാം. ആര് ചോദിച്ചാലും ചായ കുടിക്കാൻ പോണെന്ന് പറഞ്ഞാൽ മതി. ബാക്കിയാണ് ഞാൻ.
8: എന്നെ വേണ്ടാത്തോരെ, എനിക്കും വേണ്ട.
11: ഇന്ന് മോങ്ങാനായിട്ട് അച്ചായ നിങ്ങളോട് എന്നാ
8: ചെയ്തെന്നാ?
11: അച്ചായ നേരത്തെ വിളിച്ചപ്പോ തൊട്ട് ഇവിടെ ഒരാളിരുന്ന് കരച്ചിലാ. സങ്കടം മോറ കുടിയും. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു.
1: ഇവൻ എന്നാ പറ്റിയത്? എന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറയാം അവനോട്. ആകെപ്പാടെ ഉള്ള ഒരു ചങ്ങാതിയാ. അവന്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയില്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കാര്യം പറഞ്ഞാ മനസ്സിലായെന്ന് വെച്ച എന്നായി.
11: ഹലോ ഹലോ, അച്ചായൻ കട്ട് ചെയ്തു.
8: തൊലി വെളുത്ത പെണ്ണിനെ കണ്ടപ്പോ അങ്ങനെ എന്നെ മറന്നു. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നത് എന്തായി?
11: ഒഴിച്ചത് എണ്ണയല്ല, ബ്രാൻഡിയാ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്, കുടിയാ.
5: നർമ്മത്തിൽ പൊതിഞ്ഞ സാംസൺ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. മല്ലികയെ ചാർമി കൗളും അവതരിപ്പിച്ചു. ഇവരെ കൂടാതെ മുരളി ഗോപി, കലാഭവൻ ഷാജോൺ, സാദിഖ്, മാള അരവിന്ദൻ, സജിത ബേട്ടി, വിജയരാഘവൻ, ലക്ഷ്മിപ്രിയ, സി ഐ ജോൺ, സുരേഷ് കൃഷ്ണ, അനിൽ മുരളി, മണികണ്ഠൻ പട്ടാമ്പി, കോട്ടയം നസീർ, ഇർഷാദ്, ജൂബിൽ രാജൻ പി ദേവ്, വിജീഷ്, പൊന്നമ്മ ബാബു, അബു സലീം, നമോ നാരായണ, ഗീതാ വിജയൻ എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നു.
1: എന്റെ ഫോൺ നമ്പർ എഴുതിയ പേപ്പർ ബാഗിൽ വെച്ചിട്ടുണ്ട്. വീടെത്തുമ്പോ ഒന്ന് വിളിച്ചാ സമാധാനമാവും.
6: തനിച്ചു പോയാ വീടെത്തോന്ന് തോന്നുന്നില്ല. പോയിട്ട് വെറുതെ ഇല്ലെങ്കിൽ.
1: അയ്യോ, അതിനെന്നാ പ്രയാസം? ആ ബാഗ് തന്നെ. പോകുന്ന വഴിക്ക് സംക്രാന്തിയിൽ ഇറങ്ങി ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എന്റെ കൂടെ ജയിലിൽ കിടന്ന ആളാ, നല്ലവനാ. അവന്റെ ഭാര്യ ഗർഭിണിയാ. കുറച്ച് പൈസയും 5,000 എഴുത്തും കൊടുക്കണം. അത്രേ താമസമുള്ളൂ.
6: കൊല്ല 5 ജയിലില്ല. ഇനിയിപ്പോ വീടെത്താൻ ഒരു ദിവസം കൂടി താമസിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനുമില്ല, നേടാനുമില്ല.
1: അപ്പോ കൊലപാതകമായിരുന്നു. ഉറങ്ങി.
6: വേണ്ട, നന്നായിട്ട് ഉറങ്ങി. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ?
1: നമുക്ക് ഇഷ്ടം തോന്നുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൂടാ.
6: എന്തായിരുന്നു ജോലി?
1: ജോലി മോഷണം, പിന്നെ അല്ലറ ചില്ലറ കൂലിത്തല്ല്. ആകാശത്തിലെ പറവുകളെ പോലുള്ള ജീവിതം. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ആരെങ്കിലും ശേഖരിച്ചു വെച്ചത് അടിച്ചു മാറ്റി ഹാപ്പിയായിട്ട് ജീവിക്കും. ജാതകത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് മകം നക്ഷത്രം മേടൻ രാശി, മോഷ്ടിച്ചില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായിട്ട് തിരുത്താൻ പോയി. പക്ഷേ ഇപ്പം ജയിലിൽ പോയത് മോഷണ കുറ്റത്തിനല്ല. ഞാൻ ചെറുവത്തൂർ എൻ്റെ നാട്ടിൽ രാത്രി ഒരു 12 മണിക്ക് എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ വരികയായിരുന്നു.
12: എന്റെ കർത്താവിശ്വമശിയ, ഇത് പോളിയേട്ടനല്ലേ? ചേട്ടന് എന്നാ പറ്റിയത്? ഇതെന്തിനാ ഇവിടെ വന്ന്
13: കിടക്കുന്നത്?
12: അടുത്ത ഞായറാഴ്ച മേരിക്കുട്ടിയുടെ കല്യാണം അല്ലേ?
13: അത് നടക്കില്ല.
12: നടക്കല്ലേ, എന്നാ കാര്യം?
13: അത് മേരിക്കുട്ടിക്ക് ഇടാനുള്ള പൊന്നിന്റെ കാര്യേറ്റത് ആഞ്ഞനിക്കൽ ജോസാ കെട്ടി കഴിഞ്ഞ് കാശ് കൊടുക്കാന്ന് പറഞ്ഞ അവൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അവൻ വാക്ക് മാറ്റി, കാശ് കൊടുത്താലേ പൊന്ന് തരൂത്. ഞാൻ കൂട്ടിയെ കൂടില്ല. എന്റെ മുന്നിൽ വേറെ വഴിയില്ലേ സാക്കുട്ടി? സാക്കുട്ടി പോയിക്കോ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
12: നിങ്ങളെ ചത്തത് കൊണ്ട് മേരിക്കുട്ടിയുടെ കല്യാണം നടക്കൂ? ഇല്ല, അതും പോരാഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അവൾക്ക് കണ്ണീരും അപ്പന്റെ വക സമ്പാദ്യം രാഗാൻ നടക്കുന്നു. കട്ട മുതൽ കൊണ്ട് മോളെ കെട്ടിക്കാൻ തയ്യാറാണ്. എങ്കിൽ സ്വർണം ഞാൻ കൊണ്ടുത്തരാം, ആരും അറിയത്തില്ല. പൊളിയേട്ടൻ ബാ, കല്യാണം.

0: അച്ചായോ, പോകാനുള്ള വണ്ടി വന്നല്ലോ.
1: ഓ, ഇനി കൊണ്ടുപോയിട്ട് എന്നെ എടുക്കാനേ. തൊണ്ടി പോലുമില്ല.
2: തൊണ്ടി ഇല്ലല്ലേ.
3: തൊണ്ടി ഉണ്ടടാ.
0: തൊണ്ടി ഉണ്ടോ? എവിടെ?
1: ഞാൻ ഒന്ന് മാറ്റി.
2: നല്ലതൊക്കെ അടിയിലിട്ടോണ്ട് നടക്കണമെങ്കിലും വേണം ഒരു യോഗം.

0: എവിടെ സാംസങ്?
1: ഇപ്പൊ വരും സാർ. പോയതാ
0: വിരല് പൊക്കി കാണിക്കുന്നുള്ള സിമ്പിള് കാണിച്ച
2: എങ്ങോട്ട്? എടാ കൊച്ചാപ്പി, എന്തുവായി സാർ പറയുന്നേ?
3: സാറിന് എന്തും പറയാലോ.
2: എന്നാ പറ്റിടാ?
3: ഫിംഗർ ചിപ്സാ സാർ ഇപ്പൊ ഉണ്ടാക്കിയതാ.
2: എന്തുവാ സാറേ ഇത്?
0: മര്യാദക്ക് വന്ന് ജീപ്പ് കയറിയാ നിനക്ക് കൊള്ളാം.
2: ഓ ജീപ്പൊക്കെ നമ്മളൊരു

0: ഒന്നും കിട്ടത്തില്ല. സാറുപോ എടാ സോളമാ,
1: ഓ
0: ഒരു പൈനറ. ആ
2: മമ്മൂട്ടി, കലാഭവൻ ഷാജോൺ, വിജീഷ് തുടങ്ങിയവരുടെ രസകരമായ മർമ്മ മുഹൂർത്തങ്ങളാണ് ചിത്രത്തിൽ സംവിധായകൻ ഒരുക്കിയിട്ടുള്ളത്.
3: തങ്കപ്പൻ,
0: ഡോക്ടറെ ആശുപത്രി നിന്ന് വരുവാ, പെട്ടെന്ന് അവിടം വരെ ഒന്ന് വരണം.
3: എന്റെ ഡ്യൂട്ടി ടൈം ആഫ്റ്റർ 4 o'clock ആണ്, അപ്പൊ വരും.
0: അയ്യോ, ഇങ്ങനെ കണ്ണീ ചോരയില്ലാത്ത വർത്തമാനം പറയരുത്. ബസ്സിൽ പോകുമ്പോ വയ്യാണ്ടിറങ്ങിയതാ, തലവേദന എടുത്തവളെ ഇവിടെ കിടന്ന് ചാകാൻ പോവുക. ഡോക്ടർ ഒന്ന് വന്നേ പറ്റത്തുള്ളൂ.
3: ചാകാൻ പോകുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. ഓടോറങ്ങി,
0: ഇനി പോകാവായിരിക്കും.
3: പോകാവായിരിക്കും
0: എന്നാ വന്ന ആ എല്ലാരും വന്നേ. ഡോക്ടർ ഇനി ആശുപത്രി വെച്ചേ നോക്കത്തുള്ളൂ. തങ്കപ്പൻ ചേട്ടനാന്നോ?
4: അതെ.
0: എന്നാ മുന്നിൽ ക്യൂ ആയിട്ട് ക്യൂ. അതൊക്കെ പറയാം, വടിവാള് വല്ലതും ഉണ്ടോടാ വണ്ടിയിൽ?
1: ഉണ്ടാ, കളി കഴിഞ്ഞ വരുവാ, കൈവെട്ടി കളി.
0: അപ്പൊ ഡോക്ടർ ചെന്നാട്ടെ, ചെന്നാട്ടെ, എല്ലാരും ചെല്ലു ചെല്ലു ചെല്ലു.
1: അച്ഛനത് എവിടുന്നാ?
0: കണ്ണൂർ നല്ലാണ്ട്. എവിടുന്ന?
1: ആഹാ,
0: എവിടുന്ന് കിട്ടിയടാ ഇവന്മാരെ? ഫേസ് കട്ട് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു.
1: പേടിപ്പിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുനടക്കുക. ഇവറ്റകൾക്ക് ഭയങ്കര ഡിമാൻഡ് ആണോ?
0: ഒരു കാര്യം ഇത് സാബു, എന്റെ ക്ലോസ് ഫ്രണ്ടാ. 2.5 months കണ്ണൂരുണ്ടായിരുന്നു. മർമ്മം നോക്കി വെട്ടാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഇവനാണ് കേരളത്തിൽ ബെസ്റ്റ്.
1: ചേട്ടത്തി സാബു എന്നാ ഞാൻ പറയപ്പെടുന്നത്.
0: ഇങ്ങനെ പീക്കിന് പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞു, അതും ലവ് മാരേജ്. കണ്ടു, പരിചയപ്പെട്ടു, പ്രേമിച്ചു, കെട്ടി, എല്ലാം പെട്ടെന്നായിരുന്നു.
1: 6 weeks അത്രേ ഉള്ളൂ?
0: 6 weeks? 6 weeks കൊണ്ടൊക്കെ ഒരു കല്യാണം നടക്കൂടാ?
1: പിന്നെ
0: നീ ഭയങ്കര സാധനമാ.
1: അച്ഛാ, രണ്ടുപേരും വീട്ടിൽ ഒന്നേ പോവൂ.
0: ഓ
5: അതെ, ഫുൾ റെസ്റ്റ് എടുക്കേണ്ട പേഷ്യന്റാ. രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിക്കോ.
1: ശരി ചേച്ചി.
6: എന്നാലും എന്റെ അച്ഛായ സംഗതി പൊന്നും കൂടാണ്, കൺട്രോള് പോവല്ലേ.
7: മനസ്സിൽ സ്നേഹം തോന്നിയാ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം അറിയാണ്ട് ഡീസന്റ് ആയി പോവും.
1: അത് വളരെ ശരിയാണ്, സത്യം. എടിയേ, വേണ്ട വേണ്ട, ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട, ഐറ്റംസ് ഒക്കെ അവിടെ എത്തും. ഞങ്ങൾ ഒരു മണിക്കൂറിനകം വരും.
6: ദാ വരുന്നടി.
0: വൈഫാ, ലെഗിന് ഇപ്പൊ എന്നാ ചാർജ്?
1: ഇപ്പൊ പീസ് റേറ്റ് ആച്ചാ. കാല് മുഴുവനാണെങ്കിൽ 25, മുട്ട് വരെ 20, പിന്നെ ഉപ്പിറ്റി മാത്രം കട്ടിയാണെങ്കിൽ 10.
0: പോരാ പോരാ, റേറ്റ് കൂട്ടണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ നല്ല റേറ്റാ. ഞാൻ ആദ്യം കൂട്ടി.
1: പിന്നെ എമർജൻസി ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് കൂട്ടി മേടിക്കും. ഇപ്പൊ ഇന്ന് തന്നെ താലൂക്ക് ഓഫീസിൽ ഒരു യുഡിയുടെ കാല്, കക്ഷി ഓഫീസിലോട്ട് പോണ വഴിയായിരുന്നു, 30 മേടിച്ചു.
0: എടാ, UDF ആയാലും LDF ആയാലും അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും, നമുക്കാരും ശമ്പളം തരാനില്ല. അതുകൊണ്ട് ചെയ്യുന്ന പണിക്ക് കൃത്യമായ കൂലി, അത് വാങ്ങിച്ചോ.
1: പിന്നെ ഏച്ചേ, ഇച്ചാനി കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ബഹുമുഖ പ്രതിഭയാ, ജയിലിലെ പ്രൊഫസറാ. എന്നും അച്ചായന്റെ വക ക്ലാസ് ഉണ്ടാവും. മോഷണത്തിലെ പുത്തൻ വഴികൾ, കൊലപാതകത്തിന്റെ പുതിയ മാർഗങ്ങൾ, FIR ലൂപ്പ് ഹോൾസ്, പോലീസുകാരുടെ മനഃശാസ്ത്രം, നിയമത്തിലെ പഴുതുകൾ, ഇതാരാന്ന് വെച്ചാ ജയിലർ വാസുദേവൻ സാറ്. എന്ന് വന്ന തിരക്കണത് ആരെയാ? അച്ചായനെ സംശയങ്ങൾ ചോദിക്കാൻ.
0: ഓ, ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. നമ്മളെ പറ്റി നിന്നെ പോലുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് വേണ്ട,
8: ഗുളിക കഴിച്ചോണേ.

0: അച്ഛനാണോ മനസ്സിലായോ?
1: പിന്നെ എനിക്ക് മനസ്സിലായി.
0: ആരാ?
1: നിന്റെ അമ്മച്ചി.
0: എന്റെ ഭാര്യ.
2: ഈ ചേട്ടത്തിയോ?
0: ആ, ഇവളെ കെട്ടിയതുകൊണ്ടാണല്ലോ എനിക്ക് ചേടതി സാബു എന്ന് പേര് വീണത്. എന്റെ ചായ ഇവൾക്ക് വാറ്റായിരുന്നു പണി. ഞാൻ അങ്ങനെ വാറ്റടിക്കാൻ ചെന്നതാ. കച്ചിങ്സിന് തന്നത് പ്രേമം. പിറ്റിന്റെ പുറത്ത് ഞാൻ ചോദിച്ചു പോരുന്നോന്ന്. ചോദിച്ച് തീരെ മുമ്പേ പോരാൻ പെട്ട് റെഡി പോന്നു.
1: ഈ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലാന്ന് പറയുന്നത് വെറുതെ അല്ല. എന്നാലും എന്റെ സാബുവേ, നീ വെസ്പ സ്കൂട്ടർ ഓടിക്കേണ്ട പ്രായത്തിൽ ബെൻസ് ലോഡ് ഓടിച്ച ശരിയായില്ല.
0: അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാ.
1: എന്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റായാലും സംഗതി ഇതല്ലടാ. പ്ലീസ്
3: അച്ചാനെ കുറിച്ച് സാബുച്ചാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അല്ല, മാഡത്തിന്റെ തലവേദനയൊക്കെ മാറിയോ?
2: മാഡോ,
0: അതൊക്കെ അവളുടെ ഡീസന്റാ.
3: പോ സാബുച്ചായ, വാ മാഡം, വാ.

0: അച്ചായൻ വാ.
1: നിന്റെ ചെറുതി കാച്ചതാ?
0: പിന്നെ അല്ലാതെ, എന്റെ അച്ചായ അവളുടെ വാറ്റ്. അവൾ എന്റെ മഹാലക്ഷ്മി അച്ചായ. മഹാലക്ഷ്മി
1: മഹാലക്ഷ്മി പോയിട്ട് ഒരു കുഞ്ഞലക്ഷ്മി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ? കാർന്നോമാരുടെ കയ്യിൽ ഇപ്പൊ അങ്ങനെയല്ലേ? കുടുംബത്തുണ്ടായിട്ടുള്ള സന്തതി പരമ്പരകൾ മുഴുവൻ കണ്ടവന്റെ മുതൽ മുട്ടിച്ചല്ലേ ജീവിക്കുന്നത്? കള്ളനും കാവടിയും ആരെങ്കിലും പെണ്ണു കൊടുക്കൂ?
0: അല്ല അച്ചായ, ഈ അടിപിടിയും ചില്ലറ മോഷണം അല്ലാതെ വെട്ടും കുത്തൊന്നും അച്ചായൻ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, വണ്ടിക്കകത്തുനിന്ന് കൊട്ടേഷൻ റേറ്റ് പറഞ്ഞു കേട്ടു. ഇനി പണി തുടങ്ങിയ.
1: സത്യത്തിൽ അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു ഭയങ്കര സംഭവം വിചാരിച്ചോട്ടെന്നേ.
0: അച്ചായന്റെ ഒരു ബുദ്ധി. ആ
2: ബീഫ് ഒലത്തിയതാ.
1: ഓ,
0: എന്റെ അച്ചായ ഇവളുടെ ബീഫ്.
1: അതെ അതെ അതെ.
2: നമ്മുടെ പെങ്കൊച്ച് പുട്ടും കടലയും കഴിക്കുക.
0: എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും.
2: ഒന്ന് പോ സാവുച്ചായ.
0: അനമേ, അച്ചായനെ കുറിച്ച് ഒരു നല്ല നാല് ഡയലോഗ് അവരുടെ അടുത്ത് കാച്ചേക്കണം. അവരൊന്ന് റൊമാൻറ്റിക് ആവട്ടെ.
2: ഇപ്പോഴേ ആണെന്ന എനിക്ക് തോന്നുന്നത്. അച്ചായനോട് ഇഷ്ടമുള്ളത് കൊണ്ടാ അച്ചായൻ കൂടെ വരണമെന്നാ കൊച്ചു പറഞ്ഞത്. ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് പോകത്തുള്ളൂ. അല്ല അച്ചായ,
0: ഒന്ന് പോടി.
2: പോടകള്ള,
1: നിന്റെ ബുദ്ധി ഭയങ്കരമാണല്ലോ. സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. ഇത്
2: സാംസൺ അച്ചായൻ എന്ന് പറഞ്ഞ ആരാ? മുത്താ, മുത്ത്. ആ മുത്തിന്റെ കൂടെ മാടം കൂടെ കൂടുമ്പോ മുത്തോളും മുത്ത്. മാടത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാ മാടത്തിനോട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ദേ, ഇഷ്ടമുള്ള പെണ്ണിനെയെ പുരുഷൻ കൂടെ കൊണ്ടു നടക്കൂ. എന്റെ കൈ പിടിച്ച് സാധിച്ചാലും കൊടുത്തതേ അച്ചായനാ. അന്ന് വന്നു പറഞ്ഞു മാടത്തിനെ ഭയങ്കര ഇഷ്ടം. അച്ചായന്റെ മനസ്സ് മുഴുവൻ മാടത്തിനുള്ള സ്നേഹമാ. കഴിഞ്ഞ ആഴ്ച
1: അല്ല, ഞായറാഴ്ച, ഈ ആഴ്ച പനി എങ്ങനെയുണ്ട്?
0: ആ നെറ്റിയിലോട്ട് ഒന്ന് കൈവച്ച് നോക്ക് അച്ചായ.
1: ഒന്ന് നോക്കിയേ
0: അച്ചായ. നോക്കിയാലല്ലേ ചൂടറിയുള്ളൂ. നോക്ക്.
2: ഈ അച്ചായന്റെ ഒരു നാണം വേണം. അന്നി ഒന്നും അല്ലല്ലോ. അങ്ങോട്ട് നോക്ക് അച്ചായ,
0: അങ്ങോട്ട് നോക്ക് അച്ചായ.
1: നോക്കല്ലേ,
0: ചൂടുണ്ടോ?
1: സൂക്ഷിച്ചു നോക്കിയാ ചൂടുണ്ട്.
0: കൂടെ ആടുണ്ട്, ചെമ്പുണ്ട്. അച്ചായൻ ഇന്ന് അന്നമ്മയുടെ വക ആട് ബിരിയാണി. എന്റെ അച്ചായ ഇവളുടെ ആട് ബിരിയാണി. ഇന്നലത്തെ സെക്കൻഡ് ഷോ കളക്ഷനാ.
1: സെക്കൻഡ് ഷോ?
0: ആ, ആൾക്കാർ സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന നേരത്തെ മോഷണം. വീട്ടിലാരും കാണില്ലേ?
1: അത് ശരിയാ. ഇതുപോലെ പണ്ട് ടി വിയിൽ ഷക്കീലായുടെ പാതിരാപ്പടം ഉണ്ടായിരുന്ന കാലത്ത് നല്ല കോളായിരുന്നു. പെരക്കി തീ പിടിച്ചാൽ പോലും ആളുകൾ ഇരിക്കുന്നിടത്ത് അനങ്ങത്തില്ല. ടി വി കേറാതെ നിർത്തിയുള്ള ആ കൊളുമ്പ്.
3: 2012 മാർച്ച് 5 താപ്പാനിയുടെ ചിത്രീകരണം ആരംഭിച്ചത്. ഏപ്രിൽ പകുതിയോടെ നിർമ്മാണം ആരംഭിച്ച ഈ സിനിമയുടെ ഭൂരിഭാഗവും ഇടുക്കിയിലാണ് ചിത്രീകരിച്ചത്. 60 പ്ലാൻ ചെയ്തിരുന്ന ഷെഡ്യൂളിന് മുമ്പായി 52 ചിത്രീകരണം പൂർത്തിയായി. മുരുകൻ കാട്ടാക്കട, അനിൽ പനച്ചൂരാൻ, സന്തോഷ് വർമ്മ എന്നിവർ രചിച്ച ഗാനങ്ങൾക്ക് വിദ്യാസാഗറാണ് സംഗീതം പകർന്നിരിക്കുന്നത്. മധു ബാലകൃഷ്ണൻ, സഞ്ജീവ് തോമസ്, തുളസി യതീന്ദ്രൻ, വിജയ് യേശുദാസ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്.
0: നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. അവനൊന്ന് രാവിലെ വെട്ടിയെടുത്തതേ, ഒരു സർക്കാർ ദിവസന്റെ കാല.
1: അയ്യോ, അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല.
0: ആരാടാ നീ? ഏതാടാ ഇവള്?
1: അയ്യോ, ഞങ്ങൾ ഗസ്റ്റാ സാറേ. അതിഥി ദേവോ ഭവ.
0: ഇവന്മാരുടെ ഒക്കെ പണിയെന്നായിരിക്കും നിനക്കും.
4: അല്ലടാ സാർ, ഇവിടെ ആരുമില്ല, എല്ലാരും ഓടിക്കളഞ്ഞു.
0: മടിയിലിട്ട് വളർത്തിക്കും നീ അവനെ. എവിടെ ഒളിച്ചാലും ഞാൻ അവനെ പൊക്കും. അത് കഴിഞ്ഞ് നിന്നെ.
2: അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ സാറേ? അന്നമ്മ പൊക്കൊന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിനെ തിളപ്പിച്ച വെള്ളത്തിൽ അവർ തന്നെ കുളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സാറും വെറുതെ തിളപ്പിക്കാൻ നിക്കണ്ട. ചെല്ലേ സാവുച്ചായോ.
1: എന്തോ

0: എടാ ബാബുവെ, ഈ ഒടുക്കത്തെ ബുദ്ധി ആരുടെയാണ്?
1: ഒക്കെ അന്നമ്മയുടെ താച്ചായ.
2: ഓ ചേടത്തി, ചേടത്തി അന്നമ്മയല്ല, പൊന്നമ്മയാ, പൊന്നമ്മ സാബു. ഞാനിനി ഇവിടെ ഒന്ന് ഒരാഴ്ച നിക്കാൻ പോവുക. ഇതിനൊക്കെ ചേടത്തി എനിക്ക് ഒരു സ്റ്റഡി ക്ലാസ് എടുക്കണം. എടാ കുഞ്ഞെ, നീ ചേച്ചിയുടെ ബാഗ് ഒന്നും ഞങ്ങള് പോയേക്കുക.
1: അതൊന്ന് പോക്ക ചായ, നമ്മള് വിശാലായിട്ടൊന്ന് കൂടി ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി.
2: ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ പോയി, ഒരുപാട് ദൂരം പോണം. പോണ വഴി നമ്മുടെ ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എടാ ഞങ്ങളെ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കണം. നീ വരണ്ട, പോണ വഴി ആ എസ്ഐങ്ങാനും കണ്ടാലോ.
3: ഓ
2: രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്ന് ദീർഘ സുമംഗലി ഫവ, എന്തെങ്കിലും വിശേഷം ഉണ്ടെ അറിയിക്കണേ. എനിക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഭയങ്കര ഭ്രാന്ത.
3: അച്ചാന്റെ വീട്ടിലേത് വണ്ടിയാ?
2: വണ്ടിയോ? എന്റെ വീട്ടിലോ? എന്റെ കുഞ്ഞെ, ഇക്കാലത്ത് പെട്രോൾ വിലക്ക് ആരെങ്കിലും കാശ് കൊടുത്ത് വണ്ടി വാങ്ങിക്കൂ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ണാക്കന്മാര് മുറ്റം നിറയെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവും. നമുക്ക് വണ്ടി എടുക്കണം എന്ന് തോന്നുമ്പോൾ അതിലേതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റുക, ഓടിക്കുക, എന്നിട്ട് പെട്രോൾ തീരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാറ്റി നിർത്തുക, നടന്നു പോകുക. അപ്പോൾ വണ്ടി ഓടിച്ച സന്തോഷം നമുക്ക്, നഷ്ടപ്പെട്ട വണ്ടി കണ്ടുപിടിച്ച സന്തോഷം പോലീസുകാർക്ക്, കാണാതെ പോയ വണ്ടി തിരിച്ചു കിട്ടിയെന്ന സന്തോഷം ഉടമസ്ഥന്. അങ്ങനെ എത്രയോ പേർക്ക് ആ സന്തോഷം കിട്ടുന്നേ. നമ്മൾ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചാൽ ഈ സന്തോഷം ആർക്കെങ്കിലും കിട്ടുമോ?
3: ഇല്ല.
2: ആ അതുകൊണ്ടാണ് ഇതിന് പ്ലഷർ ട്രിപ്പ് എന്ന് പറയുന്നത്. നിനക്കെന്താ പ്രാന്ത് പിടിച്ചു? 26 മിസ് കോള്.
3: ഒരു മിനിറ്റ്,
4: ഇത് മുഴുവൻ കഴിക്കണോട്ടോ.
3: അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് വിളിച്ചു പോയതാ. എങ്ങനുണ്ട്?
2: എന്താന്ന് വെച്ചാ എളുപ്പം പറയടാ. അവൾ അകത്ത് നോക്കിയിരിക്ക.
3: ഓ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു മുറിയിലാ കിടക്കുന്നേ?
2: അതെ.
3: ഒരു കട്ടിലിൽ?
2: ആ
3: എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം.
2: എന്ന് ഉപകാരം?
3: എല്ലാം ഒന്ന് മൊബൈലിൽ എടുത്തു വെച്ചോ.
5: അതാകുമ്പോ സൗകര്യം പോലെ എനിക്കും കാണാലോ.
2: എന്നാത്തിനാടാ മൊബൈൽ ആക്കുന്നേ? വീഡിയോക്കാരെ വിളിച്ച് ഷൂട്ട് ചെയ്യിക്കാടാ. ബാക്കിയുള്ളവൻ എങ്ങനെയെങ്കിലും ഉള്ള മനസ്സിൽ കയറി പറ്റാന്ന് പറഞ്ഞാ സമ്മതിക്കല. വെക്കടാ ഫോൺ അവിടെ.
3: ഹലോ ഹലോ,
4: എന്താ ചേ, എന്തുപറ്റി? എന്തൊരു ദുഃഖവാർത്ത കേട്ട പോലെ.
3: ലിബിയയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു.
4: എപ്പാ?
3: ഇന്ന് ഉച്ചയ്ക്ക്.
2: ഓടി.
6: എം സിന്ധുരാജ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി. ജോണി ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രാജരത്നമാണ്. ചിത്രസംയോജനം രഞ്ജൻ എബ്രഹാം. ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ ഗാലക്സി ഫിലിംസ് റിലീസാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 2012 ഓഗസ്റ്റ് 19 ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളം ആക്ഷൻ കോമഡി ചിത്രമായ താപ്പാനയിലെ ചിരിവിശേഷങ്ങളായിരുന്നു ചിരിനേരത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
7: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
8: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
7: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

0: റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മള് നമ്മുടെ റേഡിയോ സ്റ്റേഷന്റെ സമീപത്ത് ഉള്ള ഒരു വീടുണ്ട്. വീടിന്റെ ഗൃഹനാഥയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആരാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പേര് പറയേച്ചി.
1: എന്റെ പേര് മാധവി എന്നാണ്.
0: ഈ സ്ഥലത്തിന് ശരിക്കുള്ള പേരെന്ത്?
1: ലക്ഷീന നിവാസ എന്ന വീട്ടിന്റെ പേര്.
0: സ്ഥലം?
1: സ്ഥലത്തിന് കരിയില് എന്ന് പറയും.
0: പഴശ്ശിക്കടുത്തുള്ള കരിയില്.
1: ശൈല ടീച്ചറെ വീട്ടിന്റെ അടുത്താണ് വീടല്ലേ.
0: ശൈല ടീച്ചറെ വീടിന്റെ അടുത്ത് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവൂല്ലോ.
1: അന്വേഷാ പിന്നെ ഭയങ്കര ഇതാണ്. ടീച്ചറുമായിട്ട് ഭയങ്കര
0: കിടക്കണ്ടെന്ന് പറയുന്നത് ചേച്ചിന്റെ മോളാണ്,
1: മൂത്ത മോള്.
0: വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: ഈ വീട്ടില് എന്റെ ഭർത്താവും നിഷാന്റെ മൂത്ത മോളാണ്.
0: അവന്റെ പേര്
1: ബൽസൻ.
0: ബൽസൻ എന്താ ചെയ്യുന്ന? ബൽസേട്ടൻ
1: ബേക്കറി പണിയാണ്.
0: എവിടെ?
1: ഇരിട്ടിയില്.
0: ദിവസം പോവുക ചെയ്യാ?
1: ആ ദിവസം പോവുക.
0: എന്തൊക്കെയാണ് ബേക്കറി പണിക്ക്?
1: ഇവിടെ സ്വന്തമായിട്ടുള്ള ബേക്കറി ആണോ നോക്കുമ്പോ ആളില്ലല്ലോ പണിക്ക്. കുട്ടികൾക്കെല്ലാം ജോലി കിട്ടിയുണ്ട്, പക്ഷെ പിന്നെ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ എല്ലാരും കൂടി വീട്ടിൽ നിന്ന് എല്ലാം ആക്കിയിട്ട് വീട്ടിൽ പോയിട്ട് എല്ലാരും ചെയ്യുന്നതാണ്. പിന്നെ മോനും ജോലി കിട്ടി.
0: മോനെ പറ്റി പറയുമ്പോ മോന്റെ പേര് പറയൂ.
1: മോയൻ വില്ലേജിലാണ്.
0: പേര്
1: ലെനിൻ.
0: ലെനിൻ എവിടെയാ?
1: ലെനിന്റെ വീടാത്.
0: ഓ, അടുത്തടുത്താണ് വീട്. ചേച്ചിക്ക് എത്ര മക്കളാ?
1: എനിക്ക് നാല്.
0: പേര് പറയൂ എല്ലാരും. ലെനിന്റെ പേര് പറഞ്ഞു. നിഷ എന്ന് പറഞ്ഞു.
1: ലെനി ഇളയതാണ്. പിന്നെ നിഷ മൂത്തത്. പിന്നെ നടുക്കേത്ത രണ്ടാളുണ്ട്.
0: പേര് പറഞ്ഞു.
1: ഒന്ന് ഷീന. ഓള് പുന്നാട് പഞ്ചായത്തിലേനു. അടുത്ത ആള് ഷീബ. ഓള് മാച്ചേരിയാണ്.
0: മാച്ചേരി കല്യാണം കഴിച്ചോണ്ടായത്? ജോലി ചെയ്യുന്നുണ്ട്.
1: വലിയന്നൂര കല്യാണം കഴിച്ചു കൊണ്ടായിന്. ആടിനിപ്പം വീടെടുത്തിട്ട് മാച്ചേരിയേക്ക് മാറ്റി.
0: ജോലി ചെയ്യുന്നുണ്ടോ?
1: ആ, തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ.
0: എല്ലാരും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ സന്തോഷാണ് നമ്മക്ക്. പ്രതീക്ഷ ഉണ്ട് തന്നെ എല്ലാവർക്കും ജോലി കിട്ടുന്നു.
1: ആ, എനിക്ക് പ്രതീക്ഷയുണ്ട്.
0: നന്നായിട്ട് പഠിക്കുമായിരുന്നു എല്ലാരും.
1: എന്റെ മക്കൾ നല്ലോണം പഠിക്കുന്ന മക്കളാണ്. പിന്നെ എന്റെ സപ്പോർട്ടും എന്റെ പ്രാർത്ഥന എല്ലാം ഉണ്ട്.
0: വലുതായിട്ട് എങ്ങനെയല്ല സഹായിക്കുക? ബേക്കറി പണിയിൽ എന്തെങ്കിലും സഹായിക്കുക ചേച്ചി?
1: ബേക്കറി പണിയിൽ സ്വന്തമായിട്ട് എടുക്കുന്നില്ലേ?
0: വീട്ടിൽ നിന്നൊന്നും ചെയ്യില്ല.
1: വീട്ടിൽ നിന്ന് എല്ലാം സഹായം എല്ലാം ചെയ്തു തരും. എനിക്ക് കുളിക്കേണ്ട വെള്ളം വരെ എനിക്കിപ്പോ സുഖമില്ലായിട്ട് എടുത്ത് കൊണ്ടാച്ചിട്ടാന്ന് പോകുക. പണിക്ക് പോകുക. എല്ലാ സഹായം എല്ലാം ചെയ്തു തരും.
0: മക്കളെ എല്ലാരും ഇപ്പൊ അടുത്തടുത്ത വീട്ടിന് ചുറ്റും എത്ര മക്കളാ ഉള്ളത്?
1: വീട്ടിന് ചുറ്റും ഇപ്പം രണ്ട് മക്കളാണ് ഉള്ളത്. മോനും ഒരു മോളും.
0: നിഷ എന്താ ചെയ്യുന്നേ?
1: നിഷ മട്ടന്നൂര് മുനിസിപ്പാലിറ്റിയില്.
0: കുറെ വർഷമായ മുനിസിപ്പാലിറ്റിയില്?
1: കൊറേ. പിന്നെ കൂത്തുപറമ്പിൽ നിന്ന് പിന്നെ തളിപ്പറമ്പിലേക്ക് പോയി.
0: എല്ലാവർക്കും മക്കളൊക്കെ ആയ?
1: ഓ, നിഷേന്റെ മോള് നീർവേലിയാണ് കല്യാണം കഴിച്ചു കൊണ്ടായത്. ബസ്സിലാണ് ജോലി. തിരക്കടില്ല, നല്ല ഇതാണ്.
0: ഇവരൊക്കെ എവിടെയാ പഠിച്ചത് മക്കളൊക്കെ?
1: മക്കളെല്ലാം ചേവരു സ്കൂള്. ഇവിടെയുള്ള മക്കളെല്ലാം ചേവരു സ്കൂളാണ് പഠിച്ചത്.
0: ഏച്ചിന്റെ സ്വന്തം വീട് എവിടെയാ?
1: എന്റെ തോലമ്പറ സ്കൂളിന്റെ അടുത്ത്.
0: എത്ര വർഷമായി ഈ നാട്ടിലേക്ക് വന്നിട്ട്?
1: ഈ നാട്ടില് വന്നിട്ട് 54 അഞ്ചോ എന്നറിയല്ല. അനിയായി ഞാൻ 14 വയസ്സിൽ വന്നതാണ്. പിന്നെ
0: 14 വയസ്സിൽ കല്യാണം കഴിഞ്ഞു.
1: ഓ,
0: അന്ന് എങ്ങനെയായിരുന്നു? സമ്മതിക്കുവോ അല്ലെങ്കിൽ ഇഷ്ടമല്ല? നിങ്ങളെ ഇഷ്ടം നോക്കാറുണ്ടോ അന്ന്? അച്ഛനും?
1: ഇല്ല ഇല്ല, അച്ഛനും നമുക്ക്
0: ഇഷ്ടപ്പെട്ടിട്ട്. പക്ഷെ അത് തെറ്റായിട്ടില്ല. നല്ല സന്തോഷമാണ് വത്സേട്ടന്റെ കൂടെയുള്ള ജീവിതം.
1: എനിക്ക് അന്ന് എനിക്ക് ഇന്നും ഒരു മോശമായിട്ട് വന്നിട്ടില്ല.
0: ആ വത്സേട്ടൻ ആദ്യം എന്തായിരുന്നു കല്യാണം കഴിക്കുമ്പോ എന്തായിരുന്നു ജോലി?
1: ബേക്കറി പണിയാണ്.
0: അന്നേ ബേക്കറി?
1: അന്ന് ബേക്കറി പണി നാട്ടിലല്ല, പുറത്ത്. പിന്നെ പേട്ടക്കെല്ലാം പോയിട്ട് അങ്ങനെയാണ് ജീവിക്കല്.
0: അന്നേരം ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്?
1: അന്നേരം അമ്മയും ഞാനും. പെങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി.
0: വരുന്നതിന് മുന്നേ അടുക്കള പണിയൊക്കെ അറിയായിരുന്നു ചേച്ചിക്ക്?
1: അടുക്കള പണി ഒന്നും അറിയില്ല. എന്റെ വീട്ടിൽ ഒരുപാട് ആളുള്ളതാണ്. സ്വന്തം വീട്ടില് 10-22 ആളോട് ആദ്യം നിന്നിന്. പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് എല്ലാരും പോയകൊണ്ട് എന്തായാലും 10-11 ഉണ്ടായിരുന്നു ഒപ്പരം. അതുകൊണ്ട് പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അവരെല്ലാം കുട്ടികളെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ താലോലിച്ചിട്ട് അങ്ങനെ പോവും. അല്ലാണ്ട്
0: അങ്ങനെ താലോലിച്ച ആള് ഒരു കുടുംബിനിയായിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോ വിഷമം ഉണ്ടായിരുന്നു? ഒന്നും അറിയില്ലേ എന്നുള്ള?
1: ഇല്ല ഇല്ല,
0: നന്നായി സപ്പോർട്ട് ചെയ്തു.
1: ആ,
0: നേരത്തെ പണി പഠിച്ചു.
1: ആ, ഇവിടെ വന്നിട്ടാണ് എല്ലാം കൂടുതൽ പണി പഠിച്ചത്.
0: പിന്നെ പിന്നെ എല്ലാം പഠിച്ചു തുടങ്ങി.
1: പഠിച്ചു തുടങ്ങി.
0: സഹായിക്കുവോ വത്സേട്ടൻ? അന്നേരം
1: ഓ, വത്സേട്ടൻ നല്ലോണം സഹായിക്കും. എല്ലാ സഹായവും വത്സേട്ടന്റെ ഉണ്ട്.
0: അതെയാ?
1: എനിക്ക് ഇതുവരെ ഒരു വിഷമം വന്നിട്ടില്ല.
0: അങ്ങനെ തന്നെ ഫോട്ടോ
1: സഹായിക്കും. എല്ലാ സഹായവും വത്സേട്ടന്റെ ഉണ്ട്.
0: അതെയാ?
1: എനിക്ക് ഇതുവരെ ഒരു വിഷമം വന്നിട്ടില്ല.
0: അങ്ങനെ തന്നെ ഫോട്ടോ അയച്ചു. വത്സേട്ടനെ കാണാൻ പറ്റിയില്ല നമുക്ക്. പിന്നെ എന്തായാലും നിങ്ങള് റേഡിയോയിലേക്ക് വരാൻ പറയണം. ഒരു
1: ദിവസം വരാം, അമ്മയുടെ അടുത്തല്ലേ.
0: അതെ. പിന്നെ ചേച്ചി അന്നേരല്ലോ സിനിമയൊക്കെ കാണലുണ്ടാ? പോയിട്ട് ടാക്കീസിലെല്ലാം പോയിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? അന്നേരം കല്യാണം കഴിഞ്ഞ ആദ്യക്കെല്ലാം
1: ആടെ നാട്ടിലുണ്ടാവില്ലല്ലോ, എന്നാലും വന്നാലും ചെലപ്പോ എല്ലാം കൊണ്ട് കാണിക്കൂ. പിന്നെ പിന്നെ ഞാൻ പണിക്ക് പോകുമ്പോ
0: പണിക്ക് പോയി
1: അന്നേരം പിന്നെ ഈ പൂഴി അരിക്കല് പിന്നെ അങ്ങനെയുള്ള പണിയും എല്ലാ പണിയും എടുക്കും ഞാൻ. ഒന്നിനൊരു മടിയില്ല.
0: എത്ര വയസ്സ് വരെ പണിക്ക് പോയി പുറത്ത്?
1: പണിക്ക് പോയത് ഇപ്പൊ 20 കൊല്ലം ആയിട്ടുള്ളൂ പണി നിർത്തിയിട്ട്.
0: ആരാ പറഞ്ഞേ ഇനി പോണ്ടാ
1: പോണ്ടെന്നൊന്നും പറഞ്ഞു?

0: സ്വയം നിർത്തി.
1: എനിക്ക് ഇവിടെ തന്നെ എടുക്കാനുള്ള ഇഷ്ടം പോലെ പണിയുണ്ട്.
0: അവരെല്ലാം നോക്കിണ്ടല്ലേ,
1: മക്കളെ കുട്ടികളെയും എല്ലാം നോക്കിട്ട് അങ്ങനെ പണിയുണ്ട്. അതുകൊണ്ട്
0: പാട്ടൊക്കെ ഇഷ്ടാണോ? പണ്ടേ
1: പാട്ട് ഇഷ്ടാണ്, പാടാൻ ഇഷ്ടമല്ല.
0: പാടാൻ ഇഷ്ടമല്ല. ഏതാണ് അധികം കൂടുതൽ കേൾക്കല്? ആരുടെ പാട്ടാണ് ഇഷ്ടം കൂടുതൽ? കുറെ ആൾക്കാരില്ലേ പാട്ട് പാടുന്ന? യേശുദാസ് ഉണ്ട്, ജയചന്ദ്രൻ ഉണ്ട്, ചിത്രാമ്മയുണ്ട്, ജാനകിയമ്മ ഉണ്ട്.
1: ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിത്രാമ്മേന്റെ.
0: ചിത്രാമ്മേന്റെ പാട്ടാണ് കേട്ടിരുന്നു?
1: കേട്ടിരുന്നു പോയി. ഇപ്പം തന്നെ നമ്മളിപ്പം കാണുന്നില്ലേ ടിവിയിൽ കാണുന്നില്ലേ, ഐഡിയ സ്റ്റാർ സിംഗറിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ ചിത്രാമ്മ, ഒരു അഹങ്കാരം ഇല്ല,
1: എല്ലാരോടും ഒരേ പെരുമാറ്റല്ലേ. ചെറുത് വലുത് ഒന്നൊന്നുമില്ലല്ലോ, എല്ലാരോടും ഒരേ പെരുമാറ്റം വെച്ചു. ഒരിക്കൽ ചിത്രാമ്മേനെ അടുത്തുനിന്ന് കാണണമെന്നുണ്ട്.
0: റേഡിയോയിലെ പരിപാടി കേട്ടിട്ട് ആരെങ്കിലും അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കട്ടെ. നാട്ടിലെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാല് കാണാൻ പറ്റും.
1: അതെ, നാട്ടിൽ വന്നാൽ കാണാൻ പറ്റുമല്ലോ.
0: പണ്ട് നാട്ടിക്കൊക്കെ പോവാറുണ്ടോ?
1: ഓ,
0: നാട്ടിപ്പാട്ട് ഓർമ്മയുണ്ടോ? പണ്ടത്തെ
1: നാട്ടിപ്പാട്ട്
0: ഓർമ്മയുണ്ടോ? വരികളൊന്ന് പറയാൻ പറ്റുമോ? അന്ന് പാടുന്ന നാട്ടിക്കെല്ലാം പോകുമ്പോഴുള്ള പണ്ടത്തെ കാലല്ലേ. എനക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞാവുമ്പോ ഇങ്ങനെ നാട്ടിൽ നടുമ്പോ ആൾക്കാർ പാടുന്ന കേൾക്കാറ്.
1: നാട്ടിപ്പാട്ട് എന്ന് വെച്ചാല് അവര് പാടുമ്പോ ഞാൻ കേട്ട് ആസ്വദിക്കലാണ്ട് ഞാൻ ബൈപ്പാട്ട് പാടും അങ്ങനെയൊന്നും ചെയ്യലില്ല.
0: വരികൾ ഓർമ്മയുണ്ടാ പാടുന്നേ?
1: വരികള് ഓർമ്മിച്ചാ കിട്ടുമായിരിക്കും.
0: ഒന്ന് ഓർമ്മിച്ചു നോക്കിയേ.

0: ഒന്നുണ്ട് പിന്നെ അത്ര വലിയ എനിക്ക്
1: ഓർത്തെടുത്ത പാട്ട് കേൾക്കുമ്പോ ഞാറ് നടാൻ നല്ല സുഖം
0: നല്ല സുഖം
1: പോകുന്ന പോലെ നിങ്ങളെ ഞാറ് ഇങ്ങനെ നട്ടു പോവാ വയല് കാണാൻ
0: ഇന്നത്തെ അന്നത്തെ വയല് ഒരു നല്ലൊരു വയലല്ലേ പൊന്നും വിളയുന്നൊരു കൃഷി കണ്ടാ തന്നെ മനസ്സിന് നല്ലൊരു
1: മഴക്കാലം കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരേ
0: എന്റെ അച്ഛനും നമ്മളെ വീട്ടിലെല്ലാം ഭയങ്കരനും പിന്നെ കൃഷി ഉണ്ടാക്കലും അച്ഛൻ കാലി വെച്ചിട്ട് അങ്ങനെ അച്ഛൻ കാലി കൂട്ടുന്നതിന് എന്റെ അച്ഛൻ സ്വന്തമായിട്ട് കാലിയുണ്ട്.
1: ഓക്കെ, ഇനി ഏച്ചിക്ക് നമ്മള് ചിത്രാമ്മയുടെ ഒരു പാട്ട് കേൾക്കണ്ടേ?
0: വേണോ വേണോ.
1: ഏത് പാട്ടാ ഇഷ്ടം ചിത്രാമ്മ? ഏത് പാട്ട് പാടുന്ന ഏച്ചിക്ക് കേൾക്കേണ്ടത്?
0: ചിത്രാമ്മന്റെ പാട്ട് പല പാട്ടും പാടുന്നില്ല, അങ്ങനെ ഓർത്ത് നിൽക്കുന്നില്ല. ഞാൻ
1: നന്ദനത്തിലെ പാട്ട് ഇഷ്ടമാണോ? പറഞ്ഞതിന്റെ ഇഷ്ടമാണോ?
0: അത് ഇഷ്ടമാണ്.
1: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു തരാം ഏച്ചി. ഒരുപാട് സന്തോഷം ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയതില്. ഓക്കെ, ഈ പാട്ട് കേൾപ്പിച്ചു തരാം.

0: നമ്മളിപ്പോ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടില്ല. ഇപ്പൊ ചേച്ചിയുടെ മകളുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ് താമസം. പേരെന്തായിരുന്നു?
1: ഷജിന.
0: ഷജിന, കുറെ വർഷമായോ വീടും ഇങ്ങോട്ട് മാറി?
1: അഞ്ചുവർഷം.
0: മകന്റെ ഭാര്യ? മകനല്ലേ വില്ലേജിൽ? ഏത് വില്ലേജിലാ?
1: കീഴല്ലൂര്.
0: കീഴല്ലൂര്. കുറെ വർഷമായോ ജോലി കിട്ടിട്ട്? കല്യാണം കഴിക്കുമ്പഴേ
1: വർഷം കിട്ടും.
0: അതെ അല്ലേ. ഓക്കെ, എന്താ പഠിച്ചേ?
1: ഞാൻ ടി ടി സി കഴിഞ്ഞിട്ട്
0: പിന്നെ നോക്കിയില്ല സ്കൂളില്.
1: കുറച്ച് മുനിസിപ്പാലിറ്റിന്റെ രജിസ്ട്രി എന്ന് പറഞ്ഞ ഒരു പദ്ധതി അതൊക്കെ ചെയ്തേനെ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല.
0: മക്കള് വലുതായി കഴിയുമ്പോൾ നമുക്ക് തോന്നും ജോലി വേണമായിരുന്നു. എത്ര മക്കള്?
1: രണ്ടാളുണ്ട്. മൂത്തയാള് 9-ാം ക്ലാസ്സിൽ.
0: എവിടെ?
1: നട്ടനുവേ.
0: ഏത് ക്ലാസ്സാ?
1: 9th.
0: മോളാ മോനോ?
1: മോളാന്ന്. ആരാധ്യ.
0: ഏത് ക്ലാസ് ടീച്ചറാ?
1: ക്ലാസ് ടീച്ചർ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ടീച്ചർ ആയിരുന്നു. പ്രിപ്പറേഷൻ നിമിച്ച.
0: അപ്പൊ എവിടെയാ സ്വന്തം വീട്?
1: ഞാൻ കരയില.
0: കരയിലെ അടുത്തന്നെ. കല്യാണം ആലോചിച്ചു വന്നെയാണോ, ലവ് മാരേജ് ആണോ?
1: ആലോചിച്ചു
0: വന്നെയാണ്. ഓക്കെ, അടുത്തായോണ്ട് ചില ആളും അറിയില്ല അടുത്ത് വേണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നോ?
1: ഇല്ല.
0: അതിന് തന്നെ ഇഷ്ടപ്പെട്ടു, സമ്മതിച്ചു,
1: വന്നിട്ടില്ല. കഴിഞ്ഞു
0: കഴിഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവിടെ വന്നത്. എന്തുണ്ട് കാരനാടും ഇത് നെല്ലൂന്നി തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചെറിയ ദൂരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ.
1: എന്നാലും
0: എന്തെങ്കിലും ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, പ്രാദേശികമായ വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ട് ഇവിടെ വന്നേരം? ആചാരങ്ങള് അല്ലെങ്കിൽ ഇവിടുത്തെ രീതികള്, ഭക്ഷണം?
1: അടുത്തടുത്ത് തന്നെ.
0: അടുത്ത അതാ ചോദിച്ചത്. അങ്ങനെയൊന്നും

0: യു പിന്ന് പിന്നെ ആദ്യം പഠിച്ചത്
1: അവിടെ നിന്നിട്ടാണോ പോയാലും ഇവിടെ നിന്ന്
0: ഇവിടുന്ന് പോക്കുണ്ട് അവിടെയും
1: വീട്ടിലാരൊക്കെ ഉള്ളത് ഇപ്പം
0: അച്ഛനും അമ്മയും ഏട്ടനെ
1: കല്യാണം
0: കഴിഞ്ഞിടക്ക്
1: പോകണേ. അപ്പൊ എങ്ങനെയാ വീക്കെൻഡിൽ പോവോ അല്ല തോന്നുമ്പോ കാണണം തോന്നുമ്പോ
0: ഇടക്ക് പോകും ഇന്ന് ഇവള് ലീവായോണ്ട്
1: ഇവരെല്ലാം പോയി കഴിഞ്ഞാ എങ്ങനെയാ പോവാ
0: ഭർത്താവ് പോകുമ്പോ
1: കൂടെ വണ്ടി ഡ്രൈവിംഗ് എല്ലാം ഡ്രൈവിംഗ് എല്ലാം പഠിച്ചല്ലോ സ്കൂട്ടി പോയാ മതിയല്ലോ ആരെ ഡിപെൻഡ് ചെയ്യുന്നല്ലോ. ഓക്കെ പിന്നെ എങ്ങനെയാ സിനിമയൊക്കെ കാണാറുണ്ടോ?
0: നല്ലപ്പോഴും
1: മക്കൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവോ? അന്ന് പറയോ കൂട്ടിട്ട് പോവോ എല്ലാരും
0: കൂട്ടിട്ട് പോക്കുണ്ട്.
1: എന്താ മാറി നിക്കുന്നേ? ഞാനിപ്പം മോളോട് പറയുമ്പോ അച്ഛനും മോളും കൂടെ എന്താ അമ്മ വരണ്ടേ അമ്മനെയും കൂടി പോകണ്ടേ എന്ന് മോള് ചോദിക്കും. അതുപോലെ ഇവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ?
0: ഞാനല്ല പറഞ്ഞ ഇപ്പൊ അമ്മക്ക് സുഖമില്ലാന്ന് അതുകൊണ്ട് അങ്ങനെ
1: അങ്ങനെ മാറിയതാണ്. ഓക്കെ അമ്മേനെ കെയർ ചെയ്യേണ്ടതുണ്ട്. അച്ഛനെന്താ ചെയ്യുന്നത്?
0: സ്ട്രോക്കിന്റെ പ്രശ്നം രവീന്ദ്ര
1: അവരെല്ലാം കേൾക്കുന്നുണ്ടാവും ചിലപ്പോ ഒരുപാട് പേര് റേഡിയോ കേൾക്കുന്നവരുണ്ട്. അമ്മയുടെ പേര്
0: ലീല,
1: ഏട്ടന്റെ പേര്
0: ഷജിത്ത്.
1: ഷജിത്ത്. ഓക്കെ മക്കളുടെ പേരൊക്കെ പറയോ.
0: ആരാധ്യ മൂത്തിയാള്, ഇളയാള് അന്മിയ.
1: അന്മിയ അന്മിയാണ് ജി യു പിയിലെ ആരാധ്യ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളില്. ഓക്കെ മൂത്തിയാള് പാട്ട് പാടുന്ന പറഞ്ഞ ഇളയാള് ഡാൻസ്
0: കളിക്കും.
1: മൂത്തിയാളോ?
0: മൂത്തയാള് പ്രത്യേകിച്ച് അങ്ങനെ ഡാൻസിന് അങ്ങനെ പരിപാടി ആയിട്ട് നോക്കില്ല.
1: പാട്ടിനോടെല്ലാം ഇഷ്ടമുണ്ടാ?
0: കേൾക്കാറുണ്ട്.
1: ആരെ പാട്ട കൂടുതൽ കേൾക്കാൻ താല്പര്യം?
0: അങ്ങനെ എല്ലാരെയും കേൾക്കാറുണ്ട്,
1: മിക്സ് ചെയ്ത് കേൾക്കും. ഓക്കെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പരിപാടിയിലെ കൂടി ഒരാളെ പാട്ട് വെച്ച് തരാം. ആരതാ വേണ്ടത്? ഏത് പാട്ടാ വേണ്ടത്? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെയും കേൾപ്പിക്കണോ?
0: എല്ലാരും പാട്ടും കേൾക്കാം. യൂട്യൂബിലായാലും
1: നമ്മുടെ റേഡിയോ ഫോണിൽ കിട്ടും കേട്ടോ. പ്ലേ സ്റ്റോറിൽ റേഡിയോ മലബാർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയോ തന്നെ മൊബൈലിൽ കേൾക്കാം. ഓക്കെ അപ്പൊ നമ്മൾ ഈ പരിപാടിയിലൂടെ ഏത് പാട്ട് കേൾക്കണ്ടേ?
0: തുടരില്ലത്തെ
1: നല്ലൊരു പാട്ടുണ്ട്, അത് വെച്ച് തരാം. ഓക്കെ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

0: നമ്മൾ ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ഏട്ടന്റെ പേര്?
1: എന്റെ പേര് ശ്രീനിവാസൻ.
0: സ്ഥലം
1: നെല്ലൂന്നി, പെരുമ്പച്ചാൽ റോഡ്.
0: എന്താ ചെയ്തോണ്ടായ മുന്നേ?
1: ഞാൻ ഗൾഫിലാണ്.
0: കൊറേ വർഷമായോ ഗൾഫിൽ നിന്ന് വന്നിട്ട്?
1: വന്നിട്ട് 10-15 വർഷത്തോളം.
0: 15 വർഷം ഗൾഫിൽ എന്തായിരുന്നു ചെയ്തേ?
1: ഞാൻ ലോറി ഡ്രൈവറാണ്.
0: ഇവിടുന്ന് മുന്നേ വണ്ടി എടുത്തിട്ട് തന്നെയാണോ പോയത്? എന്താ ഗൾഫിലേക്ക് പോവാൻ കാരണം?
1: ഗൾഫിലേക്ക് നല്ലൊരു കാരണം ഉറവാൻ ഗൾഫിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞ് ഒരു നല്ലൊരു വിസ ഉണ്ട്, വരുന്നോന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ്, പിന്നെ കുറെ കഴിഞ്ഞ ശേഷം പറഞ്ഞ് അല്ല എന്ന്, പോരി എന്ന് പറഞ്ഞു. അവസാനം അവന്റെ നിർബന്ധ പ്രകാരം ഞാൻ ഗൾഫിൽ പോയി.
0: അപ്പോ
1: 21 വർഷം ഞാൻ അവിടെ
0: നിന്നു
1: പണിയെടുത്തണം.
0: എങ്ങനെയുണ്ട്, നല്ല ജീവിതമായിരുന്നു അന്നേരം?
1: അന്നേരത്തെ നല്ല ജീവിതം. 2 വർഷം കൂടുമ്പോ നാട്ടിൽ വരാം, നല്ലൊരു കമ്പനി ആയിരുന്നു. പിന്നെ വയസ്സല്ലായ ശേഷം പിന്നെ റിട്ടയറായിട്ട് വന്ന് മുതലാളിയുടെ ഞാൻ പോകുന്ന അങ്ങനെ വന്ന്.
0: നാട്ടില് വന്നിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഗൾഫിന?
1: ഇല്ല, ഗൾഫിന മിസ് ചെയ്യാൻ ഞാൻ അങ്ങനെ ക്യാൻസൽ ആക്കിട്ട് വന്നതുകൊണ്ട്
0: പ്രശ്നമില്ല. മനസ്സിനോട് പൊരുത്തപ്പെട്ടിട്ടാണ് വന്നത്.
1: അതെ അതെ അതെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, മകൻ, മകന്റെ ഭാര്യ, 2 കുട്ടികളാണ്. പിന്നെ മകളപ്പറാടിയാ താമസിക്കുന്നു. ലെഞ്ചിമ മകള് ഇക്കൂറ് ഒരു ഫ്ലൈഹിന്ദ് ട്രാവൽ ഏജൻസി പണിയെടുക്കുന്നു.
0: മകൻ
1: സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്, അതിന്റെ അകത്ത് ഡ്രൈവറായിട്ട്.
0: അച്ഛന്റെ പാതയിൽ തന്നെയാണ് മകൻ. ചെറുതാകുമ്പോഴേ ആ ഒരു ശീലം ഉണ്ടായിരുന്നോ മകൻ? ടാക്സി എടുക്കാണ്.
1: ടാക്സി ഉണ്ട്, പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അതിന്റെ അകത്തും പോകും, ലോങ്ങെല്ലാം പോകുമ്പോ എന്നെ വേറെ ഡ്രൈവറുണ്ട്, ഓനും അതിന്റെ അകത്തും പോകും. അങ്ങനെ
0: മകൻ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് പോകുമ്പോൾ അച്ഛന് അതിന് താല്പര്യം ഉണ്ടായിരുന്നോ?
1: താല്പര്യം തന്നെ, സന്തോഷമേ ഉള്ളൂ.
0: കാരണം ആ ജോലിയുടെ മഹത്വം അറിയാലോ അല്ലേ?
1: അതെ അതെ അതെ അതെ അതെ.
0: കമ്പനിയിൽ അവിടെ എന്തൊക്കെയോ ചെയ്യേണ്ടി വരിക, സാധനങ്ങളുടെ ഇതായിരുന്നു
1: അത്. അവിടെ ഒരു ഇവിടുത്തെ ഹോളോ വുഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇല്ലേ, ഞാൻ അവിടുത്തെ അത് ലോഡ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ഇറക്കണമെന്നില്ല. ഇത് തന്നിട്ടാകുമ്പോ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറക്കിട്ട് വന്നോളൂ. ഈ ക്രെയിൻ കൊണ്ട് നമ്മൾ ഇറക്കി കൊടുക്കണം. കൈകൊണ്ടൊന്നും വേണ്ട, ക്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇറക്കി കൊടുക്കണം.
0: അവിടുന്ന് നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും ഇങ്ങനെ യാത്ര ഡ്രൈവിംഗ് ജോലി ചെയ്യുമ്പോഴും?
1: ഇല്ല, അത്ര വലിയ ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും സുഖം തന്നെ. ഒന്നും അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ വണ്ടി ഒരു ട്രിപ്പ് ഇറക്കി വന്നാല് പിന്നെ 1.5 മണിക്കൂർ റെസ്റ്റാ. എന്ന് വെച്ചാൽ ലോഡാക്കുന്നവരെ നേരത്തെ വേറെ ലോഡായിട്ടാകുമ്പോ പിന്നെ നമ്മള് പോകണ്ട, അതുവരെ നമ്മക്ക് ഫ്രീ ആണ്. നല്ല ഇതേനു, നല്ല കമ്പനിയാണ്.
0: വേറെ നാടൊക്കെ കണ്ടിട്ടുണ്ടോ?
1: ഓ ഉണ്ട്.
0: എവിടെയൊക്കെ പോയി സഞ്ചരിച്ചിട്ടുണ്ട്?
1: ആടന്ന് ദമാമ്, പിന്നെ കോവാറ് അങ്ങനെയുള്ള സ്ഥലമെല്ലാം പോയിട്ടുണ്ട്.
0: താമസമല്ല, എങ്ങനെയാ? ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചാണോ? എങ്ങനെയാ?
1: ഒക്കെ എല്ലാരും ഒരുമിച്ചാണ്. ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് ഒരു റൂം, ഒരു സ്വന്തം, ഞാൻ സ്വന്തം താമസിക്കില്ല.
0: അതെന്താ അങ്ങനെ കിട്ടിയത്? മറ്റുള്ള വ്യത്യസ്തമായിട്ട്
1: ഇല്ല, അത് ഞാൻ പറഞ്ഞ ശേഷം പറഞ്ഞ് സ്വന്തമായിട്ട് റൂം തരാന്ന്. അങ്ങനെ ഒരു റൂം എനിക്ക് സ്വന്തമായിട്ട്
0: തന്നു. ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏട്ടൻ?
1: ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: സ്വസ്ഥം?
1: സ്വസ്ഥല്ല, രാവിലെ ഒരു എക്സസൈസ് എന്നുള്ളവർക്ക് കുറച്ച് റബ്ബർ ഉണ്ട്, അതിനെ ടാപ്പ് ചെയ്യും, അതിനെ ഇതാക്കും, അതെല്ലാം ശരിയാക്കും. അത് തന്നെ. ഇപ്പൊ മഴ കഴിഞ്ഞോണ്ട് ഇപ്പം പോക്കില്ല.
0: അപ്പൊ മകൻ എന്താ പഠിച്ചത്?
1: മകൻ +2 ആണ്.
0: +2 കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗിന്റെ ഇതിലേക്ക് പോയത്. മട്ടന്നൂര് തന്നെയാണോ
1: ആള്?
0: ബസിന്റെ, ടൂറിസ്റ്റ് ബസിന്റെ പേരെന്താ?
1: CVS.
0: CVS. ഓക്കെ. എവിടെയൊക്കെ പോവാറ്? അധികം ടൂറിസ്റ്റ് പാക്കേജ് തന്നെയാണോ?
1: ഉണ്ട്, അധികം ഉണ്ട്. അത് എവിടെയൊക്കെ പോവാറ് വെച്ചാൽ അത് പറഞ്ഞിട്ട് ഓരോരുത്തർ വന്നിട്ട് ട്രിപ്പ് പിടിക്കുന്നതിനനുസരിച്ചിട്ട്.
0: ബസ്, വലിയ ബസ്സാണ്?
1: വലിയ.
0: അതുപോലെ മകന്റെ ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: മകന്റെ ഭാര്യ ഒന്നും ചെയ്യുന്നില്ല.
0: കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് കൊറേ ആയോ മകന്റെ?
1: 10-30 വർഷത്തോളം.
0: മക്കള്? കൊച്ചുമക്കള് എത്ര പേരാ?
1: കൊച്ചുമക്കള് 2 ആള്.
0: എന്താ ചെയ്യുന്നവര്?
1: മംഗലാപുരത്ത്
0: നേഴ്സിംഗിനാണോ?
1: നേഴ്സിംഗ്.
0: മൂത്തയാള്?
1: മൂത്തയാള്. പിന്നെ ഈ ചെറിയ പിന്നെ ഇളയ മോളാണ്, മോള് 5-ാം ക്ലാസ് പഠിക്കാണ്.
0: എവിടെ?
1: ശ്രീശങ്കരയിൽ.
0: ശ്രീശങ്കരയിൽ പഠിക്കുകയാണ്. രണ്ടുപേരും ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കൊച്ചുമക്കൾ?
1: ഡാൻസും പാട്ടും ചെറിയ മോക്ക്
0: ഉണ്ട്. നിങ്ങളാരെങ്കിലും പാടുവോ?
1: ഇല്ല, നമ്മളാരും പാടും.
0: കേൾക്കാനാണ് ഇഷ്ടം?
1: അതെ.
0: സിനിമക്ക് ഒക്കെ കൊണ്ടുപോകാറുണ്ടോ മക്കളെയും ഭാര്യനെ?
1: അവര്
0: പോണോ?
1: എനിക്ക് പിന്നെ അത്രയും ഇൻട്രസ്റ്റ് ഇല്ല.
0: ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തെ ലീവ് കിട്ടും?
1: രണ്ടു മാസം
0: അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സമയം ആ സമയം ഈ രണ്ടു മാസം ഉപയോഗപ്പെടുത്തുന്നത്?
1: എവിടെയെങ്കിലും കുടുംബക്കാരടക്കോ യാത്രകൾ തന്നെ പോയിട്ട് അത് ഇതിലായിട്ട് അങ്ങനെ.
0: എത്ര രണ്ട് മക്കളാണ് നിങ്ങൾക്ക്? രണ്ട് മക്കളാ?
1: അതെ അതെ അതെ, എനിക്ക് രണ്ട് മക്കള്, മകനും രണ്ടു മക്കള്.
0: മോക്ക് കുട്ടികളായോ?
1: ഒറ്റൊരു കുട്ടി, ഓയൻ ദുബായിലായില്ല,
0: വർക്ക് ചെയ്യണം. അപ്പൊ മൂത്തത് മകളാണോ?
1: അല്ല, മൂത്ത മകൻ ഇവിടെ ഇല്ല.
0: മകള് കല്യാണം ആദ്യം കഴിഞ്ഞത് മകളുടെ ആയിരിക്കും.
1: ആ അതെ അതെ അതെ.
0: അവളുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഓ മിലിറ്ററിയിലേനു, മിലിറ്ററിന്ന് ഇപ്പൊ വിരിഞ്ഞ്
0: വന്ന്. എല്ലാരും നിങ്ങള് ഓണത്തിനും വിഷുവിനെല്ലാം ഒരുമിച്ച് തന്നെയാണോ?
1: ഒരുമിച്ച് എല്ലാം തന്നെ, സദ്യ എല്ലാം
0: അടുത്തന്നെ. വിളിപ്പുറത്ത് അതിനെ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ?
1: കുഴപ്പമില്ല.
0: ഇനിയിപ്പം മക്കള് ജോലിക്ക് പുറത്ത് സെറ്റിൽ ആവേണ്ട പരിപാടി, നഴ്സിംഗിന് പഠിക്കുന്ന ഫൈനൽ ഇയർ ആണോ?
1: ഫൈനൽ ഇയർ അല്ല, രണ്ടാമത്തെ വർഷം.
0: രണ്ടാമത്തെ വർഷം നഴ്സിംഗ് ഫീൽഡ് തെരഞ്ഞെടുക്കാൻ കാരണം?
1: നഴ്സിംഗ് ഫീൽഡിലാണ് നല്ല രീതിയിൽ
0: പെട്ടെന്ന് ജോലി കിട്ടുന്നത്.
1: അതുകൊണ്ട്
0: എങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പൊ ഉള്ള ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുന്നത്?
1: ഒഴിവ് സമയം ടി വി കാണും, റേഡിയോ കേൾക്കും.
0: റേഡിയോ, നമ്മളെ റേഡിയോ ഒക്കെ കുറെയൊക്കെ വർഷമായോ കേട്ടു തുടങ്ങിയിട്ട്?
1: ആയി, കുറെ വർഷമായി. എനിക്ക് പാട്ട് കേൾക്കാനും അത് ചെറിയ പഴയ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഈ റേഡിയോ ഇല്ലാത്ത.
0: എന്നാലും എടുത്ത് നാടകമൊക്കെ കേൾക്കാറുണ്ടോ നമ്മളെ?
1: ആ ചെലപ്പോ കേൾക്കല്ലോ, നാടകം ചില സമയത്ത് കേൾക്കില്ല, എന്തെങ്കിലും പണിയായിട്ട് അങ്ങ് പോയിട്ടുണ്ടോ പിന്നെ.
0: എന്തെങ്കിലും സജഷൻ ഉണ്ടോ നമ്മളെ റേഡിയോനെ കുറിച്ച്? എന്തെങ്കിലും മാറ്റങ്ങള് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ?
1: ഇപ്പോഴത്തെ പരിപാടി നല്ല പരിപാടിയാണ്.
0: പരിപാടിയാണ്
1: ആ, നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന
0: എല്ലാ ജനറേഷനെയും കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്.
1: ഇപ്പോഴത്തെ പഴയ പാട്ട് നല്ല രസമുള്ള പാട്ടാണ്, പഴയ പരിപാടി എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്.
0: പാട്ട് കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിയിൽ പാട്ട് പാടുവോ ചേട്ടൻ? രണ്ടുപേരും വിളി തരുവ പഴയ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പാട്ടിന്റെ രണ്ടുപേരും.
1: ചന്ദന കാറ്റേ കുളിർ കൊണ്ടുവാ.
0: മറന്നു പോകുന്നുണ്ട് വരികളല്ലേ, എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് പറഞ്ഞു തന്നല്ലോ. ഈ പാട്ട് തന്നെയാണോ കേക്കണ്ടേ? ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും
0: കേൾക്കുന്ന
1: ഓക്കെ.
0: അപ്പോ പുറത്ത് എവിടെയെങ്കിലും പോവാറുണ്ടോ? യാത്ര ഇഷ്ടമുണ്ട്? ഇപ്പോഴും
1: യാത്ര എവിടെയും കാര്യമായിട്ട് എവിടെയും പോക്കില്ല, എന്നാലും പോക്കുണ്ട്.
0: അമ്പലങ്ങളെല്ലാം ഇഷ്ടമാണ്?
1: അതെല്ലാം.
0: ഇപ്പഴും ഡ്രൈവ് ചെയ്യാറുണ്ടോ?
1: ആ ഉണ്ട്,
0: ഇഷ്ടമാണ്.
1: ചെറിയ വണ്ടി എടുത്തിട്ട് റോഡിനും മട്ടന്നൂരും.
0: ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഡ്രൈവർമാരോട് എന്താ പറയാനുള്ളേ? നല്ലൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ എന്ന രീതിയിൽ, കാരണം ഒരുപാട് വണ്ടികൾ പണ്ടത്തെ പോലെ
1: അല്ല,
0: എല്ലാ വീട്ടിലും ഈ രണ്ട് വണ്ടിയാണ് അല്ലേ. അപ്പം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന റോഡാണ്, ആക്സിഡന്റുകൾ കൂടി കൂടി വരികയാണ്. എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്?
1: ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ,
0: ക്ഷമ വേണം,
1: ക്ഷമ വേണം, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഏറ്റവും നല്ലൊരു പണിയാണ്. അല്ലേ പിന്നെ കെയർലെസ് ആയിട്ട് പോയാല് അതിന് കണക്കായിട്ട് പ്രശ്നമായിരിക്കുമെന്നില്ല.
0: ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം.
1: അത് തന്നെ.
0: അപ്പൊ ചേട്ടാ, നമ്മളെ റേഡിയോയിലേക്ക് ഒരു ദിവസം വരിക, എല്ലാരും കൂടി വരിക. റേഡിയോ കാണണ്ടേ, ഇത്ര അടുത്തല്ലേ,
1: കേൾക്കല്ലേയുള്ളൂ. അറിയാം, അതിലെ കൂടി പോകുമ്പോ
0: എല്ലാരെയും കൂട്ടിട്ട് വരിക, വൈഫിനെ ഒക്കെ. അപ്പോ പാട്ട് തീർച്ചയായിട്ടും കേൾപ്പിക്കാം, പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: ഫാമിലി ലൈഫ് ഇതുപോലെ നന്നായിട്ട് സന്തോഷത്തോടെ പോട്ടെ.
1: ഓക്കെ,
0: താങ്ക് യു.

0: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മള് പരിചയപ്പെടാൻ പോകുന്നത്
2: സൗമ്യ.
1: സൗമ്യ, എത്ര മക്കളാ ഉള്ളത് നിങ്ങള്?
2: ഞങ്ങള് 3 പെൺപിള്ളേർ. ഞാൻ കർണാടകത്തിലാണ്.
1: ആണോ? എങ്ങനെയാ ഇവിടെ എത്തിയത്?
2: കല്യാണം ആലോചിച്ചു വന്നു.
1: അങ്ങോട്ടേക്ക് ഇവര് കല്യാണം ആലോചിച്ചു വന്നു.
2: ഇവർക്ക് ഇവിടെ നോക്കി നോക്കി പെണ്ണ് ശരിയാവും എടുക്കുമ്പോ
1: അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് നല്ല ഫ്ലുവന്റ് ആയിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ.
2: അല്ല, നമ്മളവിടെ എല്ലാരും മലയാളം തന്നെയാണ്. പാലക്കാട് ആണ് അച്ഛൻ മണ്ടായത്. പിന്നെ അവരവിടെ പോയി താമസമായി. പിന്നെ അങ്ങനെ അച്ഛന്റെ ഉള്ള പിന്നെ അവിടെ തന്നെ
1: സെറ്റിൽ. അവിടെ എന്താ അച്ഛൻ, എന്താ ജോലി?
2: അച്ഛൻ ഇപ്പൊ ഇല്ല, അച്ഛനും അമ്മ ഇല്ല ഇപ്പൊ മരണപ്പെട്ട്. അച്ഛന് ഡ്രൈവർ ആയിരുന്നു, അമ്മ കൂലിപ്പണി.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് ഡ്രൈവറാണ്.
1: അതുകൊണ്ടാണോ ഡ്രൈവിംഗ്?
2: പക്ഷെ ഞാൻ അവിടുന്ന് പഠിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ കല്യാണക്കാരി ലാസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ ആകുമ്പോ പിന്നെ ഇവര് ഇങ്ങോട്ട് തന്നെ. ഞാൻ അവിടുന്ന് TTC കഴിഞ്ഞതായിരുന്നു, 2 വർഷം അവിടെ വർക്ക് ചെയ്തിന്. ഗസ്റ്റ് ടീച്ചർ ആയിട്ട് അവിടെ ചെയ്തിന്. പക്ഷെ അവിടെ ഞാൻ കന്നഡ പഠിച്ചിന്. അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ.
1: മലയാളം
2: മലയാളം ഞാൻ വായിക്കും, പക്ഷേ എഴുതാൻ കുറച്ച്
1: വിഷമം. അപ്പൊ PSC നമുക്ക് അത് ട്രൈ ചെയ്യാൻ
2: പറ്റുന്നില്ല.
1: കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എപ്പോഴെങ്കിലും കർണാടകത്തിൽ നിന്ന് തന്നെ നിക്കണം എന്നുള്ള ഒരു ആഗ്രഹം
2: തോന്നിയില്ല?
1: അപ്പൊ ഇഷ്ടപ്പെട്ടു.
2: ഇഷ്ടപ്പെട്ടു.
1: എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്?
2: ഇത് 12th വർഷം.
1: 12th വർഷം. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു കല്യാണം?
2: ഇവിടെ കല്യാണം ഇവരന്നെ, ഹസ്ബൻഡിന്റെ ചേച്ചിയും അനിയത്തിയുള്ള അവരുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അമ്മയുള്ളു, നമ്മൾ ഇത്ര ആളുകൾ.
1: അച്ഛൻ
2: മുന്നേ മരിച്ചു. എന്റെ കല്യാണത്തിന്റെ 4 കൊല്ലം മുമ്പേ
1: മരണപ്പെട്ടു.
2: സപ്പോർട്ടീവ് ആണ്. കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല.
1: കാരണം ഞങ്ങളിവിടെ വരുമ്പോഴേ നല്ല അടുക്കളയിൽ
2: നല്ല ആക്റ്റീവാണ്.
1: നല്ല സാമ്പാറിന്റെ മണവും. കർണാടകത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാൻ
2: ശ്രമിച്ചിട്ടുണ്ടോ? അപ്പലം ചുട്ട് കൊടുക്കലുണ്ട്.
1: ഇഷ്ടപ്പെടാറുണ്ട്?
2: ആ, അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്.
1: പറയാനുണ്ട് ഇന്നേ ഭക്ഷണാക്കിത്ത കർണാടകത്തിലെ?
2: അങ്ങനത്തൊന്നുമില്ല. പക്ഷെ അമ്മ അങ്ങനെ വെജാണ്. നോൺ വെജ് അങ്ങനെ
1: പണ്ടേ എങ്ങനെയാണ്?
2: അമ്മ പണ്ടേ അങ്ങനെ പോലും.
1: ശീലമായി.
2: അപ്പൊ ഇവിടെ വെക്കും. അമ്മ ഞാൻ വരുന്ന അമ്മ എന്നെ വെച്ചു കൊടുക്കുന്നതിന്. ഇവർക്ക് വെച്ചു കൊടുക്കില്ല,
1: കഴിക്കില്ല.
2: എല്ലാ മീനും കഴിക്കില്ല. മീൻ ചിലത് കഴിക്കും, ചിലത് കഴിക്കൂല. അങ്ങനെ
1: എത്ര മക്കള്?
2: അവര് 3 നാള്.
1: അവര് 3 നാള്. 3 നാള് ഇവിടെ അടുത്ത് തന്നെയാണോ?
2: ആ, ഒരാള് കൊതേരി, ഒരാള് ഉളിയേരി.
1: പോവാറുണ്ടോ അങ്ങോട്ട്?
2: ആ, പോവാറുണ്ട്. ഓണത്തിന് അനിയത്തിന്റെ അടുക്ക പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങ് പോയിന്. ഒരു കൊല്ലത്തോളം ആയി ഞാൻ പോവാതെ. അതുകൊണ്ട് നമുക്ക് ഡാൻസിലുള്ള അങ്ങനെ പോകാൻ പറ്റൂല.
1: ഡാൻസിന് പങ്കെടുക്കുന്ന ആളാണ്. എവിടെ പഠിക്കുന്നത്?
2: ഇവിടെ താൾ ഡാൻസ്. നെല്ലുന്ന ഞങ്ങണ്ട്.
1: ഡാൻസ് കളിക്കാറുണ്ടോ? മോക്ക് എങ്ങനെയാണ്?
2: ഭയങ്കര
1: ഇയാള് കളിക്കാറുണ്ടോ ഡാൻസ്?
2: അല്ല, ഞാൻ പണ്ട് സ്കൂൾ സമയത്ത് കളിച്ചേ.
1: ഇഷ്ടമാണ്?
2: ആ, ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ കളിക്കലില്ല. പക്ഷെ ഇവള് സിനിമാറ്റിക് ഡാൻസ് ആണ്.
1: സിനിമാറ്റിക് ആണ്. കുറെ വേദികളിലെല്ലാം പോയിട്ട്
2: ചെയ്ത് അവർ നാഷണൽ ലെവലെല്ലാം പഠിച്ചു. ഗോണിക്കൊപ്പല് ഉണ്ടായിരുന്നു, അവർ നാഷണൽ ലെവല് ഫസ്റ്റ് കിട്ടി ഇവർക്ക്. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം 15 ഗണേശോത്സവത്തിന്റെ സ്റ്റേറ്റ് ലെവൽ ഉണ്ട്.
1: കോമ്പറ്റീഷൻ
2: ആ കൂടെ പോകും. മാസം ഉണ്ടാവും. പക്ഷെ എല്ലാ പേരന്റ്സും വരും. അവരെ നമ്മൾ റെഡിയാക്കി കൊടുക്കണല്ലോ. മേക്കപ്പ് എല്ലാം ചെയ്ത് കൊടുക്കണം.
1: മോള് പൊതുവെ പാട്ടിനോട് അത്ര കമ്പമില്ല?
2: പാട്ട് അങ്ങനെ പാടലില്ല അധികം. ഈ ഡാൻസ് കളിക്കുന്നോണ്ട് അത് ശ്രമിച്ചിട്ട് നോക്കിയിട്ടില്ല.
1: പഠനത്തിൽ എങ്ങനെ? സപ്പോർട്ട് വേണം.
2: കൂടെ പറഞ്ഞു കൊടുക്കണം. കമ്പ്യൂട്ടർ എന്തെങ്കിലും പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും നോക്കാം. സ്കൂളിലല്ലാണ്ട് തന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ സ്കൂളിൽ ഇപ്പൊ ഇംഗ്ലീഷിനെ കൂടി കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്. അതും കൂടി ആവണേ പ്രശ്നമില്ലേനും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ
1: ശ്രമിക്കണം.
2: അല്ല, വെറുതെ ഇരിക്കൂല. ഇപ്പൊ 2 മോളും പോകാൻ തുടങ്ങിയോണ്ട് ഇനി കുറച്ച് അമ്മയും വീട്ടിലുണ്ടല്ലോ.
1: എത്ര മക്കളാണ്?
2: 2 മക്കള്. ഒരാള് മൂത്താള് 6 പഠിക്കുന്നു, 2 2 പഠിക്കുന്നു. ശങ്കർ തന്നെയാണ്.
1: ശങ്കര തന്നെയാണ്.
2: അവിടെ ബസ് വരും.
1: പോവാറുണ്ടോ പേരന്റ്സ് മീറ്റിംഗ്?
2: ആ, പോക്കുണ്ട്.
1: എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയർ അവിടുത്തെ?
2: കുഴപ്പമില്ല.
1: അമ്മ പാട്ടുപാടോ?
2: അമ്മ പാട്ട്, അമ്മ നല്ല ആക്റ്റീവാണ്. എന്തിനും പരിപാടിക്കാൻ നിൽക്കാനും പഠിക്കാനും നല്ലതാണ്.
1: കുടുംബശ്രീ റിലേറ്റഡ് എല്ലാം ഉണ്ട്.
2: കുടുംബശ്രീ ഉണ്ട്. അവരുടെ കുടുംബശ്രീ അമ്മ പോകുന്നുണ്ട്.
1: ഹസ്ബൻഡ് എങ്ങനെ ആള്?
2: ഹസ്ബൻഡ് കുഴപ്പമില്ല.
1: പാട്ട്
2: ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനത്തെ കലാപരിപാടികളൊന്നും ഇല്ല.
1: അമ്മയോട്
2: പിന്നെ ഇങ്ങനത്തെ കളരീന്റെ അങ്ങനത്തെ എല്ലാ അഭ്യാസങ്ങൾ അതെല്ലാം പറഞ്ഞു. അതിനെല്ലാം ഭയങ്കര ഇതാണ്.
1: എവിടെയാ വണ്ടി വെക്കാറ്? ടാക്സി അല്ലേ?
2: അല്ല, ഇത് ടിപ്പറാണ്.
1: ടിപ്പറാണ്?
2: അതങ്ങ് കൂത്തോർമ്മ സൈഡ് അങ്ങോട്ടാ പോകുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ വണ്ടി വെക്കും. ചില സമയം ഇങ്ങോട്ടോടെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരും. നല്ല കാട് വെക്കും.
1: എപ്പോഴും അധികം പണി ഉണ്ടാവും.
2: ആ, പണി ഉണ്ടാവും. ഇന്നിപ്പോ ഇല്ലായിട്ടാണ്. ഇന്ന് അവര് എല്ലാരും വേറെ അവരുടെ മേസ്രി എല്ലാം അങ്ങ് തിരുവനന്തപുരം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല ഉണ്ടാവും പണി.
1: ഇങ്ങനത്തെ ഒഴിവ് സമയങ്ങളിൽ എവിടെയെങ്കിലും യാത്ര പോവാറുണ്ടോ?
2: യാത്ര ഇപ്പൊ പോയി വന്ന് ഭക്ഷണം മാറ്റി കൊടകിലേക്ക് ഓണത്തിന്.
1: ഓണത്തിന് വേണ്ടിട്ട്
2: 3 ദിവസം അവിടെ കൂടിയിട്ടാ വന്നേ.
1: സിനിമയൊക്കെ പോയിട്ട് കാണലുണ്ട്?
2: കാണലുണ്ട്.
1: ലാസ്റ്റ് കണ്ട സിനിമ ഓർമ്മയുണ്ടോ?
2: ലാസ്റ്റ് കണ്ടത് ഇനിയിപ്പോ ആദ്യം കാണാൻ പോണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പളേക്ക് ഇതിന്റെ എല്ലാം തിരക്കിൽ കൊണ്ട് മമിത ബേജിന്റെ
1: നല്ല
2: സിനിമയാന്ന് പറയുന്ന കേട്ടിന്.
1: അതായത് എല്ലാ പഴയ ജനറേഷനും പുതിയ ജനറേഷനും മിങ്കിൾ ചെയ്യുന്ന
2: സംഭവം.
1: പിന്നെ അപ്പൊ പോയി കാണുക, അടിച്ചു പൊളിച്ച് ആസ്വദിക്കുക. ഇനി നമ്മൾ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെട്ട പാട്ട് പാടാനുള്ള അവസരം പാടുവോ?
2: ഇല്ല
1: പാടിയിട്ടുണ്ടോ
2: എപ്പോഴെങ്കിലും? എനിക്ക് ഓർമ്മയില്ല.
1: ഓക്കെ, എന്നാ പിന്നെ വിഷമിപ്പിക്കുന്നില്ല. ഏത് പാട്ടാ കേക്കണ്ടേ?
2: ചിത്രന്റെ.
1: ചിത്രേന്റെയാണ് ഇഷ്ടം. ചിത്രന്റെ ഏതെങ്കിലും ഒരു പാട്ട്. ആർക്ക് വേണ്ടിയിട്ട്? ഡെഡിക്കേഷൻ
2: മക്കൾക്ക് വേണ്ടിയിട്ട്.
1: അപ്പൊ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഗാനതരംഗം. കേൾക്കാം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ഗാനതരംഗത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മനോരാജ്യം ഫിലിംസിന്റെ സർഗം
3: രാഗസുധാരസ
2: ഹരിഹരൻ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സർഗം 1992 പുറത്തിറങ്ങുന്നത്. നെടുമുടി വേണു, മനോജ് കെ ജയൻ, വിനീത്, തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശ്രീരാമൻ, രവി വള്ളത്തോൾ, ജഗന്നാഥവർമ്മ, രംഭ, സൗമിനി, ഊർമിള ഉണ്ണി തുടങ്ങിയവരാണ് ഇതിൽ അഭിനേതാക്കളായി വരുന്നത്. സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് സർഗം. യൂസുഫ് അലി കേച്ചേരിയുടെ സാഹിത്യത്തിന് ബോംബെ രവി സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഒട്ടേറെ ഗാനങ്ങൾ സർഗം എന്ന സിനിമയെ അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. സംഗീത അധ്യാപകനായ നെടുമിടു വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സംഗീത ക്ലാസ്സിൽ നിന്നുള്ള ഒരു ഗാനമാണ് ആന്തോളനം ദോളനം എന്നാരംഭിക്കുന്നത്. ചിത്രയും യേശുദാസും ആലപിക്കുന്നു. കേദാരഗൗള രാഗത്തിലാണ് ബോംബെ രവി ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്.
4: കുട്ടി നിർത്തി നിർത്തി പാടൂ, എന്നാലേ ഭാവം വരൂ.

കണ്ണാടിയാദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി, ഗായക നിൻസ്വരമിൻ ചേതനയും സ്വന്തമാക്കി. സ്വർഗത്തിലെ ഒരു പ്രണയഗാനം. ചിത്രാലപിക്കുന്നു വിനീത് രംഭ, മനോജ് കെ ജയൻ എന്നിവരാണ് ഈ ഗാനരംഗത്ത് അഭിനയിക്കുന്നത്.

കൃഷ്ണഭക്തി തുളുമ്പുന്ന യൂസഫലിയുടെ മറ്റൊരു രചന കൃഷ്ണകൃപാ സാഗരം എന്നാരംഭിക്കുന്നു. ഭക്തിയുടെ അനിർവചനീയമായ തലങ്ങളിലേക്ക് യേശുദാസും ചിത്രയും ആസ്വാദകരെ ആനയിക്കുകയാണ്.

അധ്യാപകന്റെ മകന് സംഗീതവാസനയില്ലെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഒരു ദിവസം ക്ഷേത്രനടയിൽ വെച്ച് മകന്റെ ആലാപന ശുദ്ധി കണ്ട പിതാവ് ആശ്ചര്യപ്പെട്ടു. സ്വരരാഗ ഗംഗാപ്രവാഹമായി, സ്വർഗീയ സായുജ്യസാരമായി ആ ഗാനം നാം കേട്ടു. യേശുദാസും സംഘവും പാടുന്ന ഗാനം മധുരഞ്ജിനി രാഗത്തിലാണ് ബോംബെ രവി ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഗാനരംഗത്ത് അഭിനയിക്കുന്നത് വിനീതാണ്.

സംഗീതത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പരമ്പരാഗത ഗാനങ്ങളും സ്വർഗത്തിലുണ്ട്. സംഗീതത്തെ ഉപാസിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ വികസിക്കുന്നത്. സൗഹൃദവും കുടുംബ ബന്ധങ്ങളും പ്രണയവും കലഹവും സംഗീതത്തോടൊപ്പം ഈ സിനിമയുടെ ഭാഗമാകുന്നു. രാഗസുധാരസ എന്നാരംഭിക്കുന്ന ഈ കീർത്തനം യേശുദാസും ചിത്രയും ചേർന്ന്

കുടുംബകഥയുടെ അവസാന ഭാഗത്ത് കഥാഗതിയുടെ വികസനത്തിന് ഒരു ആലാപനം നിമിത്തമാവുന്നുണ്ട്. ചലനശേഷി നഷ്ടപ്പെട്ട പൂർവകാമുകിയുടെ സിരകളിലേക്ക് സംഗീത തരംഗം പ്രവഹിച്ചപ്പോൾ അവർ ചലിച്ചു തുടങ്ങി. സംഗീതമേ അമരസല്ലാപമേ എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസ് ആലപിച്ചു.

0: സർഗം എന്ന സിനിമയിലെ ഗാനങ്ങളാണ് ഗാനതരംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഗാനതരംഗം കേൾക്കാം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

കേൾക്കാം ആർദ്രഗീതങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 17, ഹിജറവർഷം 1448, റബിയുൽ അവ്വൽ 20, ശകവർഷം 1948, ഭാദ്രം 11, 2026 സെപ്റ്റംബർ 2, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.